എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 16 2026 സെപ്റ്റംബർ 1 ചൊവ്വാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ മനസ്സിനെ തളർത്തുന്ന ആകുലതകൾ തീർത്തും ഒഴിവാക്കുക. നമ്മുടെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ നിരന്തരമായി ഓർത്തുകൊണ്ടിരുന്നാൽ നാം സ്വയം എരിഞ്ഞു തീരുകയുള്ളൂ. ഇരുൾ നിറഞ്ഞ ചിന്തകളിൽ നിന്ന് മനസ്സിനെ സ്വതന്ത്രമാക്കാൻ ശ്രമം നടത്തുക. ഇന്നിൻ്റെ നല്ല നിമിഷങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിച്ച് ഫലപ്രദമായി ഉപയോഗിക്കുക. അവിചാരിതമായി പ്രതിബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കാണുക. അങ്ങനെയായാൽ അതിനെ നേരിടാനും അതിജീവിക്കുവാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. തികഞ്ഞ ആത്മവിശ്വാസവും ആത്മധൈര്യവും ആർജിക്കുവാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. മനസ്സ് തളരുമ്പോൾ അതിന് കാരണം നാം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. മനസ്സ്വസ്ഥതയോടെ നാം പ്രവർത്തിക്കുമ്പോൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിലെത്തുവാൻ നമുക്ക് സാധിക്കും. ഈ പ്രപഞ്ചത്തിന്റെ മനോഹാരിതകളെ നുകരാനുള്ള ശ്രേഷ്ഠ രൂപമാണ് ജീവിതം. അത് സുഖദുഃഖ സമ്മിശ്രമാണ് എന്ന സത്യം നാം മനസ്സിലാക്കുക. ഏവർക്കും ശുഭദിനാശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 8:30 റീഡിംഗ് റൂം, 9 മണിക്ക് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 10 മണിക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, വൈകിട്ട് 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 ജ്ഞാനപർവം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, 6:45 മധുരം സംസ്കൃതം, രാത്രി 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45, 7:25, ഉച്ചയ്ക്ക് 12:30, 12:50, വൈകിട്ട് 6:30, 7:25 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 1, ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതും മഹാരാഷ്ട്രയിൽ ശിവാജി സർവകലാശാല സ്ഥാപിതമായതും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ രൂപീകരിച്ചതുമൊക്കെ ഒരു സെപ്റ്റംബർ 1. സെപ്റ്റംബർ 1 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 1, ഇന്ന് ദേശീയ പോഷക ആഹാര ദിനം. എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 7 വരെ ദേശീയ പോഷക ആഹാര ആഴ്ചയായി ആഘോഷിക്കുന്നു. 1939 രണ്ടാം ലോക മഹായുദ്ധ സമയം ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചത് ഇന്നേ ദിവസമായിരുന്നു. ഉസ്ബെക്കിസ്ഥാൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1991 സെപ്റ്റംബർ 1. 1947 സെപ്റ്റംബർ 1 മുതലായിരുന്നു ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതായത് LIC, സ്ഥാപിതമായത്. സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയ്ക്ക് ശേഷം ത്രിപുര ഒരു കേന്ദ്രഭരണ പ്രദേശമായത് 1956 സെപ്റ്റംബർ 1. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ ശിവാജി സർവകലാശാല സ്ഥാപിതമായത് 1962 ഇന്നേ ദിവസമായിരുന്നു. ഇന്ത്യൻ ഓയിൽ റിഫൈനറിയും ഇന്ത്യൻ ഓയിൽ കമ്പനിയും ലയിപ്പിച്ച് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ രൂപീകരിച്ചത് 1964 സെപ്റ്റംബർ 1. 1752 സെപ്റ്റംബർ 1 ഫിലാഡൽഫിയയിൽ ലിബർട്ടി ബെൽ എത്തിയത്. അടിമത്തം അവസാനിപ്പിക്കുന്നതിന്റെ പ്രതീകമായി ലിബർട്ടി ബെൽ മാറി. 1st സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിരിച്ചുവിട്ടതിനു ശേഷം കമ്പനി ഡയറക്ടർമാരുടെ അവസാന യോഗം ലണ്ടനിൽ നടന്നത് 1858 സെപ്റ്റംബർ 1. ഇന്തോ പാക് യുദ്ധത്തിൽ ക്യാമ്പ് സെക്ടർ പാകിസ്ഥാൻ ആക്രമിച്ചത് 1958 സെപ്റ്റംബർ 1.

0: മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകനും പത്രാധിപനുമായിരുന്ന കെ പി കേശവമേനോന്റെ ജന്മദിനമാണ് ഇന്ന്. 1886 സെപ്റ്റംബർ 1 അദ്ദേഹം ജനിച്ചത്. കർണാടക സംഗീതത്തിന്റെ സുവർണ കാലഘട്ടത്തിലെ തലയെടുപ്പുള്ള സംഗീത ആചാര്യനായിരുന്നു വൈദ്യനാഥ ഭാഗവതർ. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. 1896 സെപ്റ്റംബർ 1 അദ്ദേഹം ജനിച്ചത്. പാലക്കാട് ജില്ലയിലെ കോട്ടായ് എന്ന ഗ്രാമത്തിലെ ചെമ്പൈ എന്ന അഗ്രഹാരത്തിലാണ് അദ്ദേഹം ജനിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളം ഹൈടെക് വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939. സംസ്ഥാനത്തെ ആഗോള ടൂറിസം വിജ്ഞാന ആരോഗ്യ ഹബ്ബായി ഉയർത്താൻ ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അർജന്റീന താരം ലയണൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളം ഹൈടെക് വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. കൊച്ചി രാജഗിരി സ്കൂൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി.
1: Rajagiri institutions have not only created technocrats, it has created the chief minister, it has created the ministers, and I am sure it will create the new chief minister, future chief ministers also. I see an academic community deeply rooted in values, yet fearlessly marching forward technological excellence.
0: രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി ബിഷ്കെക്കിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സഹകരണ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ കൈവരിച്ച 7.8% GDP വളർച്ച വലിയ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. എണ്ണവിലയിലെ കുതിച്ചുചാട്ടം, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾ എന്നിവയ്ക്കിടയിലും രാജ്യം കൈവരിച്ച നേട്ടം ജനങ്ങളുടെ കൂട്ടായ കരുത്തിനെയും അതിജീവന ശേഷിയെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. ഈ മികച്ച പ്രകടനത്തിന്റെ ക്രെഡിറ്റ് രാജ്യത്തെ ജനങ്ങൾക്കും അവരുടെ കഠിനാധ്വാനത്തിനുമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും പറഞ്ഞു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ 7.8% GDP വളർച്ചാ നിരക്ക് കൈവരിച്ചതിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. കടുത്ത ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും വിജയമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939. 4247 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണ്. നേപ്പാൾ സൈന്യം, നേപ്പാൾ പോലീസ്, സായുധ പോലീസ്

0: തുടങ്ങിയവയെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. നേപ്പാളിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ സഹായമെത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു. നേപ്പാൾ ഗഞ്ച് റോഡ് നൻപാറ ബഹ്റൈച്ച് റെയിൽപാതയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നേപ്പാൾ ഗഞ്ച് റോഡ് വാരണാസി സിറ്റി സ്പെഷ്യൽ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും അശ്വനി വൈഷ്ണവ് നിർവഹിച്ചു. ഉത്തർപ്രദേശിലെ കൌശാംബി ജില്ലയിൽ വെടിമരുന്ന് നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായ സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽ പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ 16 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാർഷിക പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. പുതിയ തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടതിന്റെയും കയറ്റുമതി വർദ്ധിപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യം ചർച്ചയാകും. 4th ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവും ജർമ്മനിയുടെ പരിസ്ഥിതി മന്ത്രിയും സംയുക്ത അധ്യക്ഷത വഹിക്കും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് പരിസ്ഥിതി ഫോറം സംഘടിപ്പിക്കുന്നത്. ദേശീയ പോഷക വാരാചരണത്തിന് ഇന്ന് തുടക്കം. എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 7 വരെയാണ് പോഷകവാരമായി ആചരിക്കുന്നത്. പോഷകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുക, ജനങ്ങളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക, കുട്ടികൾ, കൗമാരക്കാർ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരിൽ പോഷകത്തിന്റെ പ്രാധാന്യം എത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പോഷകാഹാര വാരാചരണം സംഘടിപ്പിക്കുന്നത്. കേരളവും അറബ് രാജ്യങ്ങളും തമ്മിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും സംസ്ഥാനത്തെ ആഗോള ടൂറിസം, വിജ്ഞാന, ആരോഗ്യ ഹബ്ബായി ഉയർത്താനും ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കൊച്ചിയിൽ ഇൻഡോ അറബ് കണക്ട് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അറബ് ലോകത്തുനിന്നും കൂടുതൽ സഞ്ചാരികളെയും നിക്ഷേപകരെയും കേരളത്തിലേക്ക് ആകർഷിക്കുകയും സംസ്ഥാനത്തെ സമ്പൂർണ്ണ പോർട്ട് സിറ്റിയാക്കി മാറ്റുകയുമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന നടത്തും. ബൽരാജ് ജോഷി ചെയർമാനായ 5-അംഗ വിദഗ്ധ സമിതിയാണ് അണക്കെട്ടിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്നത്. 3 ദിവസം കുമളിയിൽ തങ്ങുന്ന സംഘം പരിശോധനയ്ക്ക് ശേഷം നാളെയും മറ്റന്നാളും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരും. തുടർന്ന് ഈ മാസാവസാനം ദില്ലിയിൽ ഉന്നതതല യോഗവും നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അർജന്റീന താരം ലയണൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇനി അർജന്റീന ടീമിനു വേണ്ടി കളിക്കില്ലെന്ന് മെസ്സി അറിയിച്ചത്. ലോകകപ്പ് വിജയം, 2 കോപ്പ അമേരിക്കൻ കിരീടങ്ങൾ, രാജ്യത്തിനായി 207 മത്സരങ്ങൾ എന്നിവ അടങ്ങിയ നീണ്ട 20 വർഷത്തെ ഫുട്ബോൾ യാത്രയ്ക്കാണ് മെസ്സി ഇതോടെ വിരാമമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: അർജന്റീനയെ 3 തവണ ലോകകപ്പ് ഫൈനലിൽ എത്തിച്ച മെസ്സി റെക്കോർഡുകളുടെ കൂടി രാജാവായിരുന്നു. 21 വർഷം നീണ്ട കരിയറിനാണ് അങ്ങനെ ഇന്നലെ അവസാനമായിരിക്കുന്നത്. 207 മത്സരങ്ങളിൽ 125 ഗോൾ നേടിയ മെസ്സി 2008 ഒളിമ്പിക് സ്വർണം, 2021-24 കോപ്പ അമേരിക്ക കിരീടം നേടുന്നതിന് മുന്നിൽ നിന്നു. പിന്നെ 2022 ഖത്തർ ലോക കിരീടം, ഏറ്റവും ഒടുവിൽ അമേരിക്കൻ ലോകകപ്പിൽ റണ്ണേഴ്സ് അപ്പ്. കഴിഞ്ഞ 20 വർഷമായി നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി. കളിക്കളത്തിനകത്ത് നിന്ന് നിങ്ങളുടെ ആർപ്പുവിളികൾ കേൾക്കുന്നത് ഞാൻ ഒരുപാട് മിസ് ചെയ്യും. ഇനി മുതൽ ഞാൻ നിങ്ങളിൽ ഒരാളായിരിക്കും. ലോക ഫുട്ബോളിലെ സമാനതകളില്ലാത്ത വിസ്മയ താരം ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ലോകം ഒരേ സ്വരത്തിൽ ഹൃദയത്തിൽ കുറിച്ചു, ഞങ്ങൾക്ക് ആ ബൂട്ടുകളുടെ വൈഭവം കണ്ണറയെ കണ്ട് കൊതി തീർന്നില്ലല്ലോ എന്ന്.
0: ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. രാവിലെ സെനറ്റ് ഹൌസ് ക്യാമ്പസിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഇന്ത്യൻ ഹോക്കി ടീം പരിശീലകൻ ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് എന്നിവർ പങ്കെടുക്കും. ദുബായിൽ 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശിന് ജയം. ഇന്തോനേഷ്യയെ 71 റൺസിനാണ് ബംഗ്ലാദേശ് പരാജയപ്പെടുത്തിയത്. സംസ്ഥാന ഗവൺമെന്റിന്റെ 100 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ ലഹരി മാഫിയക്കെതിരെ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ വലിയ വിജയവും ജനകീയ മുന്നേറ്റവുമായി മാറിയെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി മാഫിയക്കെതിരെ കേരള ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് സംഘടിപ്പിച്ച സീനിയർ സിറ്റിസൺസ് മീറ്റിംഗും തൂഫാൻ കെയർ ഡിക്ലറേഷൻ പരിപാടിയും വടകര മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തതിനോടനുബന്ധിച്ച് ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെ കാര്യങ്ങളിലുണ്ടായ അപാകത പരിശോധിക്കാൻ വിദഗ്ധർ അടങ്ങുന്ന ഉന്നതതല സമിതിക്ക് രൂപം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് സന്ദർശിച്ച ശേഷം ജീവനക്കാരുടെ പ്രതിനിധികൾ ഉന്നയിച്ചു.

0: ആശങ്കകൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ 66-ാമത് സ്ഥാപക ദിനാഘോഷം രാവിലെ നടത്തും. ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംഗീത സംവിധായകനും തബലിസ്റ്റുമായ കോഴിക്കോട് അബൂബക്കർ അന്തരിച്ചു. അരീക്കാട്ടെ ഉള്ളിശ്ശേരി കുന്നിലെ വീട്ടിലായിരുന്നു 80-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സ്വതസിദ്ധമായ ഈണങ്ങളിലൂടെ സംഗീത ലോകത്തിന് 3000-ത്തിലധികം അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച കലാകാരനാണ് കോഴിക്കോട് അബൂബക്കർ. ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ കരിക്കകം തോട്ടുപുറത്ത് വീട്ടിൽ പ്രൊഫസർ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായർ കൊച്ചിയിൽ അന്തരിച്ചു. അദ്ദേഹത്തിന് 79 വയസ്സായിരുന്നു. സംസ്കാരം രാവിലെ 11:30 എറണാകുളം രവിപുരം ശ്മശാനത്തിൽ നടത്തും. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ ശ്രമങ്ങളിൽ മനുഷ്യജീവന്റെ സംരക്ഷണത്തിന് ആദ്യ പരിഗണന നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനും മനുഷ്യജീവൻ നഷ്ടമാകുന്ന സംഭവങ്ങൾ തടയുന്നതിന് ഊന്നൽ നൽകി ഫലപ്രദവും സമഗ്രവുമായ സംവിധാനത്തിന് രൂപം നൽകണമെന്നും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് വനം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ സംഘടിപ്പിച്ച വിവിധ ഓണം വിപണന മേളകൾ മികച്ച വിറ്റുവരവ് കൈവരിച്ചു. 148 മേളകളിലൂടെ ആകെ 3,15,07,517 രൂപയുടെ വിറ്റുവരവാണ് നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളം ഹൈടെക് വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939. സംസ്ഥാനത്തെ ആഗോള ടൂറിസം വിജ്ഞാന ആരോഗ്യ ഹബ്ബായി ഉയർത്താൻ ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുല്ലപ്പെരിയർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അർജന്റീന താരം ലയണൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: വാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചിക നിധിഃ ഝാഃ.
2: യു ആർ നൗ ലിസ്ണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺ.

കേൾവികളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: പ്രധാന വാർത്തകൾ. ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26-ാമത് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. 4-ാമത് ഇൻഡോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ പ്രധാന ചർച്ചാ വിഷയം. 2-ാഴ്ചത്തെ സ്വച്ഛതാ പ്രചാരണ യജ്ഞത്തിന് ഇന്ന് രാജ്യത്തുടനീളം തുടക്കമാകും. നടപ്പു സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ വിശദമായി. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26-ാമത് ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. സംഘടനയുടെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടക്കുന്ന ഉച്ചകോടിയിൽ സുരക്ഷ, കണക്ടിവിറ്റി, പുതിയ അവസരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ മുൻഗണനകൾ പ്രധാനമന്ത്രി വ്യക്തമാക്കും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ പ്രധാനമന്ത്രി റഷ്യ, ഇറാൻ, കിർഗിസ് റിപ്പബ്ലിക്, നോവാർഡ് ഗെയിംസിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തു. ബിഷ്കെക്കിൽ നടക്കുന്ന SCO ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജ്ജം, പ്രതിരോധം എന്നീ മേഖലകളിലെ സഹകരണം ചർച്ചയായി. യുക്രൈൻ സംഘർഷം സമാധാനപരമായി പരിഹരിക്കണമെന്നും അനന്തമായ യുദ്ധങ്ങളിൽ നിന്ന് സമാധാനത്തിലേക്ക് നാം നീങ്ങണമെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി.
1: യുക്രൈൻ കെ വിഷയ പർ ഹം ഹമേഷ ചർച്ച കർത്തേ രഹേ ഹൈ. ഭാരത് ശാന്തി കെ സഭി പ്രയാസോ കാ സമർത്ഥൻ കർത്താ ഹൈ ഓർ ശാന്തി കെ ഹർ പ്രയാസ് കെ ലിയേ ആഗേ ഭി സമർത്ഥൻ കർത്താ രഹേഗാ. ഹമേ എൻഡ്ലെസ് വാർ സേ എൻഡ് ഓഫ് വാർ ഉസി ദിശ മേ ജാനാ ഹി ഹോഗാ ജോ മാനവതാ കി ഭലായി കെ ലിയേ ഭി ബഹുത് ആവശ്യക് ഹൈ.
0: ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റിനെ ക്ഷണിച്ചു. അമേരിക്കയിലെ ആഷ്വില്ലിൽ നടക്കുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയിൽ നടക്കുന്ന ഈ യോഗം ആഗോള സാമ്പത്തിക വളർച്ച, സാമ്പത്തിക സ്ഥിരത, വർദ്ധിച്ചുവരുന്ന കടബാധ്യത, വ്യാപാരം, നിക്ഷേപം, അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയിലെ പരിഷ്കാരങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. വ്യാപാര നിക്ഷേപ സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ UK ചാൻസലർ ജോൺ ഹീലിയുമായി കൂടിക്കാഴ്ച നടത്തി. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ 6.9% വളർച്ചയായിരുന്നു രേഖപ്പെടുത്തിയത്. ആഗോള സാമ്പത്തിക വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായ വളർച്ചാ വേഗം നിലനിർത്തിയതായി GDP കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം അറിയിച്ചു. 4-ാമത് ഇൻഡോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവും ജർമ്മൻ പരിസ്ഥിതി മന്ത്രിയും സംയുക്ത അധ്യക്ഷത വഹിക്കും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് പരിസ്ഥിതി ഫോറം സംഘടിപ്പിക്കുന്നത്. ആസിഡിന്റെ ചില്ലറ വിൽപ്പനയിലെ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ മറുപടി തേടി സുപ്രീംകോടതി. ആസിഡിന്റെ ചില്ലറ വിൽപ്പന നിയന്ത്രിക്കുന്നതിന് 2013 മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടും അവ എളുപ്പത്തിൽ ലഭ്യമാകുന്നതിനെ ചൊല്ലിയുള്ള ആശങ്കകൾ ഇടയിലാണ് കോടതിയുടെ ഈ നിർദ്ദേശം. ആസിഡ് ആക്രമണത്തിന് ഇരയായവർക്ക് ഉചിതമായ പുനരധിവാസ നടപടികൾ 6 ആഴ്ചയ്ക്കുള്ളിൽ രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോടും എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ

0: ലക്ഷങ്ങളോടും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. മണിപ്പൂരിലെ സെൻസസ് നടപടികൾ മാറ്റിവെക്കാൻ സർക്കാർ തീരുമാനിച്ചു. മണിപ്പൂരിലെ നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിന് ശേഷമാണ് തീരുമാനം. മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ഭല്ല, മുഖ്യമന്ത്രി യുപ്നം ഖേംചന്ദ് സിംഗ്, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ സെൻസസ് നടപടികൾ നിർത്തിവെക്കണമെന്ന് മണിപ്പൂർ ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയിരുന്നു. സോൺ നദിയിലെ ജലം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് ബീഹാറും ഝാർഖണ്ഡും ന്യൂഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ബീഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാട് ചൌധരി, ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കിഴക്കൻ ഇന്ത്യയിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന ജലതർക്കത്തിന് ബീഹാറും ഝാർഖണ്ഡും തമ്മിലുള്ള ഈ കരാറിലൂടെ പരിഹാരമായതായി ശ്രീ അമിത്ഷാ പറഞ്ഞു. ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. സമീകൃത ആഹാരത്തിന്റെയും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരം ആചരിക്കുന്നത്. വാരാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939 ആയി. 4200 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. 6 ജലവൈദ്യുത പദ്ധതികളിലായി 1000 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന് നടക്കും. ബൽരാജ് ജോഷി ചെയർമാനായ 5-അംഗ സമിതിയാണ് നേരിട്ടെത്തി പരിശോധന നടത്തുന്നത്. 3 ദിവസം കുമളിയിൽ തങ്ങുന്ന സംഘം പരിശോധനയ്ക്ക് ശേഷം കേരളം തമിഴ്നാട് പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരും. തുടർന്ന് ഈ മാസം അവസാനം ദില്ലിയിൽ ഉന്നതതല യോഗവും നടക്കും. ദേശീയ കായിക ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന ഏഖണ്ഡ കേൽക്കെ മൈതാൻമേൽ പരിപാടിയുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിക്കും. മന്ത്രിമാരായ റോജിയം ജോൺ, ഒ ജെ ജനീഷ്, ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് എന്നിവർ മുഖ്യാതിഥികളാകും. കേരളത്തിന്റെ അഭിമാനമായ കായിക താരങ്ങളെ പരിപാടിയിൽ ആദരിക്കും. കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 66-ാമത് സ്ഥാപക ദിനാഘോഷം ഇന്ന് നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷത വഹിക്കും. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. ലോകകപ്പിൽ സ്പെയിനെതിരായ തോൽവിയും പിതാവിന്റെ വിയോഗവുമാണ് കളിക്കളം വിടാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് മെസ്സി വ്യക്തമാക്കി. 2022 അർജന്റീനയ്ക്ക് ലോകകപ്പ് കിരീടം സമ്മാനിച്ച മെസ്സി 2 കോപ്പ അമേരിക്ക കിരീടങ്ങളിലേക്കും ടീമിനെ നയിച്ചു. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: റൊസാരിയോയിലെ തെരുവിൽ നിന്നും ലോക ഫുട്ബോളിന്റെ നെറുകിയിലേക്ക് വളർന്ന ഇതിഹാസ താരം ലയണൽ മെസ്സി ഇനി അർജന്റീനയുടെ ടീമിൽ ഉണ്ടാവില്ല. 21 വർഷം നീണ്ട കരിയറിന്റെ ബൂട്ട് അഴിക്കുന്നതായി വൈകാരികമായ കുറിപ്പിലൂടെ മെസ്സി ലോകത്തെ അറിയിച്ചു. ദേശീയ ജേഴ്സിയിൽ നിന്ന് വിട പറയാൻ ഇതാണ് ഏറ്റവും ശരിയായ സമയമെന്ന് താൻ വിശ്വസിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ലോകകപ്പ് ഉൾപ്പെടെയുള്ള കിരീട നേട്ടങ്ങളിൽ നിർണായക പങ്കുവച്ച മെസ്സി അർജന്റീനിയൻ ഫുട്ബോളിന്റെ സുവർണകാലത്തിന് നേതൃത്വം നൽകിയ താരമാണ്. രാജ്യത്തിനായി 207 മത്സരങ്ങളിൽ നിന്ന് 125 ഗോളുകൾ നേടിയിട്ടുള്ള അദ്ദേഹം 2022 അർജന്റീനയെ ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചു. അമേരിക്കൻ ലോകകപ്പിൽ സ്വന്തം ടീമിനെ ഫൈനലിലേക്ക് കൈപിടിച്ചു. കാൽപന്ത് മിസിഹയുടെ പടിയിറക്കത്തിന്റെ ഹൃദയവേദനയിലാണ് ആരാധക ലോകം.
0: 2 ആഴ്ച നീളുന്ന സ്വച്ഛതാ പക്വടയ്ക്ക് ഇന്ന് രാജ്യമെമ്പാടും തുടക്കമാകും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും. തൊഴിലിടങ്ങളിലെ ശുചിത്വം ഉറപ്പാക്കുക, പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സംസ്കാരത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. ഭരണപരമായ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനും ഇ ഫയലിംഗ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഭൌതിക ഡിജിറ്റൽ ശുചിത്വത്തിനൊപ്പം രേഖകളുടെ പരിപാലനത്തിനും ഇത്തവണ പ്രത്യേക മുൻഗണന നൽകുന്നുണ്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിക്കുന്ന മെഗാ ശുചീകരണ യജ്ഞം മേയർ വി വി രാജേഷ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. റെസിഡൻസ് അസോസിയേഷനുകൾ, പൊതുജനങ്ങൾ, നഗരസഭയുടെ 100 ജീവനക്കാർ തുടങ്ങിയവരെ കോർത്തിണക്കിയാണ് ശുചീകരണ യജ്ഞം. സംഗീത സംവിധായകനും തബലിസ്റ്റുമായ കോഴിക്കോട് അബൂബക്കർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അരീക്കാട്ടെ ഉള്ളിശ്ശേരി കുന്നിലെ വീട്ടിലായിരുന്നു അന്ത്യം. തന്റെ സ്വതസിദ്ധമായ ഈണങ്ങളിലൂടെ സംഗീത ലോകത്തിന് 3000-ത്തിലധികം മനശ്ചുര ഗാനങ്ങൾ സമ്മാനിച്ച കലാകാരനാണ് കോഴിക്കോട് അബൂബക്കർ. ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായർ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് രാവിലെ 11:30 എറണാകുളം രവിപുരം ശ്മശാനത്തിൽ നടക്കും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ ഉപദേശക സമിതി അംഗം, ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരണ സഭയുടെ ഭരണസമിതി അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജൽശക്തി മന്ത്രാലയത്തിന്റെ 2 ദിവസത്തെ വകുപ്പുതല ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ജല അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ സമയബന്ധിതമായ നടപ്പാക്കൽ, ജനപങ്കാളിത്തത്തോടെയുള്ള ജലസംഭരണം, കുടിവെള്ള സ്രോതസ്സുകൾ

0: സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 കീഴിലുള്ള ഗ്രാമീണ കുടിവെള്ള വിതരണ പദ്ധതികളുടെ നടത്തിപ്പും പരിപാലനവും എന്നിങ്ങനെ പ്രധാന വിഷയങ്ങൾ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26-ാമത് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. 4-ാമത് ഇൻഡോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ പ്രധാന ചർച്ചാ വിഷയം. 2-ാഴ്ചത്തെ സ്വച്ഛതാ പ്രചാരണ യജ്ഞത്തിന് ഇന്ന് രാജ്യത്തുടനീളം തുടക്കമാകും. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ മൊത്ത ആഭ്യന്തര ഉത്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടം തുടരുന്നു. ഇപ്പോൾ കാലം
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
3: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.
3: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: బై బై కేల్కు రేడియో శాంతనం 90.4 FM.
1: കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം.

ലൈവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ് സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണിവരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1 സമ്മാനം 25,000 രൂപ, 2 സമ്മാനം 5,000 രൂപ, 3 സമ്മാനം 3,000 രൂപ, 4 സമ്മാനം 2,000 രൂപ, 5 സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212128.
1: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M-Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

സാധനങ്ങളും ഓഫറുകളും സ്കൈ സെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും ഈ ഓണത്തിൽ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate

0: extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം ആർ.ജെ. ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്. നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം കുട്ടിത്താരങ്ങളുടെ ഒരുപാട് വിശേഷങ്ങളും കലാവൈഭവങ്ങളിലൂടെയും കടന്നു പോകുന്ന സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഞാൻ ആതിരയാണ്. അപ്പൊ ഇന്നത്തെ താരത്തെ പറ്റി, ആ ഒരു താരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് വിശേഷണങ്ങൾ പറയാൻ എനിക്ക് തോന്നുകയാണ്. കാരണം ഒരു പാട്ടുകാരിയാണ്, ഒരു ചിത്രകാരിയാണ്, ഒരു യുവ എഴുത്തുകാരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന, വളരെ മനോഹരമായിട്ട് എഴുതുന്ന, ഒരുപാട് വേദികളിൽ സജീവമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു താരമാണ്, ഒരു മൾട്ടി ടാലന്റഡ് ഗേൾ ആണ്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടു കൂടി കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ സ്വാഗതം ചെയ്യുന്നു ബെറ്റി സാർത്രി. നമസ്കാരം ബെറ്റി.
2: നമസ്കാരം.
1: അപ്പൊ എനിക്ക് കാണുമ്പോ തന്നെ ഇങ്ങനെ കൗതുകമാണ്, എന്തെല്ലാം മേഖലകളാണ് അല്ലെ? എഴുത്തുകാരിയാണ്, പാട്ടുകാരിയാണ്, ചിത്രകാരിയാണ്, ഒരുപാട് വേദികളില് മനോഹരമായിട്ട് പ്രസംഗിക്കുന്ന ഒരു കുട്ടിയാണ് അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഇത്രയും മേഖലകളിൽ സജീവമായിട്ട് തുടരുന്നതും അത് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നതും ഒക്കെ?
2: അത് എനിക്ക് പാട്ടിനോടും കവിതയോടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചിത്രരചനയും എല്ലാം ഇഷ്ടമാണ്. അപ്പം കൂടുതൽ ഇഷ്ടപ്പെട്ട കവിതയാണ്. അപ്പൊ കവിതയില് എനിക്കിഷ്ടപ്പെട്ട കവിത ശവദാഹം.
1: അപ്പൊ ഇങ്ങനെ ഇത്രയും മേഖലകളില് മോള് ഇങ്ങനെ സജീവമായിട്ട് തുടരുന്നതില് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്?
2: അത് അമ്മ.
1: അമ്മയാണല്ലേ. അതെ. അപ്പൊ ചെറുതിലെ തന്നെ ഇത്ര നാൾ തൊട്ടാണ് പാട്ടൊക്കെ പഠിക്കുന്നത്?
2: രണ്ടര വയസ്സ് മുതല് പാട്ട് പഠിക്കുന്നുണ്ട്.
1: ആഹാ. അപ്പൊ ഈ രണ്ടര വയസ്സ് മുതല് പാട്ട് പഠിക്കുമ്പോ ആദ്യം തുടക്കത്തില് എങ്ങനെയാണ് വീട്ടില് ആരാണ് ആദ്യമായിട്ട് ഇങ്ങനെ മോള് പാട്ടൊക്കെ പാടും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വിടുമായിരുന്നോ, അതോ മോക്ക് ഇഷ്ടമാണ് പാടാൻ അല്ലെങ്കിൽ അങ്ങനെ പഠിക്കാൻ പോണോന്ന് പറഞ്ഞ് വീട്ടില് വിട്ടതാണോ?
2: പഠിക്കാൻ പോണോന്ന് പറഞ്ഞ് വീട്ടില് വിട്ടതാ.
1: അതെ അല്ലെ. അപ്പൊ ഇങ്ങനെ ടിവിയിലൊക്കെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ പാടുന്ന കാണുമ്പോ, സ്റ്റേജിലൊക്കെ കാണുമ്പോ ഒരു കൗതുകാണ് അല്ലെ? അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റ് തോന്നി പാട്ട് പഠിക്കാൻ പോയി. ഇപ്പോ ഒരു ഏകദേശം ഒരു 5 വർഷമായിട്ട് പഠിക്കുന്നു അല്ലെ? അതെ. അപ്പൊ അങ്ങനെ ഒരു പാട്ടുകാരിയായിട്ട് ഇങ്ങനെ തുടരുകയാണ്. ഏറ്റവും കൂടുതൽ ബെറ്റിക്ക് ഇഷ്ടം കവിതകളാണല്ലേ. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു കവിത പാടാനായിട്ട് നമ്മുടെ ബെറ്റി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഏത് കവിതയാണ് പാടുന്നത്?
2: വല രാമർമ്മയുടെ ശവദാഹം.
1: അതെ. അപ്പൊ നമുക്ക് ആ മനോഹരമായ കവിത കേൾക്കാം.

0: സൂക്ഷിച്ചതാക്കോൽ കൂട്ടം. മൂത്തവൻ ചോദിക്കയാണമ്മയോടെങ്ങാണമ്മേ, പൂഴ്ത്തി വച്ചതാ തന്ത സൂക്ഷിച്ചതാക്കോൽ കൂട്ടം.
1: ബെറ്റി ഇങ്ങനെ പാടുമ്പോൾ, ഞാനിങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ, സാധാരണ ഇപ്പോൾ സംസാരത്തിൽ ബെറ്റി ഇങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ടൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ പറയാനൊക്കെ ഇങ്ങനെ ഒന്ന് ഷെയ് ആയിട്ടൊക്കെ നിന്ന്, പക്ഷെ പാടി തുടങ്ങിയപ്പോൾ മനോഹരമായിട്ടല്ലേ. അപ്പോൾ ആ വാക്കുകളുടെ ഒരു ഷാർപ്നെസ് ആണെങ്കിലും, ആരാണ് ബെറ്റി ഏറ്റവും മനോഹരമായിട്ട് ഇതൊക്കെ കവിതയൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഒരു അക്ഷരസ്ഫുടതയോട് കൂടിയൊക്കെ പറയണമെന്നൊക്കെ പഠിപ്പിച്ചൊക്കെ തരുന്നത്?
0: അമ്മ.
1: അമ്മയാണല്ലേ. അപ്പൊ അമ്മയാണ് മെയിൻ ആയിട്ടും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അല്ലേ. അപ്പോ കുറച്ചധികം വർഷങ്ങളായിട്ട് ബെറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കർണാടക സംഗീതമാണോ പഠിക്കുന്നത്? ആണല്ലേ. അപ്പൊ എല്ലാ, അതായത് നാടൻ പാട്ടുകൾ പാടും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാടൻ പാട്ട് ഏതായിരിക്കും? ഒരു രണ്ടു വരി നമുക്ക് വേണ്ടി ഒന്ന് പാടുമോ?

0: അതെ. അപ്പോൾ അങ്ങനെ പാട്ടുകാരി എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പ് സോങ്സും പാടാൻ ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം കവിതകളോടാണ്. സാധാരണ നമ്മൾ കുഞ്ഞു പിള്ളേരോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ പറയും എനിക്ക് സിനിമാ പാട്ടാണ് ഇഷ്ടം. പക്ഷെ ബെറ്റി അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് കവിതകളാണ് ഇഷ്ടം. അപ്പോൾ കൂടുതലും ഈ എഴുത്തുകൾ കവിതകൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ബെറ്റി ഇങ്ങനെ അതിനോട് കുഞ്ഞിന് ഒരു ഇൻട്രസ്റ്റ് കൂടുതൽ അല്ലേ. അപ്പോൾ എഴുത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് എന്താണ് എഴുതി തുടങ്ങിയത്?
1: ഓണം വരവായി എന്നൊരു കവിത കേരള ഫോക്കസ് മാസികയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പം ആ കവിതയും എനിക്ക് നല്ല ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്. അപ്പൊ എഴുത്തിലേക്ക് വരുന്നത് ആദ്യമായിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയാണ് തോന്നി തുടങ്ങിയത്? വെറുതെ ഇപ്പൊ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് റൈറ്റ് ചെയ്തതാണോ അതോ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ചപ്പോ അച്ഛനും അമ്മയും പറഞ്ഞു ഇത് കൊള്ളാം അല്ലെങ്കിൽ എഴുത് നന്നായിട്ട് എഴുതുക എന്നൊക്കെ പറഞ്ഞു?
1: അച്ഛനും അമ്മയും നന്നായിട്ട് എഴുത് കൊള്ളാം അതൊക്കെ പറയായിരുന്നു.
0: അങ്ങനെയൊക്കെ പറയായിരുന്നു. അപ്പൊ അങ്ങനെ അതിനോടൊരു താല്പര്യം കൂടി അല്ലേ. അങ്ങനെ പതുക്കെ പതുക്കെ മാഗസിൻസിലൊക്കെ എഴുതാൻ തുടങ്ങി അല്ലേ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു മൂന്നിലധികം കവിതകൾ ബെറ്റിയുടെ ഭാഗത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഏതൊക്കെയാണ് ആ മൂന്ന് കവിതകൾ?
1: ആദ്യമായിട്ട് ഈ ഓണം വരവായി, പിന്നെ രണ്ടാമത് കേക്ക്, മൂന്നാമതായിട്ട് സുന്ദരി തത്തമ്മയായിരുന്നു.
0: അതെ അല്ലേ. അപ്പോ 7 വയസ്സാണെങ്കിലും എന്റെ അടുത്തിരിക്കുന്ന ആളുടെ ഒരു എന്താ പറയാ ഇത്രയും മാഗസിൻസിലൊക്കെ ഇത്രയും കവിതകൾ എഴുതിയ ഒരു കുട്ടിയാണ് അല്ലെ, ഒരു കുഞ്ഞു മിടുക്കിയാണ് ഇരിക്കുന്നത്. അപ്പൊ പക്ഷെ ഇങ്ങനെ ഭയങ്കര രസമായിട്ട് ആ ഓക്കെ ഓക്കെ എന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിലും ഒരു വലിയൊരു എഴുത്തുകാരിയായിട്ട് ഇങ്ങനെ ചുവട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരി കൂടിയാണ് നമ്മുടെ ബെറ്റി സാർത്രെ. അപ്പൊ അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ ചെറിയ പ്രായത്തിൽ തന്നെ. അപ്പൊ മെയിൻ ആയിട്ടും കുഞ്ഞിക്കുട്ടി ആയതുകൊണ്ട് തന്നെ വീട്ടിലൊരു സപ്പോർട്ട് കൊണ്ടാണ് ഇതിങ്ങനെ കൂടുതലും ഇങ്ങനെ ഒരു വളർച്ച ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിന് തീർച്ചയായിട്ടും പേരൻസിന്റെ ഭാഗത്തു നിന്ന് വലിയൊരു സപ്പോർട്ട് നമ്മുടെ ബെറ്റിക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് അതില്. അപ്പൊ ബെറ്റി ഇങ്ങനെ പാട്ടുകളുടെ കാര്യമൊക്കെ പറയുമ്പോൾ പാട്ടില് ഏറ്റവും കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങളെക്കാൾ കൂടുതൽ കവിതകളാണ് ഇഷ്ടമല്ലേ. പക്ഷെങ്കിൽ നമ്മുടെ ശ്രോതാക്കള് ബെറ്റിയുടെ ഒരു സൗണ്ടില് ഒരു ഒരു സിനിമാ ഗാനം കേൾക്കാൻ ഇങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഏത് പാട്ടായിരിക്കും പാടുന്നത്?
1: കിളിയെ കിളിയെ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
1: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravishankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഓഗസ്റ്റ് 1 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ മെഗാ ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ ഈ ദിവസങ്ങളിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള കാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം. കേരള കാഷ്യു, നന്മയുടെ രുചി.

0: ഭാഗ്യത്തിന്റെ ഉറവ്. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. നമ്മളോടൊപ്പം ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നല്ല നല്ല പാട്ടുകളൊക്കെ പാടി ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഒരു മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഗേൾ ആണ് എന്നോടൊപ്പം ഇങ്ങനെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഈ നിമിഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബെറ്റി സാർത്രയാണ്, അപ്പോൾ എഴുത്തുകാരിയാണ്. അപ്പോൾ എഴുത്തിൻ്റെ കാര്യം പറയുമ്പോൾ ബെറ്റി ഒരുപാട് നല്ല നല്ല കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കം ഇങ്ങനെ ആദ്യം ഒരു ഇൻട്രസ്റ്റ് തോന്നി എഴുതി തുടങ്ങിയപ്പോൾ വീട്ടിൽ എല്ലാവരെ സപ്പോർട്ട് ചെയ്തു പതുക്കെ എഴുതി, പിന്നീട് മാഗസിൻസിലൊക്കെ വന്ന് വളരെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി കലാകാരിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാൻ ആഗ്രഹിക്കുകയാണ് ബെറ്റി. അപ്പോൾ അതെങ്ങനെയായിരുന്നു തുടക്കം അതിൻ്റെ ഒരു എഴുത്തിലേക്കുള്ള ഒരു മേഖല?
1: ആദ്യമായിട്ട് ഓണം വരവായി എഴുതിയപ്പം എനിക്കും അത് നല്ല നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ കേക്ക് അതും എല്ലാം ഇതായി. പിന്നെ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ ആ കവിത ഇനി പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നു.
0: അതെ, അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ബെറ്റിക്ക് ഇപ്പോൾ എഴുതിയ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിമനോഹരമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കവിത ഏതായിരിക്കും?
1: കണ്ണുനീരിൻ്റെ താഴ്വരയിൽ.
0: അതെ, അപ്പം അത് നമുക്ക് നമ്മുടെ ബെറ്റി തന്നെ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. അപ്പം അത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പാടാമോ?
1: കണ്ണുനീരിൻ്റെ താഴ്വരയിൽ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കഥയറിയാതെ ഞാൻ നിന്നു. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കഥയറിയാതെ ഞാൻ നിന്നു. കരഞ്ഞു കരഞ്ഞു തളർന്നു ഞാൻ വഴിയറിയാതെ നിന്നു. കരഞ്ഞു കരഞ്ഞു തളർന്നു ഞാൻ വഴിയറിയാതെ നിന്നു. അച്ഛനും പോയെൻ്റെ അമ്മയും പോയി, കൂടെ പിറപ്പായ ചേട്ടനും പോയി. അച്ഛനും പോയെൻ്റെ അമ്മയും പോയി, കൂടെ പിറപ്പായ ചേട്ടനും പോയി. യുദ്ധം വന്ന് കൊണ്ടുപോയി എൻ്റെ കൂട്ടുകാരെയെല്ലാം കൊണ്ടുപോയി. യുദ്ധം വന്ന് കൊണ്ടുപോയി എൻ്റെ കൂട്ടുകാരെയെല്ലാം കൊണ്ടുപോയി. ബോംബിൻ്റെ ശബ്ദവും തീയും പുകയും ഇന്നും എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. ബോംബിൻ്റെ ശബ്ദവും തീയും പുകയും ഇന്നും എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. ഇനി എന്നു കാണും എൻ്റെ അച്ഛനെയും അമ്മയും. ഇനി എന്നു കാണുമെൻ്റെ അച്ഛനെയും അമ്മയും. ഇനി എന്നു കാണുമെൻ്റെ ചേട്ടനെയും കൂട്ടുകാരെയും. ഇനി എന്നു കാണുമെൻ്റെ ചേട്ടനെയും കൂട്ടുകാരെയും. കാണില്ലെങ്കിൽ എന്നെക്കൂടി കൊണ്ടുപോകൂ. കാണില്ലെങ്കിൽ എന്നെക്കൂടി കൊണ്ടുപോകൂ യുദ്ധമെന്ന മഹാവിപത്തെ. കാണില്ലെങ്കിൽ എന്നെക്കൂടി കൊണ്ടുപോകൂ യുദ്ധമെന്ന മഹാവിപത്തെ.
0: മനോഹരമായിട്ടിരിക്കുന്ന ഈ ഒരു വാക്കുകളൊക്കെ എങ്ങനെയാണ് ഇപ്പം ഈ ഒരു നമ്മളൊരു കവിത എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ആശയമൊക്കെ എങ്ങനെയാണ് ബെറ്റിക്ക് വരുന്നത്? ഈ ഒരു ചെറിയ പ്രായത്തിൽ ഒരുപാട് വായിക്കുമോ ബെറ്റി?
1: ആ, വായിക്കാറുണ്ട്.
0: അതെ, അപ്പം ഇങ്ങനെ ഒരു കവിത എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു ആശയം പറയുമ്പോൾ? അമ്മയാണല്ലേ. അപ്പം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മോള് തന്നെയാണ് ആദ്യമായിട്ട് ഒരു ആശയത്തിലേക്ക് കടക്കുന്നത് അല്ലേ? അപ്പം ഇങ്ങനെ ഒരു കണ്ടന്റിലേക്ക് ഇങ്ങനെയൊക്കെ പോകാനായിട്ട് തോന്നുന്നത് എങ്ങനെയാണ്?
1: വായിച്ച് വായിച്ച് എഴുതുന്ന.
0: അതെ, ഒരുപാട് വായിക്കുമ്പോൾ ഈ ഒരു കണ്ടന്റിൽ എഴുതിയാൽ കൊള്ളാമെന്നൊക്കെ തോന്നും അല്ലേ? അപ്പം അങ്ങനെ വളരെ ഷാർപ്പായിട്ട് ഒരുപാട് നല്ല നല്ല ഭാവങ്ങളോട് കൂടിയായിട്ടുള്ള വരികളാണ് ബെറ്റി എഴുതുന്നത്. അപ്പം അത് സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ പലരും ഇങ്ങനെ ഒരുപാട് നല്ല കവിതകൾ എഴുതുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ കവിത വായിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമാണ് ബെറ്റി തന്നെ എഴുതിയിട്ടുള്ളൊരു കവിത ഇങ്ങനെ ഇരുന്ന് വായിക്കുമ്പോൾ. ഒത്തിരി സന്തോഷമുണ്ട്. ആ മോളുടെ ആ ഒരു ഗ്രോത്ത് തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഏറ്റവും കൂടുതൽ ഈ ഒരു പാട്ടിന്റെ കാര്യത്തിലാണെങ്കിലും പാട്ട് പഠിപ്പിക്കുന്നത് ആരാണ്?
1: മീരാമിസ്.
0: മീരാമിസ്. അപ്പൊ മീരാമിസിനെ പറ്റി പറയോ. ഏറ്റവും കൂടുതൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ആണോ പാട്ടൊക്കെ പഠിപ്പിക്കുന്നത്? ആണല്ലേ. അപ്പൊ എവിടെയാണ് പഠിക്കുന്നത്? എവിടെയാണ് സ്ഥലം? എവിടെയാണ്?
1: രണ്ടാംകുറ്റി.
0: രണ്ടാംകുറ്റിയിലാണ് പഠിക്കുന്നത്. അപ്പൊ മീരാമിസ് ആണ് പാട്ടിന്റെ കാര്യത്തിൽ നമ്മുടെ ബെറ്റി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. 300-ലധികം സ്റ്റേജുകളാണ് ബെറ്റി കവർ ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരുപാട് വേദികളിലൊക്കെ ഇങ്ങനെ പാടി അത്രയും വേദികൾ ഇത്രയും ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ അത്രയും ഒരു പവർഫുൾ ആയിട്ട് നിൽക്കുകയാണ് ആ ഒരു പാട്ടിന്റെ കാര്യത്തിലൊക്കെ അല്ലെ. അപ്പൊ ഈ സ്റ്റേജിൽ കയറുന്ന സമയത്ത് പേടിയൊക്കെ ഉണ്ടോ? ഉണ്ട്, ചെറുതായിട്ട്. പിന്നെ കയറി കഴിഞ്ഞാൽ മാറും അല്ലെ. അപ്പൊ ഓഡിയൻസിന്റെ ഒക്കെ ഒരു റെസ്പോൺസ് കാണുമ്പോൾ മാറും അല്ലെ. അപ്പൊ ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ പല സ്റ്റേജിലൊക്കെ കയറുന്ന സമയത്ത് എല്ലാരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുമോ? സപ്പോർട്ട് ചെയ്യും. അതെ അല്ലെ. അപ്പൊ അങ്ങനെ സന്തോഷമായിട്ടാണ് ആ വേദി പാടിക്കഴിഞ്ഞു കഴിയുമ്പോ ബെറ്റി ഓക്കെ ആവും, നല്ല കോൺഫിഡൻസ് ആയിട്ട് പാടി തീർന്നു എന്ന് തന്നെ ചിന്തിക്കാറുണ്ടോ? അതെ. ഏത് സ്റ്റേജിൽ പാടി

0: കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു അഭിനന്ദനങ്ങളൊക്കെ കിട്ടിയത് ബെറ്റിക്ക്.
1: ആദ്യം ഗാസയ്ക്കൊപ്പം കൊല്ലം ആ പരിപാടിയില് പാലസ്തീൻ അംബാസിഡർ ഉണ്ടായിരുന്നു. അപ്പം പാലസ്തീൻ അംബാസിഡർ പേര് ചോദിച്ച് ക്ലാസ് ചോദിച്ച് അങ്ങനെ അഭിനന്ദിച്ചായിരുന്നു.
0: അതെ അല്ലേ, അപ്പൊ അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് അല്ലേ. അപ്പൊ അങ്ങനെ ഒരാള് വന്നിട്ട് മോളുടെ അടുത്ത് വന്ന് ഈ രീതിയിൽ പറഞ്ഞു. അപ്പൊ അന്ന് എന്താണ് ഏത് കവിതയാണ് പാടിയത്?
1: പുലരിയോ നോവിന്റെ പുഞ്ചിരിയോ.
0: അതെ, അപ്പൊ അത്രയും ഒരു അഭിനന്ദനം കിട്ടിയ ഒരു കവിതയാണ്. അപ്പൊ അത് ആ ബെറ്റി നമുക്ക് വേണ്ടിട്ടൊന്ന് പാടുവോ?
1: പുലരിയോ നോവിന്റെ പുഞ്ചിരിയോ. എഴുതിയത് കെ എൻ കുറുപ്പ്. ഗാസ നടുക്കം മുഴക്കം വെടിയോ ചേങ്ങുമേ. ഗാസ നടുക്കം മുഴക്കം വെടിയോ ചേങ്ങുമേ. കൂട്ടക്കുരുതികൾ കൂട്ടപ്പലായനം നൊന്തുനീറി പിളരുന്ന ബാല്യങ്ങൾ. കൂട്ടക്കുരുതികൾ കൂട്ടപ്പലായനം നൊന്തുനീറി പിളരുന്ന ബാല്യങ്ങൾ. ചത്ത മനുഷ്യന്റെ ഗന്ധം പരക്കുന്നു പച്ച മനുഷ്യന്റെ ആർത്തനാദങ്ങളും. ചത്ത മനുഷ്യന്റെ ഗന്ധം പരക്കുന്നു പച്ച മനുഷ്യന്റെ ആർത്തനാദങ്ങളും. കഠിനകൾ പൊട്ടുന്നു ഭയശങ്കയുണരുന്നു ലോകമെങ്ങും നടുങ്ങും പ്രതിഷേധം. മതവർഗ വിദ്വേഷം അഹിതകർമ്മങ്ങളും ജനഹിതരോഷവും ജന്മപാശങ്ങളും. ബോംബിൻ പ്രകാശമോ വിദ്വേഷഭൂമിയോ ദുരിതപർവങ്ങളോ അഹിതകർമ്മങ്ങളോ. സത്യധർമ്മത്തിന്റെ നഗ്നമാം ലംഘനം പുലരിയോ നോവിന്റെ പുഞ്ചിരി മാത്രമോ. സത്യധർമ്മത്തിന്റെ നഗ്നമാം ലംഘനം പുലരിയോ നോവിന്റെ പുഞ്ചിരി മാത്രമോ. പുലരിയോ നോവിന്റെ പുഞ്ചിരി മാത്രമോ.
0: അതെ, അപ്പൊ ഈ ഒരു കവിതയ്ക്കാണ് ബെറ്റിക്ക് അവരത്രയും നല്ലൊരു അഭിനന്ദനം കിട്ടിയത് അല്ലേ. അപ്പൊ അതെല്ലാരും അറിഞ്ഞു കഴിഞ്ഞു, എല്ലാരും വീട്ടിലൊക്കെ പറഞ്ഞു. അപ്പൊ വീട്ടിൽ എങ്ങനെയായിരുന്നു റെസ്പോൺസ് ഒക്കെ?
1: അടിപൊളിയായിരുന്നു
0: അല്ലേ. അപ്പൊ സ്കൂളിലൊക്കെ ഒരു താരം തന്നെയാണ് ബെറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് വെച്ചാല് സാധാരണ നമ്മളിപ്പോ ഒരു പാട്ടുകാരി എന്ന് പറയുമ്പോ തന്നെ സ്കൂളിലൊക്കെ അത്യാവശ്യം നമുക്കൊരു പാടുന്ന കുട്ടിയാണ്. അപ്പൊ ഇത് ബെറ്റി പാടുക മാത്രമല്ല, ഒരു എഴുത്തുകാരിയാണ്, ചിത്രകാരിയാണ്, പ്രസംഗവേദികളിലെല്ലാം സജീവമായിട്ട് തുടരുന്ന താരമാണ്. അപ്പൊ അങ്ങനെ എല്ലാ മേഖലയിലും സജീവമായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ എങ്ങനെയാണ് ഫ്രണ്ട്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ ബെറ്റി എടുത്തിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ?
1: അപ്പം ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാം എനിക്ക് സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ ടീച്ചറിൻ്റെ പേര് മഞ്ജുഷ മിസ് എന്നാണ്. രണ്ടാം ക്ലാസ്സിനാണ് ഞാൻ പഠിക്കുന്നത് ഗവൺമെൻറ് എസ് എൻ ഡി പി യു പി സ്കൂളിൽ. അപ്പം എൻ്റെ ടീച്ചറിനും എല്ലാവർക്കും ഇഷ്ടം എഴുതുന്നതും പാടുന്നതും ഒക്കെയാണ്. പിന്നെ എൻ്റെ സ്കൂളിലെ എച്ച് എമ്മിൻ്റെ പേര് ഇന്ദുകല മിസ് എന്നാണ്. അപ്പം ഇന്ദുകല മിസ്സും എല്ലാരും സപ്പോർട്ടൊക്കെയാ.
0: അതെ, അപ്പൊ എല്ലാരും സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഏതെങ്കിലും പ്രോഗ്രാമിനൊക്കെ പുറത്ത് പോകണമെങ്കിൽ സ്കൂളിൽ എങ്ങനെയാണ്? അപ്പൊ ക്ലാസ് ടൈം ആയിരിക്കും, ചിലപ്പോ എക്സാമിന്റെ ടൈം ആയിരിക്കും, അപ്പോഴെങ്ങനെയാണ് ടീച്ചേഴ്സ് ഒക്കെ പൊക്കോളൂ പോയി ചെയ്തോളൂ എന്നൊക്കെ പറയോ? പറയാം, അങ്ങനെ സപ്പോർട്ടാണ്. എക്സാം ഒക്കെ ആണെങ്കിലും പിന്നീട് എഴുതിപ്പിക്കാം, അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക അല്ലേ. അപ്പൊ അങ്ങനെ ബെറ്റിയുടെ കൂടെ ഇങ്ങനെ നിൽക്കാണ് ടീച്ചേഴ്സ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും. അപ്പൊ ക്ലാസ്സിലൊക്കെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട് സർക്കിളിൽ ഫ്രണ്ട്സ് ആരൊക്കെയാണ് ബെറ്റിയുടെ?
1: അലീനയും അഫ്സാനയും ഐനയും ആമിനയും.
0: ഒരുപാടുണ്ടല്ലോ, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവർക്ക് അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ അവരൊക്കെ പറയാറുണ്ടോ ഒരു പാട്ട് പാട് ബെറ്റി, അല്ലെങ്കിൽ ഈ ഒരു ചിത്രം ഒന്ന് വരച്ചു തരുമോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്നെ കാണുമ്പോ ഏത് എന്താണ് എഴുതാൻ തോന്നുന്നത്, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? അതെ. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരായിരിക്കും? ഒരാളുടെ പേര് പറഞ്ഞ ആരായിരിക്കും?
1: അലീന.
0: അലീന. അപ്പൊ അലീനയെ പറ്റി ഓർക്കുമ്പോ എന്തായിരിക്കും പറയാൻ തോന്നുന്നത്? ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ ബെറ്റിക്ക് എന്തായിരിക്കും പറയാൻ തോന്നുന്നത്?
1: അലീന എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവളെനിക്ക് എപ്പോഴും കൂട്ടാം. അങ്ങനെ ഒത്തിരി ഉണ്ട്.
0: അതെ, ഒത്തിരി ഉണ്ട്. അപ്പൊ അങ്ങനെ ചെറിയ കുട്ടിയാണെങ്കിൽ ആ ഒരു സൗഹൃദത്തിന്റെ രീതി ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു പതുങ്ങിയൊക്കെ പറഞ്ഞെങ്കിലും ഫ്രണ്ട്സിനെ പറ്റി പറഞ്ഞപ്പോ ഭയങ്കര എനർജിയായി. അപ്പൊ സ്കൂളും ഫ്രണ്ട്സും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ. അപ്പൊ ഒരു പ്രാസംഗിക എന്ന രീതിയിൽ ഒരുപാട് പ്രസംഗ വേദികളിൽ മത്സരിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ ബെറ്റി. അപ്പൊ ഒരു പ്രസംഗം എന്ന രീതിയിൽ സ്കൂൾ എന്നുള്ള ഒരു ടോപ്പിക് തന്നു കഴിഞ്ഞാൽ ബെറ്റി എങ്ങനെയായിരിക്കും ഒരു വേദിയിൽ പറയാൻ പോകുന്നത്? അപ്പൊ ഒരു വേദിയിൽ കയറി നിന്നിട്ട് ഞാൻ ഇന്ന സബ്ജക്റ്റ് ആണ് എന്ന രീതിയിൽ പറഞ്ഞ് ഒരു പ്രസംഗം എന്ന രീതിയിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് സമ്മാനിക്കാവോ?
1: ബഹുമാനപ്പെട്ട എച്ച് എം, പ്രിയപ്പെട്ട അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്കൂളിനെ കുറിച്ച് തന്നെയാണ്. എന്റെ സ്കൂൾ. സ്കൂളിൽ മണിമുഴങ്ങി കൂട്ടുകാരോടൊപ്പം കൂടാൻ ബാഗും ചുമന്ന് ഓടി വന്നു അറിവിന്റെ വീട്ടിലേക്ക്. അതെ കൂട്ടുകാരെ, നമ്മുടെ രണ്ടാമത്തെ വീടാണ് നമ്മുടെ സ്കൂൾ. ഇവിടെ വച്ചാണ് നമ്മൾ അക്ഷരങ്ങൾ പഠിക്കുന്നത്, നല്ല ശീലങ്ങൾ പഠിക്കുന്നത്, വലിയ സ്വപ്നങ്ങൾ കാണുന്നത്, നല്ല കൂട്ടുകാരെ കിട്ടുന്നത്. നല്ല കുട്ടികളായി വളരാൻ നമുക്ക് മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായും ഉണ്ടാകണം. ഒന്നാമതായി അച്ചടക്കം, സമയത്ത് വരിക, ടീച്ചർ പറയുന്നത് അനുസരിക്കുക. രണ്ടാമതായി പഠനം, ദിവസവും പഠിപ്പിക്കുന്നത് വീട്ടിലെത്തി പഠിക്കുക, സംശയങ്ങൾ ചോദിക്കുക, എനിക്ക് പറ്റും എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. മൂന്നാമതായി സ്നേഹവും സഹായവും, കൂട്ടുകാരോട് വഴക്കിടരുത്, പകരം അവരെ സ്നേഹിക്കുക, സഹായിക്കുക. എന്നും ഞാൻ വായിക്കും, കഥയും കവിതയും വായിക്കും, വായനയിലൂടെ ഞാൻ വളരും. നമ്മുടെ സ്കൂളിന് അഭിമാനമാകും, നമ്മുടെ നാടിന് അഭിമാനമാകും. അതുകൊണ്ട് കൂട്ടുകാരെ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് കളിക്കാം, ഒരുമിച്ച് വളരാം, നമ്മുടെ സ്കൂളിനും നാടിനും അഭിമാനമാകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.
0: അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും സ്കൂളിനെ പറ്റി പറയുമ്പോ ഇതൊക്കെ ആരാണ് എഴുതി പഠിപ്പിച്ചു തന്നിരിക്കുന്നത്? ബെറ്റിയെ
1: അമ്മ
0: അമ്മയാണല്ലേ. അപ്പൊ അങ്ങനെ ബെറ്റി എഴുത്തുകാരി ആണെങ്കിലും അമ്മയുടെ ഒരു സപ്പോർട്ട് നന്നായിട്ടുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിലൊരു സ്കൂളിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷമാണ്. അവിടെ ഒരു പഠനം എന്നതിലുപരി ഒരു സൗഹൃദം ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം കണക്ട് ചെയ്തിട്ടാണ് ബെറ്റി ആ ഒരു കാര്യം പറഞ്ഞത്. അപ്പൊ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കങ്ങനെ എന്താ പറയുക, ഒരു പ്രാസംഗിക എന്ന് പറഞ്ഞ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ ഒരു ഒരു പവർ ഉണ്ടല്ലോ. അപ്പൊ അത് ബെറ്റിക്ക് ചെറിയ പ്രായത്തിലെ തന്നെ ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പാട്ടുകാരി എന്ന രീതിയിൽ ഇങ്ങനെ ഒരുപാട് നല്ല പാട്ടുകൾ പാടി, അത് കഴിഞ്ഞൊരു എഴുത്തുകാരി എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു മേഖല എന്ന് പറയുമ്പോൾ ചിത്രരചനയാണ് അല്ലേ. അപ്പൊ ചിത്രരചന എന്ന രീതിയിൽ ബെറ്റി പഠിക്കുന്നുണ്ടോ?
1: പഠിക്കുന്നുണ്ട്.
0: പഠിക്കുന്നുണ്ട്. എത്ര വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട്?
1: രണ്ട് വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. യൂട്യൂബിൽ നോക്കിയിട്ട്.
0: യൂട്യൂബിൽ നോക്കിയിട്ടാണല്ലേ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ യൂട്യൂബിൽ നോക്കി നന്നായിട്ട് വരയ്ക്കുമോ ബെറ്റി? ഇപ്പൊ ഒരു പിക്ക് കണ്ട് വരയ്ക്കാനാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശയം തോന്നിക്കഴിഞ്ഞാല് അതൊക്കെ ഒന്ന് വരച്ച് എടുക്കാൻ സാധിക്കാറുണ്ടോ? ഏറ്റവും കൂടുതൽ വരയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം എന്താണ്? ഇപ്പൊ പ്രകൃതിയാണോ, അല്ലെങ്കിൽ വീട്, അല്ലെങ്കിൽ ഒരാളുടെ രൂപം, അങ്ങനെയൊക്കെയാണോ ഇഷ്ടം?
1: പ്രകൃതി.
0: പ്രകൃതി വരയ്ക്കാനല്ലേ ഇഷ്ടം. എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ സാധാരണ, ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ എന്താ പറയാ, തെങ്ങ്, ഒരു വീട്, അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ വരയ്ക്കും. അപ്പൊ ബെറ്റി എങ്ങനെയാണ് പ്രകൃതി നല്ല രീതിയിൽ ഒന്ന് വരയ്ക്കുന്നത്?
1: നല്ല രീതിയിൽ പ്രകൃതി എങ്ങനെയാണ് ഇരിക്കുന്ന, അത് കണക്ക് തന്നെ നല്ല വരയ്ക്കാറുണ്ട്.
0: നന്നായിട്ട് വരയ്ക്കാം. അപ്പൊ എന്തൊക്കെ കാണും? അതായത് ഒരു ഒരു പിക്ചറില് ബെറ്റിയുടെ ഒരു കൺസെപ്റ്റില് ഒരു പ്രകൃതി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ബെറ്റി ഒന്ന് വരച്ചെടുക്കുന്നത്? അതായത് ഇപ്പൊ ഒരു സൂര്യൻ ഉദിച്ചു വരുന്നു, അല്ലെങ്കിൽ ഒരു നല്ല ഭംഗിയുള്ള ഒരു പുഴ, അങ്ങനെയൊക്കെയാണോ വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതെ അല്ലെ. അപ്പൊ അങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ബെറ്റി പഠിക്കുന്നത്. പക്ഷെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ആശയത്തിലൂടെയൊക്കെ ആ ഒരു ചിത്രരചനയിലും വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി താരമാണ് നമ്മുടെ ബെറ്റി അല്ലെ. യെസ്. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. കാര്യം ഒരു മൾട്ടി ടാലന്റഡ് ഗേൾ ആണ് അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ പാട്ടിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നാടൻ പാട്ടുകൾ, ഒരുപാട് നല്ല നാടൻ പാട്ടുകളും അതുപോലെ ഒരു കവിതയിൽ വളരെ എല്ലാവരും അഭിനന്ദിച്ചിട്ടുള്ള ഒരു കവിത ഉണ്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഏത് കവിതയാണ് ബെറ്റി?
1: കുറത്തി.
0: അപ്പൊ അത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാരും പറഞ്ഞു ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ബെറ്റി ഇങ്ങനെ അസാധ്യമായിട്ടാണ് ആ പാട്ട് പാടുന്നത് എന്നുള്ളത്. അപ്പൊ ഞാനും നമ്മുടെ ശ്രോതാക്കളും കേൾക്കാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കവിത നമുക്ക് വേണ്ടി ഇതാ ബെറ്റി പാടാൻ പോവാണ്.

0: അപ്പം എന്തായാലും ബെറ്റി ഈ ഒരു ചെറിയ പ്രായത്തിലെ തന്നെ വളരെ എന്താ പറയുക സാമൂഹികപരമായിട്ടും റെലവൻ്റ് ആയിട്ടുള്ള പല സബ്ജക്റ്റിനെ പറ്റി ബെറ്റി ഇങ്ങനെ സംസാരിക്കുകയും പാട്ടിലൂടെ വരികയൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ പ്രായത്തിലെ തന്നെ തീർച്ചയായിട്ടും പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും സപ്പോർട്ടോടുകൂടി മാത്രമാണ് ഈ ഒരു മേഖലകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ബെറ്റിയുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? അപ്പോൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഇൻസ്പിറേഷനായിട്ട് നിലനിൽക്കുന്ന ആ പേരൻസിനെ പറ്റി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അച്ഛനമ്മ അവരുടെ വിശേഷങ്ങളും അവരെന്താണ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നു.
1: അപ്പം എന്റെ വീട്ടില് അമ്മയുണ്ട്, അച്ഛനുണ്ട്, ചേട്ടനുണ്ട്, അപ്പച്ചനുണ്ട്. അപ്പം അമ്മയാണ് എന്നെ എല്ലാത്തിനും സപ്പോർട്ടും എല്ലാം പഠിപ്പിക്കുന്നതെല്ലാം.
0: അതെ, അപ്പൊ അമ്മയുടെ പേരെന്താണ്?
1: ശാന്തി എസ്.
0: അതെ, അപ്പൊ എന്താ ചെയ്യുന്ന അമ്മ?
1: അമ്മ ടീച്ചറായിരുന്നു,
0: ഇപ്പൊ ഇല്ല, ടീച്ചർ അധ്യാപിക ആയിരുന്നു അല്ലേ. അച്ഛൻ എന്താ ചെയ്യുന്നത്?
1: അച്ഛൻ കർമ്മല റാണി ട്രെയിനിങ് കോളേജിലെ സൂപ്രണ്ടാണ്.
0: അതെ അല്ലേ, അപ്പൊ അങ്ങനെ ഒരു അധ്യാപിക ആയതുകൊണ്ട് തന്നെ ആ ഒരു ബെറ്റിയുടെ ഒരു പഠന മേഖലയിലും ഈ ഒരു ഈ രീതികളിലും എല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് അധ്യാപിക ആയതുകൊണ്ടായിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെ വളരെ ഷാർപ്പായിട്ടുള്ള പല കാര്യങ്ങളും ബെറ്റി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ ഒരു പ്രായത്തിലെ തന്നെ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു വളർച്ച ഉണ്ടാവട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. അപ്പോ വീട്ടില് അനിയനാണോ ചേട്ടനാണോ?
1: ചേട്ടൻ.
0: ചേട്ടന് എവിടെ പഠിക്കുകയാണ്?
1: KVSNDPUPS കടപ്പാക്കട.
0: ഏത് സ്റ്റാൻഡേർഡ് ആണ്?
1: സെവന്റ് സ്റ്റാൻഡേർഡ്.
0: ചേട്ടൻ എങ്ങനെയാണ്, സപ്പോർട്ടാണോ? അതെ അല്ലേ, അപ്പൊ ബെറ്റി ഇങ്ങനെ ഒരുപാട് വേദികളിലൊക്കെ പോകുമ്പോ ചേട്ടൻ കൂടെ വരാറുണ്ടോ? അപ്പൊ ചേട്ടന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? നന്നായിട്ട് പാടണം അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ? എഴുത്തിലാണെങ്കിലും പാട്ടിലും ഒക്കെ ചേട്ടൻ പാടാറുണ്ടോ?
1: ചേട്ടൻ പാടാറില്ല.
0: പാടാറില്ല, എഴുതാറുണ്ടോ? ഇല്ല. അപ്പൊ ബെറ്റിക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു ഒരു സകലകലാ വല്ലഭ്യായിട്ട് നിൽക്കുന്നത് അല്ലേ. അതുകൊണ്ടൊരു വീട്ടിൽ തന്നെ ബെറ്റിക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണനയൊക്കെ ഉണ്ടോ ഇത്രയും ഒരു സ്റ്റാർ ആയതുകൊണ്ട്? ഇല്ലല്ലേ, വീട്ടിലങ്ങനൊന്നും ഇല്ല. വീട്ടിലെങ്ങനെയാണ് ചേട്ടനുമായിട്ട്? വളരെ നല്ല സ്നേഹമാണോ അതോ അടി കൂടാറുണ്ടോ? ഇടക്കിടക്കൊക്കെ ഉണ്ടല്ലേ, അതെന്ത് ചോദ്യമാണല്ലേ. വീട്ടിൽ അടി കൂടാറുണ്ട്, പക്ഷെ സ്നേഹമാണ്. മോടോ എല്ലാ കാര്യത്തിലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ജ്യേഷ്ഠൻ തന്നെയാണല്ലേ. പേരെന്തായിരുന്നു?
1: അലക്സ്.
0: അതെ അല്ലേ, അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ ബെറ്റിയുടെ കൂടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത അധ്യാപകരും ടീച്ചേഴ്സും അമ്മയും അച്ഛനും ബ്രദറും എല്ലാം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ബെറ്റി ഈ പഠനം ഇപ്പൊ സെവന്റ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ കൂടിയും ഒരുപാട് മേഖലകളിൽ ബെറ്റി ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല വേദികളിലും പോകേണ്ടി വരും. അപ്പൊ ആ സമയത്തൊക്കെ പഠനമായിട്ട് എങ്ങനെയാണ്? ഇപ്പൊ ക്ലാസ് ഒക്കെ കട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതെങ്ങനെയാണ് ഒന്ന് ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത്? പഠിക്കുകയും വേണം, ഇങ്ങനെയുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോവുകയും വേണം. അപ്പൊ അതെങ്ങനെ ബാലൻസ് ചെയ്യും?
1: ഞാൻ രണ്ടാം ക്ലാസ്സിലാണ്.
0: അപ്പൊ സ്കൂളിൽ അത് തന്നെ, സ്കൂളിലൊക്കെ പോവാൻ ഇടയ്ക്ക് സാധിക്കാറില്ലല്ലോ. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ എന്ത് പറയും? ഓക്കെ ആണ് എന്ന രീതിയിൽ. അപ്പൊ വീട്ടിലിരുന്ന് പഠിച്ച് അത് കവർ ചെയ്തൊക്കെ നോക്കാറുണ്ടോ? നോക്കാറുണ്ട്. അപ്പൊ അത് കുഴപ്പമില്ല, അങ്ങനെ ബാലൻസ് ചെയ്ത് പോവാറുണ്ട് അല്ലെ. ഏറ്റവും കൂടുതൽ ബെറ്റിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ഏതാണ്? എഴുതാനാണോ അതോ വരയ്ക്കാനാണോ പാടാനാണോ?
1: എഴുതാനും പാടാനും.
0: എഴുതാനും പാടാനുമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെ. അവസാനമായിട്ട് ബെറ്റി വരച്ചിട്ടുള്ളത് എന്തായിരിക്കും? അവസാനമായിട്ട് വരച്ചത്
1: അത്തപ്പൂക്കളാണ്.
0: അപ്പൊ അങ്ങനെ ബെറ്റി ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുകയാണല്ലേ, എന്താണ് പറയേണ്ടത്? ഒരുപാട് വരച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയായിരിക്കും അല്ലെ, എന്താണ് വരയ്ക്കുന്നതെന്നൊക്കെ അല്ലെ. യെസ്. അപ്പൊ അങ്ങനെ പാട്ടിന്റെ ഒക്കെ കാര്യത്തിലേക്ക് വരുമ്പോ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഇനി ഒരു പാട്ട് പാടാൻ പറഞ്ഞ ബെറ്റിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതായിരിക്കും?
1: എന്റെ ഭാഷ.
0: എന്റെ ഭാഷ. ഓക്കെ, അപ്പൊ അത് നമുക്ക് വേണ്ടിയിട്ടൊന്ന് പാടാമോ?

0: ബെറ്റി ഇങ്ങനെ ഒത്തിരി വേദികളിൽ പാടിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഒത്തിരി സമ്മാനങ്ങളും കിട്ടി കാണും അല്ലേ? അപ്പൊ എന്തൊക്കെ സമ്മാനങ്ങളാണ്, എങ്ങനെ പുരസ്കാരങ്ങളൊക്കെയാണ് ബെറ്റിക്ക് കിട്ടിയിട്ടുള്ളത്?
1: സ്കൂളിന്നും പിന്നെ കലോത്സവത്തിനും ഒക്കെ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. പിന്നെ 2025 ബാലപ്രതിഭ ആദരവ് സാഹിത്യ സംഗമ വേദിയുടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്.
0: 100+ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ ഒരുപാട് അവാർഡുകളാണ് നമ്മുടെ കുട്ടി പ്രതിഭയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബാലപ്രതിഭ ആദരവൊക്കെ 2025 ഒക്കെ നേടിയിട്ടുള്ളൊരു കലാകാരി കൂടിയാണ്. അപ്പോ ഈ ഓർമ്മയിൽ നിൽക്കുന്നത് ഇത്ര മാത്രമാണെങ്കിലും നിരവധി അവാർഡുകളാണ് 2026 തന്നെ മാസ് ആർട്സിന്റെയും ONV മലയാള പഠന കേന്ദ്രം ലൈബ്രറിയുടെയും സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ള നിരവധി പുരസ്കാരങ്ങളും ഈ ഒരു കുട്ടി പ്രതിഭയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു എഴുത്തുകാരി എന്ന രീതിയിലാണെങ്കിലും പാട്ടുകാരി എന്ന രീതിയിലാണെങ്കിലും ചിത്രരചനയിലും ഒരുപാട് മത്സരങ്ങളിൽ വർണ്ണം 2026 സെക്കൻഡ് പ്രൈസ് വിന്നറാണ് നമ്മുടെ കൂടിയിരിക്കുന്ന ബെറ്റി അല്ലേ? അപ്പൊ അങ്ങനെ ഒരുപാട് നല്ല നല്ല പുരസ്കാരങ്ങളാണ് ബെറ്റിക്കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോ അതില് പിന്നീട് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പലപ്പോഴും നമ്മൾ TVയിലൊക്കെ ഇങ്ങനെ കണ്ട് രസിച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ രസമായിട്ട് പാട്ടൊക്കെ പാടി ഒരുപാട് സ്കൂളിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഹരിത വിദ്യാലയം എന്ന പ്രോഗ്രാം അല്ലേ? അപ്പൊ അത് സീസൺ 4 ഒരു മത്സരാർത്ഥി കൂടിയാണ് നമ്മുടെ ബെറ്റി സാർത്രി. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ നമുക്ക് തീർച്ചയായും നമ്മൾ TVയിൽ ഇങ്ങനെ കണ്ട് കുട്ടികളുടെ ആ ഒരു പല രീതിയിലുള്ള കഴിവുകളും കണ്ട് രസിച്ചിട്ടിരുന്ന ഒരു കാര്യമാണല്ലേ ഹരിത വിദ്യാലയത്തിന്റെ പ്രോഗ്രാം എന്നുള്ളത്. അപ്പൊ അതിലൊരു മത്സരാർത്ഥി എന്ന രീതിയിൽ ബെറ്റി എങ്ങനെയാണ് ആ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ആ കുറച്ച് ദിവസങ്ങൾ എങ്ങനെയാണ് ബെറ്റിക്ക് സമ്മാനിച്ചിരുന്നത്? അപ്പൊ അത് നമുക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാവോ?
1: അന്ന് എനിക്ക് ഒരുപാട് കൂട്ടുകാരെയും ഒരുപാട് ചേച്ചിമാരെയൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ പരിപാടി അടിപൊളിയായിരുന്നു.
0: അവിടെ ജഡ്ജസ് ആയിട്ടൊക്കെ ഇരുന്നവരൊക്കെ എങ്ങനെയായിരുന്നു?
1: അടിപൊളിയായിരുന്നു.
0: അതെ, അപ്പൊ നല്ല സപ്പോർട്ടായിട്ട് നിൽക്കും അല്ലേ? അപ്പൊ ഏത് എന്തായിരുന്നു അവിടുത്തെ ഒരു പെർഫോമൻസിൽ, എങ്ങനെയൊക്കെ ആയിരുന്നു പാട്ടുകളും പിന്നെ ഒരു സബ്ജക്റ്റിനെ പറ്റിയുള്ള സംസാരവും ഒക്കെ ആയിരുന്നു? അപ്പൊ അതൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തല്ലേ? അപ്പൊ എത്ര നാളുണ്ടായിരുന്നു അതില്? എത്ര ദിവസമായിരുന്നു അതിന്റെ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട്?
1: ഒരു ദിവസം.
0: ഒരു ദിവസം മാത്രം? ഒരു സ്കൂളിൽ ഒരു ദിവസം അല്ലേ? അപ്പൊ ആ ഒരു ദിവസത്തെയാണ് നമ്മൾ ഇങ്ങനെ TVയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പോ TVയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു പേരൻസും എല്ലാരും ഒക്കെ എങ്ങനെയായിരുന്നു റെസ്പോൺസ് ഒക്കെ? നമ്മുടെ ബെറ്റി ഇങ്ങനെ വന്നിരിക്കാണ് TVയില്, അപ്പൊ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നല്ലേ? ബെറ്റി എങ്ങനെയായിരുന്നു TVയിൽ ആദ്യമായിട്ട് കണ്ടപ്പോ എങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കണമായിരുന്നു അത് പറഞ്ഞത് എന്നൊക്കെ തോന്നിയോ? അങ്ങനൊക്കെ തോന്നി അല്ലേ? യെസ്. അപ്പൊ ഇനി ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ തോന്നി അല്ലേ? അതെ. അപ്പൊ അങ്ങനെ മിടുക്കി കുട്ടിയായിട്ട് ഹരിത വിദ്യാലയത്തിലൊക്കെ നല്ലൊരു മത്സരാർത്ഥിയായിട്ട് തിളങ്ങിയിട്ടുള്ള ഒരു കുട്ടി കൂടിയാണ് നമ്മുടെ ബെറ്റി സാർത്രെ. അപ്പൊ അങ്ങനെ ഒരുപാട് വേദികൾ, അതായത് ബാലസംഘം, മാസ്, ശിശുക്ഷേമ സമിതി, വനിതാ സാഹിതി, അങ്ങനെ ഒരുപാട് വേദികളിൽ സജീവമായിട്ട് തുടർന്നിട്ടുള്ളൊരു കുട്ടി കൂടിയാണ്. പ്രത്യേകമായിട്ട് പറയാൻ സാധിക്കുന്നത് ഗാസിക്കൊപ്പം കൊല്ലം എന്ന പരിപാടിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് പേരുടെ അഭിനന്ദനങ്ങൾ ലഭിച്ചിട്ടുള്ള പുലരിയോ നോവിൻ്റെ പുഞ്ചിരിയോ എന്ന കവിത അവതരിപ്പിച്ചു. അതിനു മുൻപ് നമ്മൾ ആ ഒരു കവിത കേട്ടു. അതിന് തന്നെ പാലസ്തീൻ അംബാസിഡർ ആയിട്ടുള്ള അബ്ദുള്ള അബു ഷാവേസിന്റെ നേരിട്ടുള്ള അഭിനന്ദനങ്ങളൊക്കെ ലഭിച്ചല്ലോ. അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും ഒരു 7 വയസ്സുകാരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകം തോന്നുകയാണ് ചെയ്യുന്നത്. ഇത്രയും നല്ലൊരു അച്ചീവ്മെന്റ്

0: ൊക്കെ പോയി എന്നുള്ളത്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളും ആ ഒരു നല്ലൊരു കുട്ടി അല്ലെ, ഇത്രയും കഴിവുകളുള്ള ഒരു കുട്ടിയാണ് ഇന്ന് ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു കൗതുകം എല്ലാവർക്കും ഇപ്പൊ കേൾക്കുമ്പോ തോന്നുന്നു. അപ്പൊ പെറ്റി ഇങ്ങനെ വളരെ കാം ആയിട്ട് അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും ആളൊരു നിസ്സാര പുള്ളി അല്ല എന്നെനിക്ക് തോന്നുകയാണ്. ഒത്തിരി നല്ല നല്ല എഴുത്തുകൾ ഇനിയും തുടർന്ന് ഒരുപാട് എഴുതാനൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെ, അപ്പൊ ഈ പത്രങ്ങളിലൊക്കെ സജീവമായിട്ട് ഒരു ബെസ്റ്റ് പെർഫോമർ എന്ന രീതിയിൽ, എഴുത്തുകാരി എന്ന രീതിയിൽ മാഗസിൻസിലൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അപ്പൊ ബെറ്റിക്ക് ഇപ്പോൾ ഒരു 7 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷെ എങ്കിലും ഒത്തിരി മേഖലകളിൽ ഇങ്ങനെ നല്ല രീതിയിൽ നിറ സാന്നിധ്യമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു സ്വപ്നം എന്ന് പറയുമ്പോൾ, ഒരു സ്വപ്ന വേദി അല്ലെങ്കിൽ ഏത് മേഖലയിലായിരിക്കും ഇനി കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യണമെന്നൊക്കെ ബെറ്റിക്ക് ഈ ഒരു ചെറിയ പ്രായത്തിൽ തോന്നുന്നത്?
1: എനിക്ക് ഒത്തിരി വായിക്കണം, വായിച്ച് വായിച്ച് കവിതകളൊക്കെ എഴുതണമെന്നൊക്കെ ഉണ്ട്.
0: അതെ, വായിച്ച് ഒരുപാട് വായിച്ചിട്ട് നല്ല നല്ല കവിതകളൊക്കെ എഴുതണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപാട് കുഞ്ഞി കുട്ടി ശ്രോതാക്കൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കേൾക്കാറുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് തന്നെയാണ് ബെറ്റി പറയുന്നത്. കാര്യം ഇപ്പൊ കൂടുതലും നമ്മുടെ കുട്ടി ആൾക്കാർ പൊതുവെ എല്ലാവരും TV അല്ലെങ്കിൽ ഫോണിലൊക്കെ നോക്കിയിരുന്ന് സമയം കളയുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ബെറ്റി അതിനൊരു എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ ആവുകയാണ്. ഒരുപാട് എഴുതണം, ഒരുപാട് വായിക്കണം, അറിയണം എന്ന് കൂടി നമ്മുടെ കുഞ്ഞു ശ്രോതാക്കൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് കൂടിയാണ് ബെറ്റി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണോ അത്? അതെല്ലാം. അപ്പൊ നമ്മുടെ കുട്ടി ശ്രോതാക്കൾക്ക് വേണ്ടി ബെറ്റിക്ക് എന്താണ് പറയാനുള്ളത്? നന്നായിട്ട് വായിക്കണം എന്നൊക്കെ പറയാനുണ്ടോ? പറഞ്ഞോ.
1: നന്നായിട്ട് വായിക്കണം, വായിച്ച് വായിച്ച് വളരണം, വായനയുടെ ലോകത്തേക്ക് പോകണം എന്നൊക്കെ.
0: അതെ, അപ്പൊ നല്ലൊരു മെസ്സേജ് കൂടിയാണ്. കുഞ്ഞു കുട്ടിയാണെങ്കിലും നല്ല ആശയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൗതുകകരമായിട്ട് തന്നെ തോന്നുന്ന ഒരു കുട്ടി തന്നെയാണ് നമ്മുടെ ബെറ്റി സാർത്രെ. ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ 7 വയസ്സുകാരി ആണെങ്കിൽ കൂടിയും ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലേ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ ഉള്ള പാഠപുസ്തകങ്ങളും കമ്പ്യൂട്ടർ ക്ലാസ്സുകളും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡും സെക്കൻഡ് സ്റ്റാൻഡേർഡിലും ആണ് പഠിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്?
1: അപ്പം ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത് അത് വീഡിയോ എടുത്ത് ഇങ്ങനെ കുട്ടികൾക്ക് ഓരോന്ന് പറഞ്ഞു പറഞ്ഞു കൊടുക്കും.
0: ഇടുക്കിയാണല്ലോ, അപ്പൊ നേരത്തെ തന്നെ പഠിച്ചു വെക്കോ? നേരത്തെ തന്നെ പഠിച്ചു വെക്കും. അത് കൊള്ളാം കേട്ടോ. കാര്യം സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു കുറച്ചും കൂടെ ആയി കഴിയുമ്പോൾ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ പഠിപ്പിക്കുന്നു. ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ക്ലാസ് എടുക്കുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മുടെ വെറ്റിക്കുട്ടി വളരെ മിടുക്കിയായിട്ട് ഇങ്ങനെ ക്ലാസ്സസ് ഒക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നതെങ്കിലും സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബെറ്റി വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ബെറ്റിയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മ, അച്ഛൻ, അതുപോലെ തന്നെ ബ്രദർ, ടീച്ചേഴ്സ് ഒക്കെയാണ്. അല്ലാതെ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ബെറ്റിയുടെ കൂടെ നിലനിൽക്കുന്നത്?
1: താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സജ്നാഥ് സാറ്, പിന്നെ ഷൈൻദേവ് അങ്കിള്, ബാബു മാമൻ, വർഗീസ് മാമൻ, തൊടിയൂർ മാമൻ, റഷീദ് സാറ്, ജവഹർ സാറ്, സദാശിവനപ്പൂപ്പൻ, അങ്ങനെ ഒത്തിരി പേരാണ്.
0: അതെ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മുടെ ബെറ്റിയുടെ ഓർമ്മയിൽ നിലനിൽക്കുന്ന ഇതല്ല, ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. പക്ഷെ എങ്കിലും ബെറ്റിയുടെ ഓർമ്മയിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നമ്മുടെ ബെറ്റിയുടെ കൂടെ നിലനിൽക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് നമ്മൾ സദാശിവൻ സാർ എന്ന് പറയുന്ന നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൽ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ കൂടിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു നല്ലൊരു കലാകാരിയായിട്ട് ഇങ്ങനെ തുടർന്നു പോകട്ടെ, നിരവധി വേദികൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അവസാനമായിട്ട് ഇത്രയും നേരം നമ്മുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കായിരുന്നു ബെറ്റി, ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു, നല്ല നല്ല പാട്ടുകളൊക്കെ പാടി നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ കേട്ട് രസിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അവസാനമായിട്ട് റേഡിയോ സാന്ത്വനത്തിൽ ഈ ഒരു നിമിഷത്തിൽ എന്താണ് ബെറ്റിക്ക് പറയാനുള്ളത്?
1: എനിക്ക് ഈ റേഡിയോയിൽ പറയാൻ സാധിച്ചത് ഇവിടുത്തെ പ്രൊഡ്യൂസറായിട്ടുള്ള മജീഷ്യനായ സദാശിവൻ പൂപ്പനാണ്, പിന്നെ NM പിള്ള സാറിനും താങ്ക്സ്.
0: അതെ, അപ്പോൾ നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടർ NM പിള്ള സാറിനും നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിട്ടുള്ള സദാശിവൻ സാറാണ് ഈ ഒരു മിടുക്കി കുട്ടിയെ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു താങ്ക്സ് തന്നെ നമ്മുടെ ബെറ്റി സാർത്രെ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും തുടർന്ന് ഒരുപാട് വേദികളിൽ നല്ല രീതിയിൽ ഒരു മിടുക്കിയായിട്ട് ഒരു നിറ സാന്നിധ്യമായിട്ട് നിലനിൽക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ബെറ്റി സാർത്രെ. ബെറ്റി സാർത്രെ എന്ന കൊച്ചു മിടുക്കിയുടെ ഒരുപാട് വിശേഷങ്ങളിലൂടെയാണ് ഇന്നത്തെ ഈ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ഇങ്ങനെ കടന്നു പോയത്. നിരവധി മേഖലകളിൽ സജീവമായിട്ടുള്ള ബെറ്റി സാർത്രയാണ് ഇന്ന് നമ്മുടെ കൂടെ ഇങ്ങനെ നല്ല നല്ല വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു മനോഹരമായിട്ടുള്ള അധ്യായവും

0: ആയി കുഞ്ഞു കുട്ടികളുടെ ഒരുപാട് വിശേഷങ്ങളുമായി സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ എത്തുന്നത് വരെ തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, സൈനിങ് ഓഫ്. ദിസ് ഇസ് RJ ആതിര.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: 866-996-1692.
1: ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
3: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
3: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really? We can grow together.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
9: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
10: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം, ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ സ്നേഹത്തോടു കൂടിയ ഒരു സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഇന്ന് ഒരുപാട് വിശേഷങ്ങളും കൗതുക വാർത്തകളും നല്ല നല്ല പാട്ടുകളുമായി ഓണി സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര. എന്നോടൊപ്പം
1: ഞാൻ ശ്രീലക്ഷ്മിയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.
0: യെസ്, അടിപൊളിയായിട്ട് നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എല്ലാവരും.
1: നമ്മൾ 2026 ജനുവരി 1 തുടങ്ങിയത് ഓർമ്മയുണ്ടല്ലേ?
0: അതെ,
1: സെപ്റ്റംബർ 1 ആയിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് ഈ മാസങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നത്.
0: പലപ്പോഴും
1: നമ്മളൊരു റെസൊല്യൂഷൻ ഒക്കെ പണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു.
0: പണ്ടോ,
1: അതെ, ജനുവരി ആ ഒരു ടൈമിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബർ 31-നോടനുബന്ധിച്ച്. ഇപ്പോൾ നമ്മൾക്ക് അത് ഏകദേശം അതൊക്കെ പരിശോധിക്കേണ്ട ഒരു സമയമായല്ലേ. നമ്മളതൊക്കെ എങ്ങനെയൊക്കെയാണ്, അത് എവിടെ വരെ എത്തി, അതിൻ്റെ ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കേണ്ട സമയം. ഇനി എന്തെങ്കിലുമൊക്കെ പെൻഡിങ് ഉണ്ടോ എന്നൊക്കെ നോക്കണ്ടേ,
0: ആലോചിക്കേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് സെപ്റ്റംബർ 1 ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രതീക്ഷകളോടെ നമ്മളതായി ഒരു മാസം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ഇൻ കേസിൽ നമ്മുടെ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒന്ന് പതിറി നിൽക്കുകയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്ന് റീഷെഡ്യൂൾ ചെയ്യാനുള്ള ഒരു ടൈം ആയിരിക്കുന്നു ഈ വർഷം. എന്തെങ്കിലും ചെയ്ത് തുടങ്ങാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ റീതിങ്ക് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ് എന്ന് കൂടി പ്രിയപ്പെട്ടവർ ചിന്തിക്കുക. ലേസി ആയിട്ടൊക്കെ ഇരിക്കാതെ അടിപൊളിയായിട്ട് ദിവസങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സെപ്റ്റംബർ 1 നല്ലൊരു ദിവസം, നല്ലൊരു തുടക്കമായിട്ട് നമ്മൾ ദാ ഓണേ സീറ്റിലിരിക്കുന്നു. അപ്പോൾ സമയം 10:06 ആയിരിക്കുന്നു. പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ലൈവിനൊപ്പം ചേർന്ന് ഒരുപാട് വിശേഷങ്ങൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ നമുക്കിങ്ങനൊക്കെ ചേർത്താനൊക്കെ പറഞ്ഞ് രസകരമായിട്ട് തന്നെ മൂവ് ചെയ്യാം എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848585785.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848585785. അപ്പം പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ പോരട്ടെ. ഇൻ കേസ് നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും കുസൃത ചോദ്യമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഈ ഒരു സമയം അതിനായിട്ട് പ്രയോജനപ്പെടുത്തണമെന്നും കൂടി പറയാം.
0: അതെ, ഇന്നത്തെ വിശേഷങ്ങൾ, അതായത് ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർ, അതുപോലെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ കാണും, ഒരുപാട് വിശേഷങ്ങൾ റേഡിയോ വഴി പാസ് ചെയ്യാനുള്ള വ്യക്തികൾ കാണും അല്ലേ. അപ്പം അതൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാവുന്നതാണ് എന്ന് കൂടി പറയുന്നു. അപ്പോൾ സാധാരണ നമ്മൾ ലൈവ് തുടങ്ങുമ്പോൾ പല കാര്യങ്ങളിലൂടെ ഒരു സ്ട്രക്ചർ അനുസരിച്ച് നമ്മളൊരു ശുഭചിന്തയോടുകൂടിയാണ് പല ദിവസത്തെയും ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ശുഭചിന്തയാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ശ്രീലക്ഷ്മിക്ക് ഞണ്ട് ഇഷ്ടമാണോ?
1: പിന്നെ ഇഷ്ടമാണ്.
0: അതെന്ത് ചോദ്യമാണ്? കാൽഷ്യം കൂടുതലായതുകൊണ്ട് ചിലർക്ക് അതങ്ങോട്ട് പിടിക്കില്ല,
1: എങ്കിലും നമുക്കൊക്കെ കൂടാതെ
0: ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. നമുക്ക് കഴിക്കാനാണെങ്കിൽ പല രീതിയിലാണ് നമ്മളത്, എന്താ, ഒരു സീ ഫുഡ് എന്ന രീതിയിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു,
1: മറ്റുള്ളവർ കഴിക്കുന്ന കാണുന്നത് ഒരു നല്ല രസമാണ്.
0: അതെ, അതെ, യഥാർത്ഥത്തിൽ ഈ ഞണ്ടിന്റെ കാര്യം പറയുമ്പോൾ ടേബിൾ മാനേഴ്സ് ഇല്ലാത്തൊരു വിഭവമാണ്. അതായത് ഞണ്ടിന്റെ വിഭവങ്ങളൊക്കെ ടേബിൾ മാനേഴ്സ് കുറച്ച് കുറവാണെന്ന രീതിയിൽ കേട്ടിട്ടുണ്ട്. ശരിയാണോ ശ്രീലക്ഷ്മി?
1: അതെ, കഴിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളതാണ്. പക്ഷെ നമുക്ക് എങ്ങനെയാണ് അതിനെ എങ്ങനെയൊക്കെ തരംതിരിച്ചൊക്കെ മാറ്റി നിർത്താൻ സാധിക്കുക? ഇത്രത്തോളം ടേസ്റ്റ് ഉള്ള ഒരു വിഭവമാണ് ഞണ്ടെന്ന് പറയുന്നത്. അത് കിട്ടിയാൽ ആരാണെങ്കിലും ഒന്ന്
0: കഴിച്ചു പോകും.
1: പ്രത്യേകിച്ച് അതിന്റെ ആ ഒരു ഗ്രേവി ഒക്കെ ആയിട്ട് ഇങ്ങനെ ചോറുണ്ണാനും അതെല്ലാം തന്നെ ആ ഗ്രേവി കൂട്ടി ഈ അപ്പം ഇഡലി അതെങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിക്കാനാണെങ്കിലും അതൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉള്ള കാര്യമാണ്. അപ്പൊ നമുക്കത് മാറ്റി നിർത്താൻ ഒരിക്കലും സാധിക്കില്ല. പ്രത്യേകിച്ച് തലേന്നത്തെ ആ ഒരു ഗ്രേവി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ്.
0: അത് രാവിലെ തന്നെ നമ്മൾ വളരെ ഇങ്ങനെയുള്ള സുപ്രഭാതമൊക്കെ കേട്ട് എണീറ്റ് വളരെ സ്ലോ ഡൗൺ ആയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഈ ഒരു എരിവിൻ്റെയും പുളിയുടെയും ഒരു ഗ്രേവിയുടെ ഒക്കെ കഥ പറഞ്ഞ് കൊതിപ്പിക്കുകയാണ്. പക്ഷേ അതിലല്ല കഥ ഇരിക്കുന്നത്. ഞണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ സാധാരണ ഈ മീൻപിടുത്തക്കാരൊക്കെ ഇപ്പോൾ നമ്മൾ പൊതുവെ ഈ കായൽ ഞണ്ടിനെയൊക്കെ പിടിക്കുമ്പോഴും പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് വലിയ കൊട്ടകളിൽ ഈ ഞണ്ടിനെ വളരെ ഓപ്പൺ ആയിട്ട് ഇവരിങ്ങനെ എടുത്ത് നിക്ഷേപിച്ചിട്ടാണ് ഒരു കൂട്ടം ഞണ്ടുകളെയാണ് അവർ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് അവരതൊന്ന് അടയ്ക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരു ശ്രമം നടത്താറില്ല. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു കഥ എന്താന്ന് വെച്ചാൽ ഈ ഞണ്ടുകൾ മുകൾ ഭാഗത്ത് നിൽക്കുന്ന ഞണ്ട് രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തും. ഇപ്പോൾ ജീവനോടെയാണ് ഞണ്ടുകളെ പിടിച്ച് ഈ കൊട്ടയിലേക്കോ അല്ലെങ്കിൽ ബക്കറ്റിലേക്കോ ഒക്കെ നിക്ഷേപിക്കുന്നത്. ആ സമയത്ത് രക്ഷപ്പെടാൻ ഒരു ചാൻസ് ഉണ്ട് അവർക്ക് അല്ലേ. അപ്പോൾ ഇൻ കേസിൽ അവർ മുകളിൽ നിൽക്കുന്ന ഞണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ മൂവ് ഓൺ ആയി ഒന്ന് പതുക്കെ മുകളിലോട്ട് വരുന്ന സമയത്ത് എന്താ ചെയ്യുന്ന, താഴെയുള്ള ഞണ്ടുകൾ അതിൻ്റെ കാലിലേക്ക് പിടിച്ച് വലിച്ച് അതിനെ താഴോട്ടേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മുകൾ ഭാഗത്ത് നിൽക്കുന്ന ഞണ്ടിനെ ഒരു രക്ഷപ്പെടാനുള്ള ടെൻഡൻസിയെ ഇവർ വലിച്ചു താഴേക്കിടുന്ന ഒരു രീതിയാണ് പൊതുവെ. ഇത് പൊതുവെ നമുക്ക് കണ്ടുവരുന്നവർക്ക്, ഈ മീൻ പിടിക്കുന്നവർക്കും ഇത് കാണുന്നവർക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അവരൊരിക്കലും അടയ്ക്കില്ല, ആ കൊള്ളാലോ, താഴെയുള്ളവർ തീർച്ചയായിട്ടും ഇതിനെ വലിച്ചിടും. പക്ഷേ ഇൻ കേസിൽ 100% എല്ലാവരും ഇതിൽ വിജയിക്കും അല്ലെങ്കിൽ പരാജയപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. ചിലരൊക്കെ ഇന്നത്തെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുന്നവരുണ്ട്. ചില ഞണ്ടുകൾ ചിലപ്പോൾ കാലിലേക്ക് പിടിച്ച് വലിക്കാത്ത ഞണ്ടുകളും കാണാം. പക്ഷേ ഒരു 99% ഈ ഒരു രീതി ആണ് നമ്മൾ കണ്ടു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു മൂടി ഉപയോഗിക്കാത്തത് എന്നാണ് നമ്മുടെ ഒരു കേട്ടറിവുകൾ. നമുക്കിത് എക്സ്പീരിയൻസ് ഇല്ല, നമ്മുടെ കേട്ടറിവുകളാണ്. അപ്പോൾ ഇതിനെ പൊതുവെ പറയുന്നതാണ് ഗ്രാബ്, അതായത് ക്രാബ് മെന്റാലിറ്റി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് ഒരു വ്യക്തി, ഇത് നമുക്ക് മനുഷ്യനുമായിട്ട് തട്ടുമ്പോൾ ഒരു വ്യക്തി രക്ഷപ്പെടാനൊരു ശ്രമം നടത്തുന്ന സമയത്ത് ഞണ്ടുകളെപ്പോലെ നമ്മൾ അവരുടെ ആ ഒരു പരിശ്രമങ്ങളെ ഇല്ലാതാക്കുന്നൊരു നിലപാടിനെ മനുഷ്യനുമായിട്ട് ഇത് ഈ ക്രാബ് മെന്റാലിറ്റിയെ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് നമ്മളിങ്ങനെ പലയിടത്തും വായിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ

0: എങ്ങനെയെങ്കിലും ഒന്ന് ഉയർത്തെഴുന്നേൽക്കാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉള്ളവർ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നിനക്കിത് ചെയ്യാൻ സാധിക്കില്ല, കളിയാക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനെ ക്രാബ് മെൻറ്റാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മൾ പൊതുവെ കാണാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വിജയിക്കണമെന്ന ആഗ്രഹമുള്ളവർ ഈ നിരുത്സാഹത്തിൽ നിന്നും കളിയാക്കൽ നിന്നും ഒക്കെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായി. നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തന്നെ ഉയർത്തെഴുന്നേൽക്കാനൊരു ശ്രമം നടത്തുക, അല്ലേ? ക്രാബ് മെൻറ്റാലിറ്റി ഉള്ള ഒരുപാട് ജനങ്ങളുടെ കൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളൊരു വളരെ ശക്തമായിട്ടുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു, അല്ലേ? അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഈ ഒരു നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ഏറ്റവും അടുത്തവരോ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു പ്ലാനിനെതിരെ അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിന് ശക്തമായൊരു പ്ലാൻ തന്നെ നമ്മൾ മൂവ് ഓൺ ആക്കേണ്ടിയിരിക്കുന്നു, അല്ലേ?
1: നമ്മളൊരു വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ നിന്നും പുറത്ത് കടക്കാനുള്ളൊരു മാർഗം. നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ വാക്ക് തീർച്ചയായിട്ടും നമുക്ക് അവഗണിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ നമ്മൾ ചിന്തിക്കുന്നത് ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരു വ്യക്തി ചിന്തിക്കുക. ചിലപ്പോൾ അതിൻ്റെ കൂടുതലായിട്ട് നമ്മൾ പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് റിസർച്ച് ചെയ്തതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം നമുക്കൊരു കാര്യത്തിലോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്, അല്ലേ? ചിലപ്പോൾ അത് നമ്മുടെ പാഷൻ ആയിരിക്കാം. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ മറ്റൊരാൾക്ക് ചിന്തിക്കണം എന്നില്ല. അതിൻ്റെ ശരിയും തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് തരാൻ പലർക്കും സാധിക്കും, അതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ മുന്നോട്ട് പോവുക എന്നുള്ളത് അതിലും ഒരു എന്തോ ഒരു ടാസ്ക് തന്നെയാണ് പല സാഹചര്യങ്ങളിലും. അപ്പോൾ അവിടുന്ന് പിന്നോട്ട് വലിക്കാനും ഒക്കെ ചിലപ്പോൾ നമുക്കൊരു നെഗറ്റീവ് കമൻ്റ് കേൾക്കുന്നത് നമുക്ക് അത്രത്തോളം പ്രിയപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ നമ്മളൊന്ന് തകർന്നു പോകുമായിരിക്കാം. പക്ഷേ അതാണോ നമ്മൾ? അങ്ങനെ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ തകർന്നും തളർന്നും ഒക്കെ പോകുന്നവരാണോ നമ്മൾ? അങ്ങനെയല്ല, നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് തന്നെ പോകണം. ഒരു സമയത്ത് ഈ പറയുന്ന ആരും നമ്മുടെ കൂടെ കാണില്ല, അല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ജീവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലൊക്കെ വരും. ഇപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട പലരെയും നമ്മളിപ്പോൾ അടുത്ത് കാണുന്നുണ്ട്, ഒക്കെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അവരൊപ്പം കൂടെ നിൽക്കും എന്നൊക്കെ നമുക്കറിയാം, അതൊന്നും ഇല്ലാന്നല്ല. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒറ്റയ്ക്കുള്ള പല പ്രതിസന്ധികളും ഒറ്റയ്ക്ക് നേരിടേണ്ടതായിട്ട് വരും. ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെടേണ്ടതായിട്ടൊക്കെ വരും. ഇതൊക്കെ സാഹചര്യങ്ങളാണ്, നമ്മൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നൊന്നുമല്ല. പക്ഷേ അവിടെ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ചില മുന്നോട്ട് പോക്കുകൾ തീർച്ചയായിട്ടും അത്യാവശ്യമാണ്.
0: യെസ്, തീർച്ചയായിട്ടും ഞണ്ടുകളുടെ കാര്യം പറയുമ്പോൾ ആ ജീവികൾ, ഇപ്പം നമ്മൾ ക്രാബ് മെൻറ്റാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെയും അതിൽ വേറൊരു അന്തരം കൂടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് മറ്റൊരു ഒരു പോയിന്റിൽ നോക്കുമ്പോൾ താഴെ കിടക്കുന്ന ഞണ്ടുകൾ അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഞണ്ടുകളെ കാലിൽ പിടിക്കുന്നത്. അല്ലാതെ മനഃപൂർവ്വം ഇവർ രക്ഷപ്പെടേണ്ട പുറത്തേക്ക് എന്ന് ചിന്തിച്ചായിരിക്കില്ല. അപ്പോൾ രണ്ട് പോയിന്റ് ഉണ്ടല്ലേ. അപ്പോൾ മനുഷ്യ ഞണ്ടുകളുടെ നമ്മൾ കാണുന്ന, നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന, കളിയാക്കുന്നവരുടെ ആ ഒരു സ്കെയിലിലേക്ക്, അപ്പോൾ അവരുടെ ആ ഒരു മൂവ്മെൻറ്റിനനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു എസ്കേപ്പ് പ്ലാൻ തന്നെ നമ്മൾ, ഒരു അടിത്തറ തന്നെ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതനുസരിച്ച് വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു. നമ്മൾ ചിരിച്ചു കളിച്ചു എല്ലാം ചെയ്യുന്നെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും വലുതെന്ന് ചിന്തിക്കുന്നവരാണ് എല്ലാവരും, അല്ലേ? പക്ഷെ അങ്ങനല്ല, നമ്മൾ ലോകം കാണുമ്പോൾ ഇതൊന്നും അല്ല, ഇതിനെയൊക്കെ മറികടന്ന് ജീവിക്കുന്ന അനവധി വ്യക്തികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒന്നുമല്ല, അല്ലെങ്കിൽ ഇത് മാറുമെന്ന ചിന്താഗതിയോട് കൂടി നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുക. എപ്പോഴും വളരെ ശുഭചിന്തയോടുകൂടി, ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി തന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കട്ടെ എന്നാണ് ഇന്നത്തെ ഈ എസ്കേപ്പ്, അതായത് എസ്കേപ്പ് പ്ലാനോടുകൂടി ഈ ക്രാബ് മെൻറ്റാലിറ്റി എന്ന ഒരു തിയറി നമുക്ക് പറയാൻ ഞങ്ങൾ ആഗ്രഹിച്ചത്.
1: തിരിച്ചറിവോടുകൂടി നമ്മൾ ജീവിക്കുക എന്നുള്ള, നമ്മുടെ ബ്ലെസ്സിങ്സിനെ എപ്പോഴും നമ്മൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുക. ഇപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു വീടില്ലാത്ത വ്യക്തിയെ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം ഭാഗ്യവാന്മാരാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു, കേൾക്കാൻ സാധിക്കുന്നു, നമുക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നു, വിവേകത്തോടെയും വിവേചനത്തോടെയും ചിന്തിക്കാൻ സാധിക്കുന്നു. വിവേചനം എന്ന് പറയുമ്പോൾ തെറ്റ് ശരി എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ അത്തരത്തിലൊക്കെ നമുക്ക് ചിന്തിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. നമുക്ക് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് നടക്കാനും എഴുന്നേൽക്കാനും കിടക്കാനും ഉറങ്ങാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് ആണ്. അതിനെയൊക്കെ നമ്മൾ മുന്നോട്ട് നമ്മൾ അതിനെയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 10:15 ആയിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്കിനുള്ളൊരു സമയമായി. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ എവിടെയും പോയേക്കരുത്, നമുക്കൊരു പാട്ടൊക്കെ കേട്ടിട്ട് തിരികെ എത്താം. നിങ്ങൾ മെസ്സേജ് അയക്കും, അയക്കേണ്ട നമ്പർ 8848558785.
0: യെസ്, അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

0: കേൾക്കാം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെയായി ഞാൻ ശ്രീലക്ഷ്മി എന്നോടൊപ്പം
1: ആതിരയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നല്ലൊരു പാട്ട് കേട്ടു, ഒരുപാട് വിശേഷങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാറുണ്ട്. ഈ സമയം കുറച്ചേ ഉള്ളൂ എന്നുള്ളൊരു ടെൻഡൻസിയാണ് ഇപ്പോൾ, കാര്യം ഒരുപാട് ഒത്തിരി വിശേഷങ്ങളുണ്ട് ഇന്ന് പങ്കുവയ്ക്കുക. ഇന്നത്തെ ഈ ഒരു സെപ്റ്റംബർ 1 ഒരുപാട് വിശേഷങ്ങളാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പറയാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലവർഷ കെടുതി അല്ലേ, അപ്പോൾ കാലവർഷത്തിൻ്റെ ഒരുപാട് മഴ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എല്ലിനോ പ്രതിഭാസങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, എങ്കിലും കാലവർഷം അനുസരിച്ച് മഴ കുറവാണ് എന്നുള്ളതാണ് പഠനങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. വയനാടാണ് ഏറ്റവും കൂടുതൽ മഴ കുറവ് അനുഭവപ്പെടുന്നത് എന്നും കൂടിയാണ് റിപ്പോർട്ടുകൾ പറയപ്പെടുന്നത്. പക്ഷേ മഴ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ അതിജീവിക്കുകയും കൂടെ ചെയ്തിരുന്നു കുറച്ച് നാൾ മുൻപ് അല്ലേ.
0: അതെ, ഇപ്പം നമ്മളുടെ ചുറ്റും പല സ്ഥലങ്ങളിലും പ്രളയത്തെ സംബന്ധിച്ചിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം സേഫായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു.
1: യെസ്.
0: അപ്പോൾ നമുക്ക് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മെസ്സേജ് നമുക്ക് കുറച്ച് മെസ്സേജൊക്കെ വായിക്കാം അല്ലേ. അപ്പോൾ കുറേ മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റീജ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റീജയ്ക്കും നല്ലൊരു ദിവസം ഞങ്ങളിങ്ങനെ ആശംസിക്കുന്നു.
1: അപ്പോൾ റീജ ചേച്ചി ഇന്നത്തെ ദിവസം അടിപൊളിയാവട്ടെ എന്ന് തന്നെ നമ്മൾ ആശംസിക്കുന്നു അല്ലേ, നല്ലൊരു ഗുഡ് മോർണിംഗ് നേരുന്നു.
0: അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, ഇന്നത്തെ ലൈവിൽ നമ്മുടെ ചോദ്യം നമ്മുടെ റീജയുടെ വകയാണ്. ഒരു മനുഷ്യൻ തൊപ്പി ഇല്ലാതെ മഴയിൽ നടന്നു, എന്നിട്ടും അവന്റെ തലമുടി നനഞ്ഞില്ല, എന്തുകൊണ്ട്? എന്തുകൊണ്ട്
1: ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ റീജ് നമ്മളിങ്ങനെ കുഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്രോതാക്കൾക്ക് ഇതിന് വല്ല ഐഡിയ ഉണ്ടോ, ഒരു ക്ലൂ നമുക്ക് തരാൻ പറ്റുമോ? അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ആൻസർ പറയണ്ട, ഇത് നമുക്ക് നമ്മുടെ ഒരു ടാസ്ക് ആയിട്ട് തന്നെ നമ്മൾ എടുക്കുകയാണ്. സാധാരണ കുസൃതി ചോദ്യങ്ങളിൽ ഞാൻ കുറച്ച് വീക്കാണ്, പക്ഷെ ശ്രീലക്ഷ്മി പെട്ടെന്ന് നമ്മൾ ടപ്പ് ടപ്പ് എന്ന് പറയാറുണ്ട്
0: എങ്കിലും. അതെ, അപ്പൊ എന്തായാലും മനസ്സിലൊരു ആൻസർ വന്നിട്ടുണ്ട്, പക്ഷെ ഞാനിത് ഇപ്പൊ പറയുന്നില്ല.
1: യെസ്,
0: അതെന്തായാലും വരട്ടെ നമുക്ക്.
1: അപ്പൊ എന്തായാലും നമുക്ക് അതിന് കുറച്ച് ടൈം കൊടുക്കാം. നമ്മുടെ ശ്രോതാക്കളിലേക്ക് കൂടി നമ്മുടെ റീജയാണ് ഇന്ന് കുസൃതി ചോദ്യമായിട്ട് എത്തിയിരിക്കുന്നത്. ചോദ്യം നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു.
0: ചോദ്യം ഇപ്പൊ പറയാം. ചോദ്യം ഇതാണ്, ഒരു മനുഷ്യൻ തൊപ്പിയില്ലാതെ മഴയിൽ നടന്നു, എന്നിട്ടും അവന്റെ തലമുടി നനഞ്ഞില്ല, എന്തുകൊണ്ട്? അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആൻസർ വരുന്നുണ്ടെങ്കിൽ ഒന്ന് മടിച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8845857 85.
1: നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇന്നത്തെ കുസൃതി ചോദ്യം മാത്രമല്ല, ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് അല്ലേ. അപ്പൊ നമുക്കറിയാം ഇന്ന് എല്ലാവർക്കും ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള നല്ല പോസിറ്റീവ് മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് അല്ലേ, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ.
0: അതെ, അപ്പൊ നമുക്ക് മെസ്സേജ് ആൻസർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ റീജ ചേച്ചി ആൻസർ അയച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റും.
1: ഞാൻ ചിന്തിച്ചത് ഇത് തന്നെ ആയിരുന്നു, നമ്മുടെ സേതു ചേട്ടൻ അയച്ചിരിക്കുന്ന ആൻസർ തന്നെയാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ അത് കറക്റ്റ് തന്നെ ആണോ എന്ന് റീജ പറയേണ്ടിയിരിക്കുന്നു അല്ലേ.
0: അതെ അതെ, അപ്പൊ നമുക്കത് ഇപ്പൊ പറയുന്നില്ല, എന്തായാലും കറക്റ്റ് ആൻസർ വരട്ടെ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ആൻസർ ഇതല്ല കേട്ടോ, അപ്പൊ അവിടെയും തെറ്റു പറ്റൂ എന്നെനിക്കൊരു സംശയം. അപ്പോ സേതു ചേട്ടൻ പറയാണ്, സീൻ ഇൻ ഹോസ്പിറ്റൽ ഇൻ ട്രിവാൻഡ്രം, സ്റ്റെയേഴ്സ് ആർ ഹെൽത്തി ചോയ്സ് ഓവർ ദ കംഫർട്ട് ഓഫ് ദി എലവേറ്റർ എന്നൊക്കെ പറഞ്ഞ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഞണ്ടുകള് സൈഡ് വൈസ് ആണ് നടന്നു പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ ഇതിന് ക്രാബ്സ് ഹാവ് ടീത്ത് ലൊക്കേറ്റഡ് ഇൻസൈഡ് സ്റ്റോമക്, വയറ്റിലാണ് അതിന്റെ പല്ലുകളുള്ളതെന്നൊക്കെ.
1: ആ അതെ അതെ അതെ, കൗതുകരമായിട്ടുള്ള ഒരുപാട് നല്ല ഇൻഫർമേഷൻസ് തരുന്ന ഒരു ശ്രോതാവാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പം നമുക്കറിയാത്ത പല അറിവുകളും അദ്ദേഹം നൽകാറുണ്ട്. അദ്ദേഹത്തിന് നല്ലൊരു ദിവസം, നല്ലൊരു ആശംസ കൂടി നമ്മൾ നേരുകയാണല്ലേ.
0: അപ്പം നമ്മുടെ ജോബി ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ മോശം സാഹചര്യം ചൂഷണം ചെയ്യുന്നവരുമുണ്ട്, സഹായമാണെന്ന് കരുതി ചൂഷണം ചെയ്യുന്നവരുണ്ട്. അപ്പൊ സഹായമാണെന്ന് കരുതി തെറ്റിദ്ധരിക്കാതിരിക്കുക. കാരണം നിങ്ങൾ കരപ്പറ്റിക്കാണെന്ന് ആർക്കും അത്ര ഇഷ്ടം കാണില്ലെന്നൊരു ഓർമ്മ ഉണ്ടാകണം എന്നുള്ളത് ഒരു മെസ്സേജാണ് ചേട്ടൻ തന്നിട്ടുള്ളത്.
1: അതെ അതെ,
0: അപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഒരു അല്ലേ,
1: അതിന്റെ ഒരു മറ്റൊരു വേർഷൻ ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എങ്കിലും നമ്മുടെ സൊസൈറ്റിയിൽ നല്ല മനുഷ്യരൊരുപാടുണ്ടല്ലേ, നമ്മൾ അത് മനസ്സിലാക്കണം. പക്ഷെ എങ്കിലും നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ നമുക്ക് എതിരെ വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ ഇന്നൊരു മെന്റാലിറ്റി ആണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. ആരെയും ദ്രോഹിക്കാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുക.
0: നമ്മുടെ മുന്നിൽ വരുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു സൈൻ നമുക്കൊന്ന് അലേർട്ടായി

0: എന്നുള്ളൊരു എന്തെങ്കിലും ഒരു സൈൻ എവിടെയെങ്കിലും നമുക്കത് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സൂക്ഷിച്ചോളൂ എന്നുകൂടി പറയാം.
1: അപ്പോൾ സൂക്ഷിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യണം തോന്നുകയാണ് ശ്രീലക്ഷ്മി. എന്തായാലും നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? നമുക്ക് അതില്ലാതെ ഒരു ദിവസം പണ്ട് ഇൻസ്റ്റ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്കറിയില്ലായിരുന്നു തുടക്ക സമയത്ത്. അപ്പോൾ ഫേസ്ബുക്ക് ആയിരുന്നു കുറച്ചും കൂടെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇൻസ്റ്റ യൂസ് ചെയ്യുന്ന ടൈമിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിന് മുമ്പേ ഇൻസ്റ്റ യൂസ് ചെയ്യുന്ന കുട്ടികൾ പറയുന്നതാണ് ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ പഴഞ്ചൻ ഏർപ്പാടാണ്, ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്ത് അതാണ് കുറച്ചും കൂടെ നിറങ്ങൾ, കുറച്ചും കൂടെ കളർഫുൾ ഇൻസ്റ്റഗ്രാം ആണ് എന്ന് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പതുക്കെ പതുക്കെ ഇൻസ്റ്റഗ്രാമിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാക്കി. അപ്പോൾ യെസ് ഇതാണ് കുറച്ചും കൂടെ കളർഫുൾ. എങ്കിലും ഫേസ്ബുക്കും ഒരുപാട് ഇൻഫർമേഷൻസും ഒരുപാട് നല്ല കാര്യങ്ങളും നല്ല കണക്ഷൻസും നമുക്ക് നിലനിർത്തുന്നുണ്ട് അല്ലേ? ഒരുപാട് നല്ല കാര്യങ്ങൾ രണ്ട് പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ കാര്യം പറയുമ്പോൾ ഈ നിറങ്ങളുടെ ലോകത്ത് നിൽക്കുമ്പോൾ അതിന് രണ്ട് സൈഡുകളുണ്ട് തീർച്ചയായിട്ടും, പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഷെയ്ഡുകളുണ്ട്. നമ്മളൊരു റീല് കണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേരാണ് ഒന്നിലും രണ്ടിലും മൂന്നിലും നിർത്തുന്നത്?
2: ആക്ച്വലി നമ്മൾ റീല് കാണാനാണോ എടുക്കുന്നത്?
0: അല്ല,
2: നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഒരാളെ ഫോൺ ചെയ്യാനായിരിക്കും ഇരിക്കുന്നത്, അപ്പോഴായിരിക്കും ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്, നമ്മൾ എന്തിനാണ് ഈ ഫോൺ എടുത്തതെന്ന് പോലും നമ്മൾ മറന്നു.
1: അതിൽ രാത്രിയിലൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഒരു ഒന്ന് രണ്ട് റീല് കാണാം, ഓക്കെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് വാട്സാപ്പിലൊക്കെ എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റഗ്രാം വഴി ഉറങ്ങാമെന്നുള്ള ചിന്താഗതിയാണ് എല്ലാവർക്കും അല്ലേ? അപ്പോൾ ഇൻസ്റ്റഗ്രാമിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അതൊരു വല്ലാത്തൊരു ലോകമാണ്.
2: പലപ്പോഴും നമ്മളിങ്ങനെ ഇൻസ്റ്റഗ്രാം ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ഈ മൊബൈലിൽ നമ്മളിങ്ങനെ മാറോട് ചേർത്ത് ഉറങ്ങി പോകാറുണ്ട്. രാവിലെ
1: ഇൻസ്റ്റഗ്രാമിലെ ചില, അതായത് ചില കൊട്ടേഷൻസും ചില റീലുകളും കാണുമ്പോൾ അയ്യോ എന്റെ ജീവിതം ഇവര് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ചില മെസ്സേജസ് കാണും. ഇപ്പൊ നമ്മുടെ മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, നമ്മൾ എന്താണോ ചിന്തിക്കുന്ന അതേ രീതിയിലുള്ള കൊട്ടേഷൻസ് ഒക്കെ റീല് വഴി നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ അതും കൂടെ അപ്പൊ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഇൻസ്റ്റഗ്രാം ആണ് നമുക്കുള്ളത് എന്ന ചിന്താഗതി ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റീലുകളൊക്കെ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ കാണാനൊരു ടെൻഡൻസി കൂടെ ഉണ്ടാവും.
2: അത് എനിക്ക് പലപ്പോഴും അത് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു റീലോ അല്ലെങ്കിൽ ഒരു പോസ്റ്റോ നമ്മളിങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കുറച്ച് സെക്കൻഡ്, നോർമലി മറ്റുള്ള റീല് നോക്കുന്നതിനേക്കാൾ കൂടുതൽ കുറച്ച് ഒരു ഇത്തിരി സെക്കൻഡ് കൂടുതലായിട്ട് നമ്മൾ ഇത് നോക്കാറുണ്ട്. അപ്പം അതിനുശേഷം വരുന്ന ഈ പോസ്റ്റ് ആണെങ്കിലും റീലാണെങ്കിലും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.
1: അതെ, അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ് ഇൻസ്റ്റഗ്രാം ഇനി മുതൽ ഏകദേശം ഒരു രാത്രി 6 മണി മുതൽ പിറ്റേ ദിവസം 12 മണി മുതൽ പിറ്റേ ദിവസം 6 മണി വരെ ഒന്ന് ഫ്രീസ് ആകും എന്നുള്ളൊരു വാർത്തയാണ് ഇനി. അതായത് ഈ ഒരു സെപ്റ്റംബർ ലാസ്റ്റ് വീക്കോട് കൂടി അത് നിയമത്തിലേക്ക് വരികയാണ് എന്നാണ്, സെപ്റ്റംബർ 10-ാം തീയതിയോട് കൂടി ഇത് പ്രാബല്യത്തിൽ വരും എന്നാണ് നമ്മുടെ സുക്കർബർഗ് പറയുന്ന ഒരു പുതിയ റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ നമ്മളൊരു പേടി വരും എല്ലാവർക്കും അങ്ങനെയാണോ എന്നുള്ളത്. എല്ലാവരും ചിന്തിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ബ്ലോക്ക് ആവുമോ എന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും ബ്ലോക്ക് ആവാനുള്ള സാധ്യത ഇതുവരെ ഇല്ല. 18 വയസ്സിന് താഴെയുള്ള ടീൻസ് അക്കൗണ്ടുകൾക്ക് മാത്രമാണ് ഈ ഒരു നിയന്ത്രണം, അതായത് ഈ ഒരു ബ്ലോക്ക് അനുഭവപ്പെടുന്നത്. ഒരു സ്ലീപ്പ് മോഡിലേക്ക് ആ ഒരു മെറ്റ പുതിയൊരു രീതി കൊണ്ടുവരികയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പൂർണ്ണമായിട്ടും മ്യൂട്ടാവുകയും മെസ്സേജസ്സുകൾ കാണാനോ അയക്കാനോ കഴിയാത്തൊരവസ്ഥ വരുന്നു. ആ ഒരു ടൈമിൽ നമ്മുടെ സ്ക്രീനിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞ് കാണുന്ന ഇതാണ് ടൈം ഫോർ എ ബ്രേക്ക് എന്ന് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ 18 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് ഈ പിന്നെ അത് യൂസ് ചെയ്യണമെങ്കിൽ പേരൻസിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഈ ലിമിറ്റ് ക്രോസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് പുതിയൊരു നിയമം പ്രാബല്യത്തിലേക്ക് എത്തുന്നത്. സെപ്റ്റംബർ 10-ാം തീയതി എന്നാണ് ഇതുവരെ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. 2 മണിക്കൂറിലധികം ടീനേജേഴ്സിൻ്റെ ഒരു പ്രധാന, നമ്മുടെ ടീനേജേഴ്സ് എന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, നമ്മളെല്ലാവരുടെയും പ്രശ്നമാണ് അല്ലേ. നമ്മൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് കയറി കഴിഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊരു ഒരു ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ അതിനൊരു ബ്രേക്ക് കൊടുക്കുകയാണ് സുക്കർബർഗിൻ്റെ പുതിയൊരു നിയമം. അത് വളരെ സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ് അല്ലേ ശ്രീലക്ഷ്മി?
2: അതെ, അപ്പോൾ ഓരോ 15 മിനിറ്റിലും ഓർമ്മപ്പെടുത്തലാണ്, തുടർച്ചയായി 15 മിനിറ്റ് ഉപയോഗിക്കുമ്പോൾ ബ്രേക്ക് എടുക്കാൻ പ്രോംപ്റ്റ് ലഭിക്കും. ആകെ ഉപയോഗം 60 മിനിറ്റിലും 90 മിനിറ്റിലും എത്തുമ്പോഴേക്കും ഈ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് ഉണ്ടാകും. സ്കൂൾ സമയത്തും ഇതേപോലെ നോട്ടിഫിക്കേഷൻ മ്യൂട്ട് ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ പുഷ് നോട്ടിഫിക്കേഷൻസ് ഒന്നും ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സൊക്കെ നടക്കുന്ന സമയത്ത് കുട്ടികൾ ഇത്തരത്തിലുള്ള ശ്രദ്ധ തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അൽഗരിതം ഇല്ലാത്ത ഫീഡ് തിരഞ്ഞെടുക്കാം. റെക്കമെൻഡേഷൻ അൽഗരിതത്തിന് പകരം ഫോളോ ചെയ്യുന്ന അക്കൗണ്ട്സിൻ്റെ പോസ്റ്റ് മാത്രം ക്രോണോളജിക്കൽ ഓർഡറിൽ കാണിക്കുന്ന ഫീഡ് കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അത്തരത്തിലുള്ള ഏകദേശം 8 നിയന്ത്രണങ്ങളാണ്
1: ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതിൽ തന്നെ

0: 18 വയസ്സിന് താഴെ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഫേക്ക് ഏജ് കൊടുത്തിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്താം അല്ലേ. പക്ഷെ അതും AI വഴി കണ്ടുപിടിച്ച് അക്കൗണ്ട് ടീൻ മോഡിലേക്ക് തന്നെ മാറ്റുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോണിറ്ററിങ്, അതായത് ഇൻസ്റ്റഗ്രാം 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഈ ഒരു ഇൻസ്റ്റഗ്രാം യൂസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു യൂസ് നമുക്ക് മാതാപിതാക്കൾക്ക് ഫോളോ ചെയ്യാം അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാം എന്ന് കൂടി അറിയാൻ സാധിച്ചിരിക്കുകയാണ്. അപ്പം നല്ലൊരു അല്ലേ, ഒരു നല്ലൊരു കാര്യമായിട്ട് നമുക്കത് ഫീൽ ചെയ്യാം.
1: ഒരു വിഷമമുള്ളതെന്ന് വെച്ചാൽ ഈ ബ്യൂട്ടി ഫിൽറ്റേഴ്സിനൊക്കെ നിയന്ത്രണം വരും എന്നുള്ളതും കൂടി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രീം കോസ്മെറ്റിക് ഫിൽറ്റേഴ്സ് ടീനേജേഴ്സിന് ലഭ്യമാകില്ല എന്നുള്ള കാര്യം കൂടി, എൻ്റെ കാര്യമല്ല കേട്ടോ, ടീനേജേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ എന്താ ഇങ്ങനെ ഇൻസ്റ്റയിൽ പുതിയ നിയന്ത്രണങ്ങളിലൊക്കെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ക്രീൻ അഡിക്ഷൻ ഒക്കെ കുറയ്ക്കാൻ ഇതൊക്കെ ഒരു പരിധി വരെ
0: സഹായിക്കും. ഇതിപ്പോ കുട്ടികളുടെ കാര്യം മാത്രമല്ല, നമ്മളെല്ലാവരും ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നമ്മുടെ മുഖത്ത് ഇപ്പോൾ പിഗ്മെന്റേഷനോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇല്ലാതെ ഒരു ഫോട്ടോ എടുക്കണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു നിയമത്തോട് എനിക്ക് അത്ര യോജിപ്പില്ലല്ലോ ശ്രീലക്ഷ്മി. ഇപ്പോൾ കുട്ടികളും അതൊരു നിരാശയായിരിക്കും. മറ്റ് ഈ ഉറക്കത്തിൻ്റെയും അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയുക ഡിജിറ്റൽ വെൽബീയിങ്ങിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഈ മറ്റെടുത്ത് ഈ തീരുമാനത്തോട് നമുക്ക് യോജിപ്പുണ്ട്. അല്ലാതെ ഫോട്ടോസ് എടുത്ത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സന്തോഷത്തെ ഖനിക്കുന്നതിനോട് അത്ര യോജിപ്പില്ല
1: തോന്നുന്നു. അപ്പൊ ഒരു ഫോട്ടോ കാണുമ്പോൾ ഇനി ഒരു ഫോട്ടോ എടുക്കാം. നമുക്കറിയാമല്ലോ, ഒരുപാട് പേര് നമുക്കറിയാം ഈ ഇത്തരത്തിലുള്ള ഫോട്ടോ എടുത്ത് സമയം കളയുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അതൊക്കെ വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു മാറ്റം അവിടെയും കൊണ്ടുവന്നത്.
0: അപ്പൊ തീർച്ചയായിട്ടും
1: ചിലരെ ഇതൊന്നും ബാധിക്കില്ല ഫോട്ടോ. ഓക്കെ, ഓക്കെ.
0: അപ്പൊ എന്തായാലും നല്ലൊരു തീരുമാനമായിട്ടൊരു 99% നമ്മൾ അംഗീകരിക്കുകയാണ് ഈ ഒരു ടീൻ സേഫ്റ്റി അല്ലെ, ഈ ഒരു നീക്കത്തെ നമ്മൾ അംഗീകരിക്കുന്നു. അപ്പോൾ ഈ ഒരു നീക്കത്തോട് അല്ലെങ്കിൽ ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ എന്ന രീതിയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഈ ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ ഈ ഒരു പുതിയ നിയമം തികച്ചും വേണ്ട ഒരു തീരുമാനം തന്നെയാണത്. 18 വയസ്സ് മാത്രമല്ല, എല്ലാവർക്കും അത് കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചും കൂടെ എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവും. ഡിജിറ്റൽ യുഗത്തിലേക്ക് നമ്മൾ പോകും തോറും നമുക്ക് പ്രശ്നങ്ങൾ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു മാറ്റം അത്യാവശ്യം തന്നെ അതെ അതെ
1: ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇതൊക്കെ ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് കൂടി
0: നമ്മൾ ആഗ്രഹിക്കുകയാണ്.
1: അതെ. അപ്പോൾ ഇപ്പോൾ 10:33 ആയിരിക്കണം. അപ്പോൾ നമുക്ക് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അജിത്ത് അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. 18th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഞങ്ങളുടെ രാജ ചേച്ചിക്കും ധനീഷ് ചേട്ടനും 1000 വിവാഹാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ ഇത്രയും സ്നേഹം നിറഞ്ഞ RJS ഓണാഘോഷം പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആഘോഷമാക്കുക. സങ്കടങ്ങളെയും പ്രതിസന്ധികളെയും എൻജോയ് ചെയ്ത് കടന്നു പോവുക. നമ്മുടെ ചിന്തയും ശരീരവും പോസിറ്റീവ് ആക്കി വെക്കുക. ഹാപ്പി ലെറ്റേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട്.
0: അപ്പം നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സബ്ജക്റ്റിനെ പറ്റി നമ്മൾ സംസാരിക്കാനിരിക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ ഒന്ന് സൈലൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട അടിമാലി ബ്രദേഴ്സ് എല്ലാം നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരാണല്ലേ.
1: അതെ. അപ്പം ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന രാജ ചേച്ചിക്കും ധനീഷ് ചേട്ടനും 1000 വെഡിങ് അല്ല വിവാഹ മംഗള ആശംസകൾ.
0: തീർച്ചയായിട്ടും നല്ലൊരു ദിവസം അവർക്ക് ആശംസിക്കുകയാണ്. ഇനിയും തുടർന്നും നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് അവർക്ക് ഉണ്ടാവട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലേ.
1: അടിമാലിയിൽ നിന്നൊക്കെ ഒരുപാട് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ബേബി അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന്
0: ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ
1: ഇന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ 18th വെഡിങ് ആനിവേഴ്സറി ആണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു പാട്ട് വെച്ച് തരണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് രാമകുളങ്ങരയിൽ നിന്ന് അമ്മു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് ഗായത്രിയുടെയും അരുൺകുമാറിൻ്റെയും തൻ്റെ സിസ്റ്റർ ഗായത്രിയുടെയും അരുൺകുമാറിൻ്റെയും വിവാഹ വാർഷികമാണ്, 7th വിവാഹ വാർഷികമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് പ്ലേ ചെയ്ത് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും
0: ഇവ രണ്ട് കപ്പിൾസിന് വേണ്ടിയിട്ട് അടുത്ത പാട്ട് അവർക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് നമ്മുടെ പ്രിയപ്പെട്ട രാജിക്കും ധനീഷിനും വേണ്ടിയിട്ട്. അവരുടെ 18th അല്ലേ, 18th വിവാഹ വാർഷികമാണ് അവർ ഇന്ന് ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ അരുണിനും അരുൺകുമാറിനും ഗായത്രിക്കും വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ സോങ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നല്ലൊരു വിവാഹ മംഗള ആശംസകൾ കൂടി നമ്മുടെ റേഡിയോ സാന്ത്വനത്തിന്റെ ഭാഗത്തു നിന്ന് നൽകുകയാണ് അല്ലേ.
1: അപ്പൊ അതിനാ ഇങ്ങനെ മെസ്സേജുകളൊക്കെ വരികയാണ്. പക്ഷെ നമുക്കിപ്പോൾ അത്യാവശ്യം ഒരു ബ്രേക്കിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഗാനം കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ

0: ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

0: വീണ്ടും തിരികെത്താം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നല്ല നല്ല പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. ആതിര എന്നോടൊപ്പം
1: ശ്രീലക്ഷ്മിയാണ്. അപ്പൊ നമ്മൾ രണ്ടുപേരുടെ രണ്ട് കപ്പിൾസിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ടായിരുന്നു നമ്മുടെ രാജ ചേച്ചിക്കും ധനീഷ് ഏട്ടനും, അതേപോലെ തന്നെ ഗായത്രിക്കും അരുൺകുമാറിനും വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് അടിമാലിയിലൊക്കെ നല്ല പരിപാടിയൊക്കെ ആയിരിക്കും.
0: വളരെ ഒത്തൊരുമയോടുകൂടി ആഘോഷിക്കുന്ന, അതായത് പലപ്പോഴും നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് ഒരാളുടെ ഒരു വിവാഹമാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ, എല്ലാവരും ഒരുമിച്ചിരുന്ന് അവര് അല്ലെങ്കിൽ അതിങ്ങനെ ആഘോഷിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളൊരു സ്പെഷ്യാലിറ്റി ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യട്ടെ അല്ലേ.
1: അതെ. അപ്പോ നമ്മുടെ ബാബുരാജൻ സാറ് ചോദിക്കുന്നുണ്ട്, ആതിര ഓണം എങ്ങനെ ആഘോഷിച്ചു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്.
0: എന്റെ ഓണം അത്യാവശ്യം നല്ലതായിരുന്നു. എല്ലാരും ആഘോഷിക്കുന്ന പോലെ നോർമലായിട്ട് വീട്ടിൽ പോയി. എന്താ, എന്റെ വീട്ടിൽ ഉത്രാട, അതായത് തിരുവോണ ദിവസം ഉച്ച കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ നോർമൽ, വളരെ നോർമൽ ആയിട്ട് ആഘോഷിച്ചു.
1: അതേപോലെ തന്നെ നമ്മുടെ റീജ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരാള് മഴയത്ത് നനഞ്ഞു, തൊപ്പി വെച്ചിട്ടില്ല, മഴ നനഞ്ഞു, പക്ഷെ ഒരു മുടി പോലും നനഞ്ഞില്ല, എന്തായിരിക്കും അതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉത്തരം നമ്മുടെ ബാബുരാജൻ സാർ കറക്റ്റ് ആയിട്ട് അയച്ചിട്ടുണ്ട്.
0: നമ്മുടെ സേതു ചേട്ടനൊരു ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു,
1: അതും കറക്റ്റ്
0: ആൻസർ ആണ്. അങ്ങനെ നമ്മുടെ ശ്രോതാക്കളെല്ലാം കറക്റ്റ് ആൻസർ അയച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു റീജ് ചോദിച്ചത് നിസ്സാരമായൊരു ചോദ്യമായിരുന്നു അല്ലേ.
1: പെട്ടെന്ന് എല്ലാരും എന്റെ ആൻസർ തെറ്റിപ്പോയി.
0: അതെ അതെ അതെ.
1: അപ്പോ സാരില്ല,
0: ആക്ച്വലി ഇതിന്റെ ഈ ആൻസർ ഞാൻ ചിന്തിച്ച ആൻസർ തന്നെയായിരുന്നു. അതാണ് എനിക്ക് അത്ഭുതം. ഞാൻ അങ്ങനെ പെട്ടെന്ന് കുസൃതി ചോദന ആൻസർ പറയാത്തൊരു വ്യക്തിയാണ്, പക്ഷെ ഇതിന് ഞാൻ മനസ്സിൽ ഇത് തന്നെയായിരുന്നു.
1: ആദ്യം പറഞ്ഞു,
0: അതെ കുസൃതി ചോദന ആൻസർ ഞാൻ തന്നെ പറഞ്ഞു. റീജ, അപ്പൊ എന്തായാലും റീജയുടെ ആൻസറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ാണ്, ഇത് തന്നെ ആയിരിക്കോ കറക്റ്റ് എന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ എല്ലാരും മെസ്സേജ് അയക്കുക അല്ലേ. കുസൃതി ചോദ്യവും ഓൺ ആയിട്ടുണ്ട്, അതിനും ആൻസർ അയച്ചുകൊണ്ടിരിക്കും.
1: അതെ. അപ്പൊ ബാബുരാജൻ സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആതിരയെ പോലെ സാമ്യമുള്ളൊരു പെൺകുട്ടിയെ ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു. ആദ്യം ഞാൻ വിചാരിച്ചു അത് ആതിര ആണെന്ന്, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ചോദിച്ചതെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഫിഫ വേൾഡ് കപ്പ് സാന്ത്വനം റേഡിയോ നടത്തിയ മത്സരത്തിൽ ആരാണ് വിജയിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പേരുകളൊക്കെ വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബമ്പർ സമ്മാനം ലഭിച്ചത് നമ്മുടെ സുഭാഷ് അടിമാലിക്കാണ്. അതേപോലെ തന്നെ 5 ചോദ്യങ്ങൾക്കും ഓരോ ഉത്തരം പറയുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനം ഉണ്ടായിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ മഞ്ജരി മുളങ്കാളത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ റഷീദ കുരിപ്പുഴ വിന്നറായിട്ടുണ്ടായിരുന്നു. അതേപോലെ ശ്രീലക്ഷ്മി ചവറ, അതേപോലെ തന്നെ നമ്മുടെ മറ്റൊരു ശ്രോതാവ് അഭിഷേക്, അഭിഷേക് 5 കല്ലും 5 മൂട്

0: കടൂർ അവിടെയാണ്. അപ്പൊ അഭിഷേകിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സിന്ധു രാജൻ ഇവർക്കെല്ലാം കറക്റ്റായിട്ട് നമ്മൾ നറുക്കെടുപ്പിലൂടെയാണ് ഒരുപാട് ആൻസർ വന്ന് വിജയികളായിട്ടുള്ളവരിൽ നിന്നൊക്കെ നറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ ഇവരെയൊക്കെ തെരഞ്ഞെടുത്തത്. അപ്പൊ അവർക്കൊക്കെ സമ്മാനം ലഭിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓണാഘോഷ പരിപാടിയിലാണ് നമ്മൾ ആ എന്താ ഒരു സമ്മാനമൊക്കെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു.
1: അപ്പൊ എന്തായാലും നല്ല രീതിയിൽ തന്നെ അത് എന്താ പറയാ വിജയികളെല്ലാം എത്തുകയും ഒരാള് വന്നിട്ടില്ല അല്ലേ, ബാക്കി എല്ലാരും, അതായത് നമ്മുടെ അടിമാലി ബ്രദേഴ്സിൽ ഒരാൾ എത്തിയിട്ടില്ലായിരുന്നു,
0: സുഭാഷ് എത്തിയിട്ടില്ല. അപ്പൊ നമ്മളതൊക്കെ അങ്ങോട്ടേക്ക് അയക്കും എന്നുള്ള.
1: അപ്പൊ തീർച്ചയായിട്ടും അത് മനോഹരമായിട്ട് തന്നെ നമ്മളെല്ലാവർക്കും ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ഡീറ്റെയിൽ ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ തന്നെ പ്രാദേശികത്തിലാണെങ്കിലും ഇതിനു മുൻപുണ്ടായിരുന്ന ലൈവിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ.
0: അതെ. അപ്പൊ നമ്മുടെ സുഭാഷ് അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ഗുഡ് മോർണിംഗ്. ഞങ്ങളും പറയുന്നു നല്ലൊരു ഗുഡ് മോർണിംഗ്. അതെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജ ചേച്ചിയും ചേച്ചിയുടെ ബെറ്റർ ഹാഫ് ധനീഷ് ചേട്ടനും ഒന്നിച്ചായിട്ട് ഇന്ന് 18 വർഷം തികയുകയാണ്. രണ്ടാൾക്കും ഹാപ്പി ആനിവേഴ്സറി എന്ന ഒരു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സൂര്യവംശത്തിലെ കാതല എന്ന സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളൊരു പാട്ട് അവർക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വിഷമിക്കേണ്ട, നമ്മൾ ഈ പാട്ടൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഇത്തരത്തിൽ നമുക്കിങ്ങനെ മെസ്സേജൊക്കെ അയക്കുന്നു, ഒരു ഒരു എന്താ ഒരു സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുന്നു. എൽദോ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എല്ലാവർക്കും അടിമാലിക്കാർ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വനജാമയ്ക്ക് ശുഭദിനം നേരുന്നു. കുറച്ച് നാളായി ലീലാമണി ചേച്ചി കണ്ടിട്ട് എവിടെ ലീലാമണി ചേച്ചി, ഹായ് ലീലാമണി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ലീലാമണി ചേച്ചി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ലീലാമണി ചേച്ചി രാവിലെ ഇങ്ങനെ പാരായണത്തിനൊക്കെ പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ചേച്ചി ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കും കേട്ടോ. എൽദോട് അന്വേഷണം നമ്മൾ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും.
1: തീർച്ചയായിട്ടും എന്തായാലും കേൾക്കുന്നുണ്ടായിരിക്കും, ഇൻ കേസിൽ കേട്ടിട്ടില്ല എങ്കിൽ നമ്മളത് അറിയിക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ എൽദോ നല്ലൊരു ദിവസം കൂടി നേരുന്നു.
0: അതെ. ബിജു ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പ്രിയപ്പെട്ട സാന്ത്വനം FM ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് രാവിലെ അയച്ച മെസ്സേജാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ രാവിലെ 6:55 ആ ഒരു സമയത്തൊക്കെ വരുന്ന മെസ്സേജാണ്. നമ്മുടെ നെൽസൺ ചേട്ടനും ഇന്ന് വെൽക്കം September 1 എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല നമ്മുടെ സന്തോഷം ഇങ്ങനെ നമ്മളും തിരിച്ച് അറിയിക്കുകയാണ്. റഷീദ് ചേച്ചി ചോദിച്ചിട്ടുണ്ട്, ഹായ് ഗുഡ് മോർണിംഗ്. ഓണത്തിനൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, റഷീദ് ചേച്ചി വിന്നറായിരുന്നു, അപ്പോൾ ഓണത്തിൻ്റെ ഫോട്ടോ ഒക്കെ തരാമെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൺ ദ വേ ആണ് കേട്ടോ, അതൊക്കെ നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷം. നമ്മുടെ റീജ ആൻസർ അയച്ചിട്ടുണ്ട്, അപ്പോൾ കറക്റ്റ് ആൻസർ ആണ് നമ്മുടെ മിക്ക ശ്രോതാക്കളും. ഞാൻ അയച്ച തെറ്റിപ്പോയി. അപ്പോൾ നമ്മുടെ മിക്ക ശ്രോതാക്കളും പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ നമ്മുടെ ജോബി ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ചെറുതായിട്ട് തെറ്റിപ്പോയട്ടോ. ഒന്നും കൂടി നമുക്കൊന്ന് ആലോചിച്ചാൽ ജോബി ചേട്ടൻ പറഞ്ഞതും ഞാൻ പറഞ്ഞത് ഏകദേശം കറക്റ്റ് ആൻസർ ആണ്, അല്ല ഒരേ ആൻസർ ആണ്. അപ്പോൾ അതല്ല ആൻസർ, ഒന്നും കൂടി നമുക്കൊന്ന് ചിന്തിച്ചാൽ കിട്ടും ആ ഒരു ആൻസർ. ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്താൽ കിട്ടും എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസം എല്ലാവർക്കും നമ്മൾ നേരുകയാണ്. അപ്പോൾ ഇനിയും മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്, പക്ഷേ നമുക്ക് നമ്മുടെ അപ്ഡേറ്റ്സിലോട്ടൊക്കെ ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്.
1: യെസ്. അപ്പോൾ നമ്മളിങ്ങനെ പലപ്പോഴും നമുക്ക് ലൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഒരുപാട് അപ്ഡേഷൻസ് ആണെങ്കിലും കൗതുക വാർത്തകളാണെങ്കിലും എല്ലാം പറയുമെങ്കിലും ഇതിൻ്റെ ഒരു ആത്മാവ് എന്ന് പറയുന്നത് നമുക്ക് വരുന്ന മെസ്സേജസ് ആണല്ലേ. അത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയുമ്പോൾ നമ്മുടെ അപ്ഡേഷൻ അനുസരിച്ച് നിങ്ങൾ ഒരു റിപ്ലൈ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് തോന്നുന്നത്. അപ്പോൾ ഒരു ലെറ്റർ എഴുതാൻ, ഇപ്പോൾ ഈ ഒരു നമ്മളെപ്പോഴും ഒരു ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ വാട്സപ്പിലൊക്കെ ടപ്പ് ടപ്പീന്ന് മെസ്സേജസ് വരും. പക്ഷേ ഇതിന് മുൻപൊരു കാലഘട്ടം ഉണ്ടായിരുന്നു.
0: ഇപ്പോൾ വാട്സപ്പിലൊക്കെ കൊടുക്കുന്നത് നമ്മൾ ഷോർട്ടായിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്.
1: അതെ. ഒരു അതായത് ഞാനെന്നൊക്കെ എഴുതുന്നത് വളരെ ഷോർട്ടായിട്ടും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മുറിഞ്ഞിപ്പോൾ മംഗ്ലീഷ് ആഡ് ചെയ്ത് പിന്നീട് ഇപ്പോൾ മനസ്സിലാവാത്ത ലിപികളിലൊക്കെയാണ്.
0: ഇപ്പോൾ നമ്മൾ മംഗ്ലീഷ് എഴുതുമ്പോൾ NJAN എന്നുള്ളതാണ്, പിന്നെ NJNI, പിന്നെ NNI ഞാൻ എന്നുള്ളതായി.
1: യെസ്. അപ്പോൾ അങ്ങനെ ഒരുപാട് എന്താ പറയുക, അതിൽ ആ ഒരു ഈസി വേ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പിങ്ങിൻ്റെ സ്പീഡ് കൂട്ടിക്കൊണ്ട് അതിൻ്റെ ആത്മാവിനെ നശിപ്പിച്ചുകൊണ്ട് നമ്മളിരിക്കുന്ന ഒരു രീതി, ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ എങ്കിലും ഒരു കത്ത്, നമുക്കൊരു കത്ത് കിട്ടുന്ന സമയത്ത് പണ്ട് കാലത്ത് വളരെ സ്നേഹത്തോടു കൂടി ഇപ്പോൾ നമ്മുടെ അച്ഛൻ എഴുതുന്നു, അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്ക് എഴുതുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രണയിക്കുന്ന ഒരു വ്യക്തിക്ക് എഴുതുന്നു, നമ്മുടെ സുഹൃത്തിന് എഴുതുന്നു, അതൊക്കെ അത്രയും ആത്മാവ് ചേർത്തിട്ടാണ് നമ്മൾ ആ ഒരു ലെറ്റർ എഴുതുന്നത്. ആ എഴുതുന്ന വ്യക്തിയാണെങ്കിലും ഇത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇത് കിട്ടി വായിക്കുന്ന വ്യക്തികൾക്കും അത് കറക്റ്റ് കണക്ഷൻസ് ആ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഒരു അനുഭവത്തിൽ അങ്ങനെ ഒരു ലെറ്റർ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടോ ശ്രീലക്ഷ്മി? ഇല്ല.
0: ഉണ്ട്. യെസ്.
1: യെസ്.
0: അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് വളരെയധികം പ്രിയപ്പെട്ട നമ്മുടെ ഒരു സുഹൃത്തിന്, വളരെ ദൂരെയുള്ളൊരു സുഹൃത്തിന് നമുക്ക് എഴുതാൻ സാധിക്കുക, അപ്പോൾ അതിനൊരു മറുപടി കിട്ടുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു അതൊക്കെ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു മൊമെന്റ് ആണ്, വളരെയധികം ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെന്റ് ആണ്.

0: കാരണം ഈ ഒരു കത്ത് നമ്മൾ അത്രത്തോളം എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് പേര് മെഹ്റ എന്നാണ്, നിലമേലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങ് ഇവിടെയാണ്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാ എവിടെയൊക്കെ വെച്ച് കണ്ടുമുട്ടി, നല്ലൊരു സൗഹൃദമുണ്ടായി. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലെറ്റർ എഴുതുകയുണ്ടായി. പക്ഷെ അത് കറക്റ്റായിട്ട് എങ്ങനെയൊക്കെ കയ്യിൽ എത്തിപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി. ഒരു പക്ഷെ അത് എപ്പോഴെങ്കിലും മിസ്സായി പോകാം, അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ വരാതെ. പക്ഷെ അത് കിട്ടി. അത് കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു വന്ന വഴിയൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം നമ്മളിത് അത്രയേറെ സ്നേഹത്തോടെ ആ ഒരു സൗഹൃദത്തിന് വളരെ വളരെയധികം വാല്യൂ കൊടുത്ത് നമ്മൾ എഴുതുന്നതാണ്.
1: അതെ. അപ്പോൾ എനിക്കെന്തായാലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് കേട്ടറിവുകളും അല്ലെങ്കിൽ എനിക്കറിയാവുന്ന എൻ്റെ പ്രിയപ്പെട്ട കുറേ വ്യക്തികൾ ഇതുപോലെ കത്ത് പാസ് ചെയ്യുകയും അല്ലെങ്കിൽ എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല കത്തുകളും നമുക്കിപ്പോൾ നമ്മൾ നമ്മുടെ വാട്സാപ്പിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആരുടെയെങ്കിലും നമുക്ക് സ്പെഷ്യലായിട്ടുള്ള വ്യക്തികൾക്ക് മെസ്സേജ് അയക്കുന്നത് പിന്നീട് റിപ്പീറ്റ് വാല്യൂയോട് കൂടി നമുക്കത് വായിക്കാൻ തോന്നില്ല അല്ലേ. നമ്മുടെ ഒരു ബിസി ഷെഡ്യൂളിൽ നമ്മൾ വായിക്കാറില്ല. പക്ഷെ കത്തുകളാണെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഒന്ന് ആ താളുകൾ മറിച്ച് നോക്കാനും അതൊന്ന് നോക്കി ഒന്ന് ചിരിക്കാനും അല്ലെങ്കിൽ സന്തോഷിക്കാനും അന്നത്തെ വിഷമങ്ങൾ മറികടന്നാണ് നമ്മൾ എത്തിയതെന്നുള്ള ആ ഒരു ഫുൾ സ്റ്റോറി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നു മറിയാറുണ്ട്. അപ്പോൾ ആ കത്തുകൾക്ക് അത്രയും ഒരു ആത്മാവ്, ആ വൈകാരികമായ അടുപ്പം ഈ കത്തുകൾക്കുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ.
0: അതെ. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ചെറിയ ചെറിയ വിശേഷങ്ങൾ പോലും എന്താ ഈ ഒരു കത്തുകളിലൂടെ നമ്മളിങ്ങനെ കൈമാറാറുണ്ടല്ലേ. ആ ഒരു കത്ത് തരുമ്പോൾ അത്രത്തോളം ഇമോഷൻസ്. ഇപ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് രീതിയിൽ വായിക്കാം. ചിലപ്പോൾ നമ്മളൊന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ദേഷ്യം വരുന്ന രീതിയിലായിരിക്കും അവരത് വായിച്ചെടുക്കുക. നമുക്കത് മനസ്സിലാവില്ല. നമ്മൾ ഇങ്ങനെ വോയിസ് അയക്കുമ്പോൾ തോന്നും ഇപ്പോൾ ചിലപ്പോൾ അതിനിപ്പോൾ ഞാൻ എന്ത് വേണം എന്നുള്ളത്. ഇപ്പോൾ സപ്പോസ് നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ അവരെടുക്കുന്ന അതിനിപ്പോൾ ഞാനെന്ത് വേണം ഇപ്പോൾ എന്നുള്ള രീതിയിലേക്ക്, അതിനിപ്പോൾ ഞാൻ എന്താ വേണ്ടത് എന്നുള്ളൊരു വേറൊരു രീതിയിലായിരിക്കും നമ്മൾ
1: ചോദിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ചിന്തിക്കാനറിയാൻ പറ്റില്ല.
0: അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കത്തുകൾ വായിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഓരോന്നും വായിച്ച് വായിച്ച് വായിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു പക്ഷേ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഇമോഷൻസ് നമുക്കത് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഒരു കത്ത് വായിച്ച് പിണങ്ങിപ്പോയതായിട്ട് ഞാൻ നമ്മളങ്ങനെ ആരെയും കേട്ടിട്ടില്ല.
1: തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഇത്രയും ദിവസത്തെ ഒരു ഗ്യാപ്പിനിടയ്ക്ക് നമുക്ക് ആ ഒരു കത്ത് കിട്ടുമ്പോൾ അത്രയും കണക്റ്റഡ് ആയിട്ടാണ് നമ്മളത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ ഇന്ന് വേൾഡ് ലെറ്റർ റൈറ്റിംഗ് ഡേ ആണ്. നമുക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി ഇന്ന് ലെറ്റർ എഴുതാൻ അല്ലെങ്കിൽ അതിനൊരു പ്രചോദനം നൽകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഓസ്ട്രേലിയൻ എഴുത്തുകാരനായിട്ടുള്ള ആർട്ടിസ്റ്റുമായിട്ടുള്ള റിച്ചാർഡ് സിംകിനാണ് 2014 മുതൽ ഈ ഒരു ദിനത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തുടക്ക കാലഘട്ടത്തിൽ ഓസ്ട്രേലിയയെ പ്രമുഖമായിട്ടുള്ള വ്യക്തികൾക്ക് അദ്ദേഹം കത്തുകൾ അയക്കുകയും ഇതിനനുസരിച്ച് മറുപടികൾ, അതാണ് അദ്ദേഹത്തിന് കൂടുതൽ പ്രചോദനം ഉണ്ടായി. അദ്ദേഹം ആ ഒരു കത്ത് എഴുതുന്ന രീതിയോട് കൂടുതൽ ഇഷ്ടം തോന്നിയാണ് ഇങ്ങനൊരു ദിവസം ആചരിച്ച് തുടങ്ങുന്നത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഡിജിറ്റൽ ലോകമാണ്, ആ ഒരു യുഗത്തിലാണ് നമ്മൾ, ആ ഒരു എറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എങ്കിലും കൈപ്പടയിൽ എഴുതിയ കത്തുകൾ വായിക്കുകയും അതിൻ്റെ ഒരു ഗ്രഹാതുരത മനസ്സിലാക്കുകയും അതിനൊരു ആത്മാവ് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യുമെന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ.
0: ഇപ്പോൾ കുറേ നാളായിട്ട് പേനയും പേപ്പറും ഉപയോഗിക്കാത്ത അല്ലേ, നമ്മളിപ്പോൾ കൂടുതലും ഇങ്ങനെ എന്താ ഫോണാണ് ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് കൺവേ ചെയ്യാനും മെസ്സേജ് എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഉപയോഗവും ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അത്രയും മുൻപ് ഇത്ര ദിവസം കാത്തിരിക്കുന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ അതിനൊരു മറുപടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് നിമിഷങ്ങളും സെക്കൻഡുകളും മതി. അപ്പുറത്തൊരു ബ്ലൂ ടിക്ക് വീണാൽ ഓക്കെ, ഞാൻ അയച്ച മെസ്സേജ് അവിടെ കണ്ടു എന്നുള്ളതാണ്.
1: സെക്കൻഡിനുള്ളിൽ, വിത്തിൻ സെക്കൻഡ്സ് ആണ് ഓരോ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഈ സന്ദേശ കൈമാറ്റങ്ങൾ ദിവസങ്ങളെടുത്ത് ആ ഒരു വ്യക്തിയിലേക്ക് എത്തുമ്പോഴുണ്ടാവുന്ന ഒരു
0: ഫീൽ,
1: അതൊരു ക്യൂരിയോസിറ്റി, അതെന്തായിരിക്കും, അത് അതിങ്ങനെ പൊട്ടിച്ച് വായിക്കുന്നതിന് മുമ്പുണ്ടാവുന്ന ഒരു വെപ്രാളം ഉണ്ടല്ലോ അല്ലേ. അപ്പൊ അതൊന്നും നമുക്ക് ഇപ്പൊ കണക്ട് ചെയ്യാൻ, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്.
0: അതെ. അതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നാണ് ഇങ്ങനെ നമുക്ക് അവൈലബിലിറ്റി കൂടുതലാണ്. അപ്പുറത്ത് നിൽക്കുന്ന ആൾ നമുക്കിപ്പോ എത്ര ഏഴാം കടലിന് അക്കരെയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ഒരു ഫോണിന്റെ അപ്പുറം നമുക്ക് കണ്ട് സംസാരിക്കാം, മെസ്സേജ് അയക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
1: അപ്പോൾ
0: ഈ അവൈലബിലിറ്റി പെട്ടെന്ന് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതൊരു എന്താ അതിലൊരു പുതുമ നമുക്കൊരു പക്ഷേ നമുക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം. മുൻപൊക്കെ നമ്മൾ ഈ ഒരു കത്ത് വായിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മളെ അവരെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ അങ്ങനെ കത്ത് എഴുതുമോ, അങ്ങനെയൊക്കെ ഒരു സംശയമാണ്. പക്ഷേ ഇത് നമ്മൾ വായി തോന്നുന്നതൊക്കെ പറയാറുണ്ട് അല്ലേ, നമ്മളൊരു മെസ്സേജിലൂടെ അങ്ങ് പറഞ്ഞങ്ങ് അങ്ങ് പറഞ്ഞങ്ങ് പോവുകയാണ്.
1: അതെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസത്തിൽ ഈ ഒരു മൂല്യത്തിന് അല്ലെങ്കിൽ ആ കൈപ്പടയിൽ എഴുതിയ കത്തുകളുടെ മൂല്യവും ആ ഒരു ഗ്രഹാതുരതയും ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ സാധാരണ നമ്മൾ മലയാള സാഹിത്യത്തിലും കണ്ടുവരുന്ന ലോക സാഹിത്യത്തിലും എല്ലാം വളരെ സ്ഥാനം പിടിച്ച ഒരുപാട് കത്തുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ അദ്ദേഹത്തിൻ്റെ മകൾക്ക് അയച്ച കത്ത്,

0: കത്തുകളാണെങ്കിലും ചിക്കുവിൻ്റെ വാങ്ക എന്നുള്ള കത്തുകളാണെങ്കിലും എല്ലാം കഥ റിലേറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും വീണ്ടും വായിക്കാൻ അത്രയും ആഗ്രഹത്തോടെ ആ കത്തുകൾ നമ്മളെടുത്ത് വായിക്കാറുണ്ട് അല്ലേ. അപ്പോൾ മലയാള സാഹിത്യത്തിലും ലോക സാഹിത്യത്തിലും ഇതിനൊരു കത്തുകൾക്ക് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള മൂമെൻറ്റിലേക്ക് പോകുമ്പോൾ ലോകത്തിലെ ആദ്യത്തെ കത്ത് എന്നറിയപ്പെടുന്നത് BC 500 ജീവിച്ചിരുന്ന ആറ്റോസ എന്ന പേർഷ്യൻ രാജ്ഞിയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് കത്ത് കൈപ്പട സ്വന്തം കൈപ്പടയിൽ ഒരു കത്ത് എഴുതിയത് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു ചരിത്രപരമായിട്ട് അത് ആദ്യമായിട്ട് കത്തെഴുതിയ തൻ്റെ സ്വന്തം കൈപ്പടയിൽ ഒരു കത്തെഴുതിയത് ഇന്ന വ്യക്തിയാണ് എന്നറിയുമ്പോൾ നമുക്കൊരു ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ ഇത് കേൾക്കുമ്പോൾ തന്നെ അല്ലേ. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മളെല്ലാം ഇപ്പോൾ കാണുന്ന തരത്തിലേക്കുള്ള ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്.
1: അതെ. അപ്പോൾ അതിന് മുൻപൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ അറിയാം പക്ഷികളെയും ഒക്കെ ഇങ്ങനെ ദൂതിനായിട്ട് ഉപയോഗിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെ നമ്മൾ എന്ത് മാറ്റമാണ് വന്നത്? പിന്നീട് നമ്മൾ പേനയും പേപ്പറും ഒക്കെ ഉപയോഗിച്ച് നമുക്കിഷ്ടമുള്ളത് അല്ലെങ്കിൽ മറ്റുള്ളൊരാളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ അപ്പുറത്തൊരാളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്കൊരു കുറച്ച് സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും നമ്മളിങ്ങനെ കത്തെഴുതി കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് നമ്മൾ കറക്റ്റ് ഒരു ഡിജിറ്റൽ ലോകത്ത് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ എന്ത് നമുക്ക് ചോദിക്കാം, ചിലപ്പോൾ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അയാളിലേക്ക് എത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വരുമോ? കാരണം ഇത്രത്തോളം നമ്മൾ ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ ഈ AI ഒന്നും നമ്മളിപ്പോൾ ഇപ്പോഴാണ് കൂടുതലും കൂടുതലും പരിചയപ്പെട്ട് വരുന്നത് അല്ലേ. അപ്പോൾ അതിന് മുൻപ് നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നാളെ എന്താകും എന്നുള്ളതിലും തീർച്ചയായിട്ടും ഒരു ക്യൂരിയസ്.
0: ഇന്നത്തെ ദിവസം ഈ ഒരു വേൾഡ് ലെറ്റർ റൈറ്റിംഗ് ഡേയിൽ ഇതിനൊരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഒരു കത്തെഴുതുക അല്ലേ. കത്തെഴുതി പോസ്റ്റ് ചെയ്യാം. ഈ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഇതെന്താണ് ഇത് കത്തോ എന്ന രീതിയിലൊരു സംഭവം ഉണ്ടോ? അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഇതാണ് കത്ത് അല്ലെങ്കിൽ ഇതാണ് പോസ്റ്റ് ഓഫീസ് ഇന്ന രീതിയിൽ ഇങ്ങനെ പണ്ട് ഇങ്ങനെ ആയിരുന്നു എന്നുള്ള ഒരു പണ്ടത്തെ നമ്മുടെ സ്റ്റോറീസ് ഒക്കെ നമുക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം.
1: ഇല്ലൻ്റൊക്കെ എവിടെയെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കാണാൻ പറ്റുന്നത് തന്നെ ഭാഗ്യമാണ്.
0: പിന്നെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് വരാൻ വേണ്ടി നിങ്ങളുടെ പഴയ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ആണെങ്കിലോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് സമ്മാനിച്ചിട്ട് ഒരു കത്ത് നൽകി അവർ അതൊന്ന് വായിപ്പിച്ച് കേൾപ്പിക്കാൻ അല്ലെങ്കിൽ വായിക്കുന്ന രീതി അല്ല എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അതൊരു ഒരു സന്തോഷമായിട്ടുള്ളൊരു സെലിബ്രേഷൻ ആയിട്ട് ഇത് മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. പഴയ പത്തുകൾ ഈ ഒരു കത്തുകളൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ പൊടിതട്ടി എടുത്തൊക്കെ ഒന്ന് വായിക്കാൻ ഒരു ശ്രമം നടത്തും ഇന്നത്തെ ദിവസം അതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം.
1: അപ്പോൾ ഇത് പറയുമ്പോൾ ഈ കത്തുകൾ മാത്രം കത്തുകൾ പിന്നെ പിന്നെ വന്നിട്ട് വിഷിംഗ് കാർഡുകളുണ്ടല്ലോ ക്രിസ്മസിനാണെങ്കിലും ഓണത്തിനാണെങ്കിലും പല നമ്മളിപ്പോൾ ക്ലാസ്സൊക്കെ പിരിഞ്ഞ് പോകുമ്പോഴാണെങ്കിലും ഒക്കെ ഉള്ള നമുക്ക് പ്രിയപ്പെട്ടവർ തരുന്ന കാർഡുകളുണ്ടല്ലേ ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ അതൊക്കെ ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പൊടിതട്ടി ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ താഴെ വീഴുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഓർമ്മകളോട്ടാണ്
0: സിനിമാറ്റിക് ആയിട്ടല്ലേ
1: അതൊക്കെ ഇങ്ങനെ സ്വാഭാവികമായിട്ട് സമയത്തൊക്കെ ഇങ്ങനെ
0: സംഭവിക്കാറുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ റീകളക്ട് ചെയ്യുന്നൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഈ ഒരു വേൾഡ് ലെറ്റർ റൈറ്റിംഗ് ഡേയിൽ നിങ്ങൾക്കൊരു ലെറ്റർ എഴുതാം. ഇൻകേസിൽ ഒരു ലെറ്റർ എഴുതാൻ സാധിച്ചില്ല എങ്കിൽ ഒരു ലെറ്റർ നിങ്ങൾ മുമ്പ് കിട്ടിയിട്ടുള്ള ലെറ്റർ എടുത്ത് ഒന്ന് വായിച്ചു നോക്കുക അല്ലേ.
1: നമുക്കും
0: അതെ തീർച്ചയായിട്ടും നിങ്ങൾക്കും എഴുതാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. ഇൻ കേസിൽ നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കത്തിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അല്ലേ.
1: അതെ. അപ്പം നമുക്കൊരു ചെറിയ ഇടവേളയ്ക്കുള്ളൊരു സമയമായി നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
2: സദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും. സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങൂ. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി EMI, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: എത്താം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
1: ആതിര. നമ്മളിങ്ങനെ നല്ല പാട്ടൊക്കെ കേട്ടു, ഒരു ബ്യൂട്ടിഫുൾ ഫിലിമാണ്. അപ്പോൾ ആ ഒരു സിനിമയിലെ പാട്ടൊക്കെയാണ് നമ്മൾ കേട്ടത്, ബെത്ലഹേം കുടുംബ യൂണിറ്റ് അല്ലേ, ആ ഒരു സിനിമയിലെ നമ്മുടെ നിവിൻ പോളിയുടെ ഒരു ഒരു ഒരു അടിപൊളി സിനിമയാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക, അടിപൊളിയായിട്ട് അതിങ്ങനെ നല്ലൊരു ജോണറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ്. ഒരു നല്ല ഹിറ്റ് ലിസ്റ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അതിൻ്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് 100 crore അധികം കടന്നിരിക്കുന്നു എന്നുള്ള വളരെ സന്തോഷമായിട്ടുള്ള ഒരു ഓണം റിലേറ്റഡ് ആയിട്ടുള്ളൊരു മൂവി എന്ന രീതിയിൽ വളരെ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന, ആ ഹിറ്റ് ലിസ്റ്റിൽ നിൽക്കുന്ന മൂവിയിലെ ഒരു സോങ് ആണ് നമ്മൾ കേട്ടത്. അപ്പോൾ എല്ലാവർക്കും മെസ്സേജ് അയക്കാം. നമ്മുടെ ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു, അതിന് ആൻസർ അയക്കാം. മറ്റ് വിശേഷങ്ങൾ അയക്കാം. നമ്മളൊരു ലെറ്റർ, വേൾഡ് ലെറ്റർ റൈറ്റിംഗ് ഡേയെ പറ്റി നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതുപോലെ ഒരുപാട് വിശേഷങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ പങ്കുവച്ചുകൊണ്ടിരിക്കേണ്ടത്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848585785.
0: അപ്പോൾ നമ്മുടെ റീജ ഒരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം ഇതായിരുന്നു, ഒരാള്, ഒരു മനുഷ്യൻ തൊപ്പിയില്ലാതെ മഴയിൽ നടന്നു, എന്നിട്ടും അവൻ്റെ തലമുടി നനഞ്ഞില്ല, എന്തുകൊണ്ടാണ് എന്നുള്ളതായിരുന്നു ആ ഒരു ചോദ്യം. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്, ആൻസറൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മനസ്സിലൊരു ആൻസർ, ഇതുവരെ ആൻസർ അയക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൻസർ അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848585785. ഇപ്പോൾ സമയം 11:08 ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ആൻസർ മാത്രം പോരാ, നിങ്ങളുടെ വിശേഷങ്ങളും എത്രയും പെട്ടെന്ന് ഞങ്ങളിലേക്ക് എത്തിക്കുക അല്ലേ.
1: യെസ്. അപ്പോൾ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ന് സെപ്റ്റംബർ 1 നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് വിശേഷങ്ങളാണ് ഇന്ന്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇന്ന് സെപ്റ്റംബർ 1 MIM NUT, ആ ഒരു ഒരു സൂപ്പർ വുമൺ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന MIM NUT ഡേ ആണ് സെപ്റ്റംബർ 1. അതായത് ലോകത്തിലെ ആദ്യത്തെ വനിതാ ടെലഫോൺ ഓപ്പറേറ്ററായിട്ടുള്ള MIM NUT ആ ഒരു വ്യക്തി ഓർക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഈ ഒരു പേര് പലർക്കും ഫെമിലിയർ അല്ലാത്തൊരു പേരാണ്. പക്ഷേ ടെലിഫോൺ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, അതെ, അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ആദ്യമായിട്ട് ഒരു വനിതയെ, എന്താ പറയുക, അങ്ങനെ ഒരു ഈ ഒരു ഓപ്പറേറ്ററായിട്ട് നിയമിക്കുന്നത് ഈ ഒരു MIM NUT. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ സാധാരണ തുടക്ക കാലഘട്ടത്തിൽ ഈ ഒരു തൊഴിൽ ചെയ്തിരുന്നത് പുരുഷന്മാരാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സ്ത്രീ ഇത് ചെയ്യണം, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടെ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനത്തിലാണ് MIM NUT ഈ ഒരു ജോലി എത്തുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഇവരുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഇവരെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. വളരെ, ഇപ്പം നമ്മൾ സാധാരണ ഒരു ഫോൺ എടുക്കുന്ന സമയത്ത് എന്താ പറയുക, ഒരു വ്യക്തി ഇപ്പം നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വോയിസ് ഉണ്ടല്ലോ, ദ നമ്പർ യു ആർ കോളിംഗ് ഇസ് കറൻ്റ്ലി ബിസി, അങ്ങനെ നല്ല രസമുള്ള കുറേ വോയിസസ് നമ്മൾ കേൾക്കാറുണ്ട്. നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആണ് ചിലത് കേൾക്കുമ്പോൾ,
0: അങ്ങനെ ചില സമയത്ത് ചിലരൊക്കെ ഇങ്ങനെ നമ്മളെ പറഞ്ഞ് പറ്റിക്കാറുണ്ട്,
1: താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും പറ്റിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ വളരെ സോഫ്റ്റായിട്ടുള്ള, വളരെ ശാന്തമായൊരു ശബ്ദത്തിനുടമയായിരുന്നു MIM NUT. അതുകൊണ്ടാണ് ഈ തുടക്ക കാലഘട്ടത്തിൽ ഇവർക്ക് ഈ ഒരു തൊഴിലേക്ക് എത്തുന്നതും. പിന്നെ ഇവർ ഈ ഒരു ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഒരു കാരണം നല്ല നീണ്ട വിരലുകളായിരുന്നു. അപ്പോൾ ഇരുന്നുകൊണ്ട് ഈ കോള് ചെയ്യുമ്പോൾ തന്നെ സ്വിച്ചൊക്കെ കുറച്ച് മുകളിലാണ്, അപ്പോൾ ഇരുന്നുകൊണ്ട് തന്നെ ഈ സ്വിച്ചൊക്കെ ഇങ്ങനെ ഇടാനും ഓഫ് ചെയ്യാനും ഒക്കെ സാധിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നമ്മളൊരു തൊഴിലിലേക്ക് നമ്മുടെ ഒരു, ഇപ്പം നമുക്ക് കുറച്ച് ഈ ഒരു തൊഴിൽ നമ്മൾ വില്ലിംഗ് ആണ് എന്നറിയുന്നതിന് കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഇന്ന കാര്യങ്ങൾ പഠിക്കണം, ഇന്നത് ചെയ്യണം. പക്ഷേ ഇവർക്ക് വേണ്ട ഒരു ഗുണഗണങ്ങൾ എന്ന് പറയുന്നത് നല്ല വോയിസ് ആയിരിക്കണമായിരുന്നു, നല്ല നീളമുള്ള കൈകളുണ്ടായിരിക്കണമായിരുന്നു, അത്യാവശ്യം ശാന്തമായിട്ടെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു സ്വഭാവം എന്ന രീതിയിലാണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ ഈ ഒരു വ്യക്തി, അതായത് നമ്മുടെ പ്രിയപ്പെട്ട MIM NUT ഈ ഒരു തൊഴിലിലേക്ക് സ്വീകരിക്കുന്നത്. ഏകദേശം 33 വളരെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനമാണ് ഈ ഒരു വ്യക്തി അനുഷ്ഠിച്ചിരുന്നത് എന്നറിയാൻ സാധിക്കുന്നു. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ 54 ജോലി ചെയ്തിരുന്നു, അതായത് ഒരു മാസത്തിൽ 54 £10 അത്യാവശ്യം നല്ലൊരു ബഹുമാനം അർഹിക്കുന്ന ഒരു തൊഴിലായിട്ട് തന്നെയാണ് അന്ന് ഈ ഒരു ഓപ്പറേറ്റർ എന്ന രീതിയിൽ കണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പൊസിഷൻ കൂടി സ്ത്രീകൾക്ക് നൽകി എന്നുള്ളൊരു വാർത്ത കൂടിയാണ് നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് കുറച്ചും കൂടെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു നമ്മുടെ ഈ ഒരു ഗ്രഹാമ്പലിൻ്റെ ഒരു കാര്യത്തിൽ നിന്ന് ഒരു സ്ത്രീയിലേക്ക് എത്തപ്പെടുന്നു. പിന്നീട് ഈ ഒരു എമ്മയുടെ തന്നെ സഹോദരിയെ തന്നെയാണ് രണ്ടാമത്തെ ഓപ്പറേറ്ററായിട്ട് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ ആ ഒരു റെക്കോർഡ് കൂടി ഈ ഒരു സഹോദരിമാർ, രണ്ട്

0: ഓപ്പറേറ്റേഴ്സ് അല്ലെ, അങ്ങനെ ഒരു രണ്ടാമത്തെ ഒരു ഓപ്പറേറ്റർ എന്ന രീതിയിൽ കൂടി സ്റ്റെല്ല നട്ടിനെ ഈ ഒരു കമ്പനിയിലേക്ക് ഇവർ സെലക്ട് ചെയ്യുകയുണ്ടായി. അപ്പം അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് ഈ ഒരു എംആഎം നട്ടിൻ്റെ ഈ ഒരു ദിവസത്തിൽ നമുക്ക് വായിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും തോന്നുന്നത്. പിന്നെ പലപ്പോഴും എനിക്കിത് വായിച്ചപ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കിയപ്പോൾ തോന്നിയ മറ്റൊരു കാര്യം എന്താണെന്നറിയോ, സാധാരണ എത്ര പേരുടെ നമ്പർ ശ്രീലക്ഷ്മിക്ക് കാണാതെ അറിയാം, ബൈ ഹാർട്ടായിട്ട് അറിയാം, ഇന്ന ആൾക്കാരുടെ നമ്പർ എനിക്ക് അറിയാമെന്നുള്ള എത്ര പേരുടെ അറിയാം?
1: ഒരു നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ നമ്പർ,
0: ഒരു അഞ്ച് പേരല്ലെങ്കിൽ ഒരു ആറ് പേരുടെ നമ്പർ നമുക്ക് അറിയാൻ സാധിക്കും. അതിൽ കൂടുതൽ നമ്മൾ അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാറില്ല അല്ലേ.
1: വെക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ നമുക്ക് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് അത്രത്തോളം ബുദ്ധിമുട്ട് വേണ്ടി വരുന്നില്ല.
0: യെസ്. അപ്പോ ഈ ഒരു എംആഎം നെറ്റിന്റെ ഒരു ഓർമ്മ ശക്തിയുടെ കാര്യം പറയുമ്പോൾ, ന്യൂ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയിലുണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ വ്യക്തികളുടെയും എല്ലാ ഉപഭോക്താക്കളുടെയും നമ്പർ മനഃപ്പാഠമായിരുന്നു. അവരോടെല്ലാം വളരെ നീറ്റായിട്ട് വിളിച്ച് സംസാരിക്കുകയും ഇന്ന കാര്യം അവർ ചോദിക്കുന്ന ആവശ്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുകയും ഈ എല്ലാ നമ്പരും അറിയാം. അപ്പോൾ എനിക്കിത് വായിച്ചപ്പോൾ തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ സാധാരണ റോബോട്ടാണ് ഒരു സിനിമയിൽ എന്തിനൻ മൂവിക്കകത്ത് ആ ചിട്ടി റോബോട്ട് ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ഫുൾ ആ ഡയറിയിലുള്ള ഫുൾ നമ്പേഴ്സ് മനഃപ്പാഠം,
1: ഒരു ബുക്ക് ഇങ്ങനെ ഷേക്ക് ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു നമ്പറെല്ലാം ഇങ്ങനെ മനസ്സിൽ വരുന്നത്.
0: യെസ്. അപ്പോൾ ഇതിൽ എംആഎം നട്ടു അതുപോലെ ഒരു റൊബോട്ടിക് ആയിട്ടുള്ള ഒരു ഓർമ്മശക്തിയിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡി കൂടിയായിരുന്നു. അപ്പോൾ അതും ഇവരുടെ ഈ ഒരു തൊഴിലിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ ഒരു കേട്ടറിവുകൾ. ഈ ഒരു തൊഴിലിന് അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കർശനമായിട്ടുള്ള നിയമ നടപടികളുണ്ടായിരുന്നു. വിവാഹിതരാവാൻ പാടില്ല. 17 വയസ്സിന് ഇങ്ങോട്ടത്തേക്ക് എത്ര വർഷമാണോ അവർ വർക്ക് ചെയ്യുന്നത് അത്രയും വർഷം വിവാഹിതരായിട്ട് തുടരാൻ സാധിക്കില്ല എന്നുള്ള കുറേ കർശന നടപടികളുണ്ടായിരുന്നു. ശാരീരികമായിട്ടുള്ള യോഗ്യത പറയുന്നത് നല്ല നീളമുള്ള കൈവിരലുകൾ ഉണ്ടായിരിക്കണം എന്നൊക്കെ. അപ്പം അങ്ങനെയെല്ലാം പ്രോപ്പറായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തു. പിന്നീട് നമുക്ക് ഇന്ന് കാണുന്ന നമ്മൾ അലക്സ എന്ന് നീട്ടി വിളിക്കുകയും സിറി ഹേ സിറി എന്നൊക്കെ വിളിക്കുകയും ചെയ്യുന്നതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഓട്ടോമേറ്റഡ് വോയിസ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റിന്, അതായത് ഫിലിപ്സ് ഇലക്ട്രോണിക്സ് കമ്പനി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ആ ഒരു ഓട്ടോമേറ്റഡ് വോയിസ് അസിസ്റ്റൻറ്റിൻ്റെ പേര് എമ എന്നുള്ളതായിരുന്നു. അപ്പോൾ ആദ്യത്തെ ആ ഒരു ശബ്ദം നമ്മൾ ഡിജിറ്റലായിട്ട് കാണുന്ന ആദ്യത്തെ ശബ്ദമായിട്ട് സെലക്ട് ചെയ്തിരുന്നത് നമ്മുടെ എംആഎം നട്ടിനെ ആയിരുന്നു. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു ദിവസമാണ് ഇന്ന്. അവരുടെ ആ ഒരു ദിവസത്തെ നമ്മൾ മനോഹരമായിട്ട് ആചരിച്ചുകൊണ്ട് എല്ലാ വർഷവും സെപ്റ്റംബർ 1 ഇങ്ങനെ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്ന ഇന്നത്തെ ആ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, ഈ ഒരു ടെലിഫോൺ രീതിയിലാണെങ്കിലും പിന്നീട് എ ക്രിയേഷൻസ് ആണെങ്കിലും അലക്സ ആണെങ്കിലും സിറി ആണെങ്കിലും എല്ലാവരുടെയും ആ ഒരു തുടക്ക കാലഘട്ടം എംഐയിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് എന്നുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ് ഇന്നത്തെ ദിവസം പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുന്നത്.
1: അപ്പോൾ സെപ്റ്റംബർ 1 എംആഎം നട്ട് ഡേ കൂടിയാണ്. അപ്പോൾ ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും ഒരു ദിവസം കൂടിയാണ് ഈ സെപ്റ്റംബർ 1. ആ ഒരു വിശേഷം കൂടി നമ്മളെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ്.
0: യെസ്.
1: അപ്പോൾ നമുക്ക് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളുടെ രാജം ചേച്ചി കറക്റ്റ് ആൻസറാണ് അയച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ രാജലക്ഷ്മി മാം അയച്ചിട്ടുണ്ട്, കുട പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതല്ല ആൻസർ, നമ്മൾ കുറച്ചും കൂടി ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ കറക്റ്റ് ആൻസർ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ജസ്റ്റിൻ അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹലോ, ടുഡേ 1 of our couples ധനീഷ് ആൻഡ് രാജി 18th വെഡിങ് ആനിവേഴ്സറി, സെൻഡ് അവർ പ്രേയേഴ്സ് ആൻഡ് വിഷസ് ജസ്റ്റിൻ അടിമാലി എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി അവർക്ക് വേണ്ടിയിട്ട് എല്ലാ അല്ല നമ്മളിങ്ങനെ എല്ലാ ലിങ്കുകളിലും നമ്മളിങ്ങനെ അവരെ വിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ അടിമാലിയിൽ നിന്ന് ഒരുപാട് മെസ്സേജുകൾ അവരെ വിഷ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.
0: അതെ. അപ്പോൾ തീർച്ചയായിട്ടും രാജി ചേച്ചിക്കും ധനീഷ് ചേട്ടനും വേണ്ടിയിട്ട് നമ്മുടെ അടിമാലി ബ്രദേഴ്സ് ജസ്റ്റിൻ ആണെങ്കിലും എല്ലാവരും ഇങ്ങനെ മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു പ്രേയറും ലവും എല്ലാം അവരിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെസ്സേജസിലൂടെ അല്ലേ.
1: അതെ. അപ്പോൾ നമ്മുടെ മൻസൂർ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു വോയിസ് ആണ്, നമുക്ക് ഒന്ന് കേൾക്കാം.
2: എല്ലാവർക്കും നമസ്കാരമുണ്ട്, ഞാൻ മൻസൂർ കൊട്ടുകാട്. ഓണം ആഘോഷിച്ച് എല്ലാവരും കുഴഞ്ഞിരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ, അതായത് എൻ്റെ കടയുടെ തൊട്ടടുത്തുള്ള തേപ്പ് കട നടത്തുന്ന നമ്മുടെ ഒരു സഹോദരനുണ്ട്. ആ സഹോദരന് വേണ്ടി ഒരു ബൈജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിന് വേണ്ടി ാന്തൽ തിരിതാടും മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു എന്നുള്ളൊരു പാട്ടാണ്. അദ്ദേഹത്തിന് ആ ഒരു പാട്ടാണ് വേണ്ടത്, ഒന്ന് വെച്ചു കൊടുത്താൽ വലിയ ഉപകാരമായി.
0: മൻസൂർ ചേട്ടൻ ഓണമൊക്കെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു, നിങ്ങളെല്ലാവരും ക്ഷീണിച്ചിരിക്കും, നമ്മളെല്ലാം അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ക്ഷീണമൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം വീണ്ടും നോർമൽ ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ. ആ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൻസൂർ ചേട്ടൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള ബൈജു

0: ചേട്ടന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. രണ്ടു പേർക്കും നല്ലൊരു ദിവസം നേരുന്നു.
1: അപ്പോൾ അടിമാലി ബ്രദേഴ്സ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. റേഡിയോ സാന്ത്വനം ടീം, ടുഡേ ഈസ് ദ വെഡിങ് ആനിവേഴ്സറി ഓഫ് അവർ ഡിയർ രാജി ചേച്ചി ആൻഡ് ധനീഷ് ചേട്ടൻ. പ്ലീസ് കൺവേ അവർ ഹാർട്ട് ഫെൽറ്റ് വെഡിങ് ആനിവേഴ്സറി വിഷസ് ടു ബോത്ത് ഓഫ് ദം. മേ ദ ബ്യൂട്ടിഫുൾ ജേർണി ടുഗദർ കണ്ടിന്യൂ ടു ബി ഫിൽഡ് വിത്ത് ലവ്, ഹാപ്പിനെസ്, ഗുഡ് ഹെൽത്ത് ആൻഡ് മെനി മോർ വണ്ടർഫുൾ ഇയർ.

0: ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂ, നമ്മുടെ എസ് ജി ഒ ഡി സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയുടെ ഇൻ്റർവ്യൂ വളരെ മനോഹരമായിരുന്നു. അഭിനന്ദനങ്ങൾ. ആതിര കുഞ്ഞുകുട്ടിയായിട്ട് കൂടി ഓരോ കാര്യവും മനോഹരമായിട്ടാണ്, സ്ഫുടവുമായിട്ടാണ് ആ മോൾ സംസാരിച്ചത്. അതിൻ്റെ മാതാപിതാക്കൾക്ക് അഭിനന്ദനം നൽകേണ്ടത് തന്നെയാണ്. എല്ലാ കുഞ്ഞുങ്ങളെയും ഒന്ന് കെയർ ചെയ്യുക മാത്രം മതി, അവരെല്ലാം മികച്ചവർ തന്നെയാകുമെന്ന് ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ സരസ്വതി അമ്മയും ആ ഒരു പ്രോഗ്രാമിനെ പറ്റി വളരെ മനോഹരമായിട്ടുള്ളൊരു റിവ്യൂ ആണ് നമുക്ക് ഫീഡ്ബാക്ക്
1: സോ മച്ച് കവിത ചേച്ചി ആൻഡ് സരസ്വതി അമ്മ. പ്രോഗ്രാംസ് ഒക്കെ ഇട്ട് നല്ല റിവ്യൂസും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ഇനിയും നിർദ്ദേശങ്ങളും ഒക്കെ നൽകിക്കൊണ്ടേയിരിക്കുക. ഒത്തിരി സന്തോഷമുണ്ട് പ്രോഗ്രാമൊക്കെ കേട്ടിട്ട് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ പാസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എസ് ജി ഒ ഡിയിലെ താരങ്ങളെന്ന് പറയുന്നത് ചില്ലറക്കാരൊന്നും അല്ല, പുലിക്കുട്ടികളാണ് എല്ലാവരും അല്ലേ. അപ്പോൾ അവർക്കും തീർച്ചയായിട്ടും അവരെല്ലാവരും ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു അഭിപ്രായങ്ങളെല്ലാം കുഞ്ഞുങ്ങളോട് പറയുന്നത് തന്നെയായിരിക്കും.
0: അപ്പോൾ നമുക്ക് നമ്മുടെ സേതു ചേട്ടൻ മറ്റൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇനിയും ഭൂമിയിൽ നല്ല മനുഷ്യരുള്ളത് കൊണ്ടും നല്ല പ്രവൃത്തികൾ ചിലരെങ്കിലും ചെയ്യുന്നത് കൊണ്ടുമാണ് ആവശ്യത്തിനുള്ള മഴ കിട്ടി നാം എല്ലാം വെള്ളം കുടിച്ച് കിടക്കുന്നത്. ഒരു സ്മൈലേക്ക് ചിരിച്ചു കൊണ്ടുള്ള സ്മൈലേക്ക് ഇട്ടിട്ട് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സക്കംബർഗിന്റെ ആ ഒരു തീരുമാനം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെനി ഹാവിങ് പ്രോബ്ലംസ് വിത്ത് ഇയർ ആൻഡ് ഐ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചെവിക്കും കണ്ണിനും ഒക്കെ മൊത്തത്തിൽ പ്രശ്നമാണല്ലോ എന്നുള്ളത്. എന്നിട്ട് വേറൊരു ഫോട്ടോ ഇട്ടുണ്ട് കേട്ടോ, അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് പോസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ലെറ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് കുറേ ലെറ്റേഴ്സിന്റെ
1: ഒത്തിരി സന്തോഷം. അതെ അതെ, അപ്പം നമുക്ക് അതൊരു സന്തോഷമാണ്. അങ്ങനെ ലെറ്റർ റൈറ്റിംഗ് അല്ലെങ്കിൽ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നൊക്കെ ഉള്ളത് നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്.
0: വിഷമം പങ്കുവെക്കുന്നുണ്ട്. ഈ ലെറ്റർ ഒക്കെ അയക്കുന്ന ആൾ വേടി അത് കിട്ടുന്നവരൊക്കെ എന്നെ തിരിച്ച് വിളിക്കാറാണ് പതിവ്. എന്തുകൊണ്ടാണ് അവർ വിളിക്കുന്നത്? അവർക്ക് എനിക്കൊരു ലെറ്റർ എഴുതിക്കൂടെ എന്നുള്ള രീതിയിലാണ് ചേട്ടൻ ചോദിച്ചത്.
1: അതെ, അപ്പോൾ ഒരു ലെറ്റർ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിട്ടട്ടെ. അത്രയും ആത്മാർത്ഥമായിട്ട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ലെറ്റർ എഴുതുകയാണ്. അപ്പോൾ അത് തിരിച്ചും അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് തന്നെ
0: അദ്ദേഹം പറയുന്ന ഇതാണ്. നമുക്ക് ലെറ്റർ ഒന്നും കൂടി നമുക്കെടുത്ത് വായിക്കാൻ സാധിക്കും, പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്യാം. വിളിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ആ ഒരു സമയത്തെ സംഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വീണ്ടും അതേപോലെ നമുക്ക് കിട്ടില്ല അല്ലേ. അപ്പൊ അതൊക്കെ ചേട്ടൻ ഇങ്ങനെ അയച്ചിട്ടുണ്ട്. കത്തുകളുടെ രൂപത്തിൽ എഴുതപ്പെട്ട നോവലുകളെയാണ് കത്ത് നോവൽ അല്ലെങ്കിൽ ലേഖന രൂപത്തിലുള്ള നോവൽ എന്ന് വിളിക്കുന്നത് എന്നുള്ള കാര്യം കൂടി സേതു ചേട്ടൻ നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 11:19 ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേളയ്ക്കുള്ളൊരു സമയമായി. നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: Is it 66557?
3: Yes.
2: May I speak to Miss Sunita Menon?
3: No, it's wrong.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: Once again, welcome back to Radio Sandhvanam 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം
2: ശ്രീലക്ഷ്മി.
1: യെസ്, അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11:24 ആയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മെസ്സേജസ് ഒക്കെ പോരട്ടെ, ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. നമ്മുടെ ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു, ഓൾമോസ്റ്റ് എല്ലാവരും കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള, നമ്മുടെ രാജ്യെ പോലെ, നമ്മുടെ റീജയെ പോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ മീറ്റിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു റീജയെ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമായിരുന്നു, പക്ഷേ സിമ്പിളാണ്. എല്ലാവരും ആൻസേഴ്സ് അയച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും ആൻസേഴ്സ് അറിയാമെങ്കിൽ കൂടി അയക്കാതിരിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
2: ഇപ്പോൾ സമയം 11:25 ആയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു ആൻസറും റിവീൽ ചെയ്യേണ്ട ഒരു സമയമായി. അപ്പോൾ ഇനി നമ്മളത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. പക്ഷെ അതിന് മുൻപ് നമുക്കൊരു മെസ്സേജ് വായിക്കാം. നമ്മുടെ മായ ചേച്ചിയാണ് തിരുമുല്ലവാരത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശ്യാമള അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു, ഒരു വിഷ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ശ്യാമള അമ്മയ്ക്ക് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഇന്നുണ്ടാകട്ടെ, ഇനി അങ്ങോട്ടുണ്ടാകട്ടെ എന്ന് നമ്മൾ റേഡിയോ സാന്ദ്ര 90.4 FM ആശംസിക്കുന്നു. അപ്പം ഇന്ന് നൈസിനൊരു നല്ലൊരു പായസമൊക്കെ വെച്ച് കുടിച്ച് ആഘോഷിക്കൂ എന്നുകൂടി പറയുകയാണ്. ആദരിക്കും ശ്രീലക്ഷ്മിക്കും സുഖം എന്ന് കരുതുന്നു. പരിപാടിയൊക്കെ നന്നായി പോകുന്നുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേച്ചി, ഒരുപാട് സന്തോഷം. ഇത്തരത്തിൽ മെസ്സേജൊക്കെ അയച്ച് ഞങ്ങളൊപ്പം ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ തന്നെ വിദ്യ അടിമാലിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നല്ലൊരു ഗുഡ് മോർണിംഗ്, ഒരു സുപ്രഭാതം വിദ്യയ്ക്കും നമ്മൾ നേരുകയാണ്. അപ്പോൾ വിദ്യ വളരെ തിരക്കുള്ളൊരു സമയമാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ തയ്ക്കുന്നവർക്കൊക്കെ ഒരു വളരെയധികം തയ്യലൊക്കെ ആ ഒരു ജോലിയിൽ നിന്ന് കുറച്ച് കുറച്ച് ഇങ്ങനെ അവരൊന്ന് ഒന്ന് റിലീഫായിട്ട് വരുന്നൊരു സമയമാണ്. ഓണമൊക്കെ കഴിഞ്ഞു, ഇനിയും കുറേ പെയിൻറ്റിംഗ് ഒക്കെ കാണും. അപ്പോൾ വിദ്യയ്ക്കും നല്ലൊരു ദിവസം നമ്മൾ ആശംസിക്കുകയാണ്. അതേപോലെ തന്നെ പറയുകയാണ്, ബെത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ടു കേട്ടോ, നല്ലതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ ഒന്ന് പോയി കാണുന്നത് നന്നായിരിക്കും. കുസൃതി ചോദ്യത്തിൻ്റെ ആൻസർ കറക്റ്റ് ആൻസറാണ്, കുസൃതി ചോദ്യത്തിൻ്റെ ആൻസർ അയച്ചിട്ടുള്ളത്. അതേപോലെ ബാബുരാജൻ സാറ് ഒരു പാട്ട്, പത്മതീർത്ഥമേ ഉണരൂ എന്ന ദാസേട്ടൻ പാടിയ ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ലൈവിന് ശേഷം ആ പാട്ടുകളൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. നമ്മളുടെ മൻസൂർ ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സുഭാഷ് അടിമാലി ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ പാട്ടുകളൊക്കെ നമ്മൾ ലൈവിന് ശേഷം പ്ലേ ചെയ്യുന്നതാണ്. ഇപ്പോൾ സമയം 11:27 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റീജ ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസർ നമുക്കങ്ങ് പറയാം അല്ലേ?
1: അപ്പോൾ ചോദ്യം ഇതായിരുന്നു,
2: ചോദ്യം ഇതായിരുന്നു, ഒരു

0: മനുഷ്യൻ തൊപ്പിയില്ലാതെ മഴയിൽ നടന്നു, എന്നിട്ടും അവന്റെ തലമുടി നനഞ്ഞില്ല, എന്തുകൊണ്ടാണ് അത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ കുട ചൂടിക്കൊണ്ട് പോയത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. അപ്പൊ അതേപോലെ കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ആൻസർ തെറ്റായിരുന്നു. അപ്പോ കാരണം ഇതാണ്, കഷിൻ്റെയാണ്
1: മുടിയില്ലാത്തത് കൊണ്ടാണ് മുടി നനയാതിരുന്നത് എന്നുള്ളതാണ് കുസൃതരമായിട്ടുള്ള നമ്മുടെ റീജയുടെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് ആൻസർ നമ്മൾ റിവീൽ ചെയ്തിരിക്കുകയാണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഒരുപാട് ശ്രോതാക്കൾ അയച്ചിട്ടുണ്ട്,
0: ഒരുപാട് പേര് നമ്മളിങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സുഭാഷ് അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ശ്യാമള അമ്മയ്ക്ക് ഞങ്ങൾ അടിമാലിക്കാരുടെ ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വിഷ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ശ്യാമള അമ്മയ്ക്ക് അടിമാലിൽ നിന്ന് വിഷ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം ചേർന്ന് നല്ലൊരു ബർത്ത്ഡേ ശ്യാമള അമ്മയ്ക്ക് ആശംസിക്കുകയാണ്. അപ്പൊ ഹാപ്പി ആയില്ലേ?
1: അതെ. അപ്പൊ ശ്യാമള അമ്മയുടെ ദിവസം ഇന്ന് അടിപൊളിയായി എല്ലാവരും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റേഡിയോയിലൂടെയും അതൊരു സെലിബ്രേഷൻ ആയിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് എന്താ പറയാ, ഒരു ഒരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇതിഹാസ താരം എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കും എന്ന ഒരു അർജന്റീനയുടെ ഇതിഹാസ ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി അല്ലേ. അർജന്റീന എന്ന് മാത്രം നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ഒരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് ഫുട്ബോളിൻ്റെ ഒരു മാന്ത്രികൻ എന്ന് തന്നെയാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്, അതായത് 31st ഓഗസ്റ്റ് 31st വളരെ ഔദ്യോഗികമായിട്ട് തന്നെ ഇൻസ്റ്റ അക്കൗണ്ടിൽ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് വിരമിക്കുന്ന, ഈ ഒരു അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് ഔദ്യോഗികമായിട്ട് വിരമിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഫുട്ബോൾ ആരാധകർക്കും അദ്ദേഹത്തെ ആരാധിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ആ ഒരു മാന്ത്രികതയെ ആരാധിക്കുന്ന എല്ലാവർക്കും ഒരു വിഷമമുള്ള ഒരു കാര്യമാണ്. പക്ഷേ കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ ആണെന്നും യുവതലമുറയ്ക്ക് വേണ്ടി വഴിമാറുകയാണ് എന്നുള്ള വളരെ വൈകാരികമായിട്ടുള്ളൊരു കുറിപ്പോടുകൂടിയാണ് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ കൂടി അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റത്തെ ഫൈനൽ മത്സരത്തിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ്, വളരെ വാശിയേറിയിട്ടുള്ള സ്പെയിനുമായിട്ടുള്ള മത്സരത്തിൽ അവർ പരാജയപ്പെട്ടു എങ്കിൽ കൂടിയും നമ്മുടെ മനസ്സിലെപ്പോഴും മെസ്സി എന്നുള്ളത് വളരെ എന്താ ഒരു ഒരു പ്രത്യേക ഒരു സ്ഥാനമാണ് അദ്ദേഹത്തിന് നൽകുന്നത് അല്ലേ. അപ്പം അതിലൊരു ഒരു ഫൈനലിന് ശേഷം അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ഈ ഒരു വിരമിക്കൽ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി തയ്യാറെടുക്കുക കൂടിയായിരുന്നു. അപ്പം അത് വളരെ ഔദ്യോഗികമായിട്ട് തന്നെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് ഇനി അന്താരാഷ്ട്ര ഫുട്ബോളിൽ താനില്ല എന്നുള്ളത്. അപ്പം അത് നമുക്ക് വിഷമമുള്ള ഒരു കാര്യമാണെങ്കിൽ കൂടിയും കറക്റ്റ് ടൈമിലെ കറക്റ്റ് ഡിസിഷൻ ആണ് എന്ന് തന്നെയാണ് അദ്ദേഹം ശക്തമായിട്ട് പറയുന്നത്. അപ്പം അത് പ്രിയപ്പെട്ടവരെല്ലാവരും അറിഞ്ഞു കാണുന്ന ഒരു വാർത്ത തന്നെ ആയിരിക്കും അല്ലേ. യെസ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു 1 to 7 വരെ നാഷണൽ ന്യൂട്രീഷൻ വീക്കായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായിട്ടുള്ളൊരു രീതി, ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ബോധവൽക്കരണം നൽകുന്ന ഒരു ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ് 1 to 7 വരെ. അപ്പോൾ ഇൻ കേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാര്യം ഉണ്ടെങ്കിൽ അതിന് തുടക്കം കുറിക്കുക. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒരു 18 മുമ്പോട്ടുള്ള കുട്ടികൾക്കും അങ്ങനെ കുറേ ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും സ്ത്രീകൾക്ക് മെയിൻലി ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ പ്രോപ്പറായിട്ട് ആ ഒരു രീതിയിൽ തന്നെ മൂവ് ചെയ്യുക, ഭക്ഷണ രീതിയൊക്കെ ക്രമീകരിക്കുക, നമ്മുടെ ഉറക്കവും ഭക്ഷണവും എല്ലാം കറക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ഹെൽത്തിനെ നോക്കുക എന്ന് കൂടി ഈ ഒരു ദിവസം ഓർമ്മപ്പെടുത്തുന്നു അല്ലേ. യെസ്.
0: അതെ. അപ്പോൾ നമുക്കിപ്പോൾ വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയമായി, 11:30. അപ്പോൾ ഇനിയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ മറ്റ് ആർജേസ് ഒക്കെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തുന്നതായിരിക്കും. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212168.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ്

0: ഓണസദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും. സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും, നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: 10% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തെ സഹായിക്കുന്ന എല്ലാ സംവിധാനങ്ങളും തകർക്കാൻ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി പ്രധാനമന്ത്രി സംവദിച്ചു. കായിക താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ സംസ്ഥാനത്ത് കായിക സർവകലാശാല ആരംഭിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലിക്കർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച 5-അംഗ വിദഗ്ധ സമിതി സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. അമീബിക്ക മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശി മരിച്ചു. ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനുള്ള സാമ്പത്തിക സഹായം, റിക്രൂട്ട്മെന്റ്, സുരക്ഷിത താവളങ്ങൾ എന്നിവയുടെ മുഴുവൻ ശൃംഖലയും തകർക്കാൻ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിർഗിസ്ഥാന്റെ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26-ാമത് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദ വിഷയത്തിൽ ഇരട്ടത്താപ്പിന് സ്ഥാനമില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്ന സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച അദ്ദേഹം യുദ്ധം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ലെന്നും പറഞ്ഞു. ഉച്ചകോടിക്ക് മുന്നോടിയായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി പ്രധാനമന്ത്രി സംവദിച്ചു. കായിക താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതിന് സംസ്ഥാനത്ത് കായിക സർവകലാശാല ആരംഭിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലിക്കർ. ഇതിലൂടെ കായിക താരങ്ങളുടെ കഴിവും നൈപുണ്യവും വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ കായിക ദിനാചരണവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാല സംഘടിപ്പിച്ച ഏക് ഖണ്ഡ ഖേൽ കെ മൈതാൻമേ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ.
3: Keralam should have one sports university, a separate sports university, so that in this particular field we can do lot in this. A sports university will be a direct and proper step moving towards the development of sports in all these fields. We have talent, we have skill. Let us put it together in a proper format in the form of sports university.
2: മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 66-ാമത് സ്ഥാപക ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷനായിരുന്നു. ഫ്ളാഗ്ഷിപ്പ് പരിപാടിയായ ഏകസ്വ 2026 രണ്ടാമത് ഇന്നോവേഷൻ മീറ്റും പേറ്റന്റ് എക്സ്പോയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. ദേശീയ ജലവൈദ്യുത കോർപ്പറേഷൻ മുൻ CMD ബൽരാജ് ജോഷി അധ്യക്ഷനായ 5-അംഗ വിദഗ്ധ സമിതിയാണ് പരിശോധനകൾ നടത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ഇന്നലെ വൈകിട്ട് കുമളിയിലെത്തിയ വിദഗ്ധ സമിതി അംഗങ്ങൾ ഇന്ന് രാവിലെ ബോട്ട് മാർഗം മുല്ലപ്പെരിയാറിലെത്തി. അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷിതത്വം, ഭൂകമ്പ പ്രതിരോധ ശേഷി, ചോർച്ചയുടെ അളവ്, സ്പിൽവേ ഷട്ടറുകളുടെ പ്രവർത്തനക്ഷമത തുടങ്ങിയ കാര്യങ്ങളാണ് സമിതി പ്രധാനമായും പരിശോധിച്ച് വിലയിരുത്തുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്ര പരിശോധന അടിയന്തിരമായി പൂർത്തിയാക്കണമെന്ന് കേരളം തുടർച്ചയായി ആവശ്യപ്പെട്ടിരുന്നു. പരിശോധനയ്ക്ക് ശേഷം വിദഗ്ധ സംഘം കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരും.
2: കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ പ്രതിനിധികൾ ഉന്നയിച്ച ആശങ്കകൾ പരിശോധിക്കാൻ വിദഗ്ധരടങ്ങുന്ന ഉന്നതതല സമിതിക്ക് രൂപം നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാന സർക്കാർ മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തതിനോടനുബന്ധിച്ച് ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുണ്ടായ അപാകതകൾ പരിഹരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. മദ്യനയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാറുകൾ കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി അറിയിച്ചു. രണ്ടാഴ്ച നീളുന്ന സ്വച്ഛതാ പഖ്വാടയ്ക്ക് ഇന്ന് രാജ്യമെമ്പാടും തുടക്കമാകും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും. തൊഴിലിടങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കുക, പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സംസ്കാരത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. ഭരണപരമായ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനും ഇ ഫയലിംഗ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഭൌതിക ഡിജിറ്റൽ ശുചിത്വത്തിനൊപ്പം രേഖകളുടെ പരിപാലനത്തിനും ഇത്തവണ പ്രത്യേക മുൻഗണന നൽകുന്നുണ്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. മേയർ വി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി പരിസരത്തെ ശുചിത്വം എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിരവധി പേർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് ഷഫീഖാണ് മരിച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മലപ്പുറത്ത് വീണ്ടും അമീബിക്ക് മസ്തിഷ്ക ജ്വരം മൂലം മരണം റിപ്പോർട്ട് ചെയ്തത്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
2: 140 കോടി ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതിഫലനമാണ് ഇന്ത്യയുടെ 7.8% സാമ്പത്തിക വളർച്ചയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള ആഗോള പ്രതിസന്ധികൾക്കിടയിലും രാജ്യം അതിവേഗം പുരോഗമിക്കുകയാണെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. വിദേശയാത്രകൾ പരിമിതപ്പെടുത്താനും വിവാഹങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നടത്തുന്നത് ഒഴിവാക്കാനും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കാനും അദ്ദേഹം പൌരന്മാരോട് ആഹ്വാനം ചെയ്തു. ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. സമീകൃത ആഹാരം, ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് സെപ്റ്റംബർ 1 മുതൽ 7 വരെ പോഷകാഹാര വാരം ആചരിക്കുന്നത്. പോഷകാഹാര മേഖലയിൽ രാജ്യം വൻ മുന്നേറ്റം കൈവരിക്കുമ്പോഴും ഗോത്രമേഖലകളിലെ പോഷകാഹാരക്കുറവും വിളർച്ചയും വലിയൊരു പൊതുജനാരോഗ്യ സങ്കീർണതയായി തുടരുന്നു. ഈ മേഖലകളിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികളെക്കുറിച്ച് കാസർഗോഡ് പരപ്പയിലെ അസിസ്റ്റന്റ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഷിനു സുകുമാരൻ ആകാശവാണി വാർത്തകളോട്.
5: പട്ടികവർഗ വികസന വകുപ്പിന്റെ സമഗ്ര സുരക്ഷാ ആരോഗ്യ പദ്ധതി, മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, ഒ പി ക്ലിനിക്കുകൾ, ആരോഗ്യവകുപ്പുമായി ചേർന്ന് നടത്തുന്ന പ്രത്യേക പരിപാടികൾ, പട്ടികവർഗ വിഭാഗങ്ങളുടെ പാരമ്പര്യ കാർഷിക രീതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും തനതായ ഭക്ഷ്യരീതികൾ കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള അട്ടപ്പാടിയിലെ നമത്ത് വെള്ളാമ എന്ന് പറഞ്ഞ പദ്ധതി, അട്ടപ്പാടി പോലെയുള്ള പ്രദേശങ്ങളിൽ ന്യൂട്രീഷൻ റീഹാബിലിറ്റേഷൻ സെന്ററുകൾ, അമ്മ വീട് പോലെയുള്ള പദ്ധതികൾ, ഇതിലൂടെ ഗർഭിണികളായ അമ്മമാരുടെയും നവജാത ശിശുക്കൾ ഉൾപ്പെടുന്ന കുട്ടികളുടെയും പോഷകാഹാരക്കുറവ് നേരിടുകയും വിളർച്ച അഡ്രസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
2: അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരം വട്ടിയൂർക്കാവ്.

0: കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർവഹിക്കും. ചടങ്ങിൽ കുട്ടികൾക്കായുള്ള വളർച്ചാ നിരീക്ഷണ പരിപാടി മേയർ വി വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. അംഗനവാടികളിലൂടെ സേവനം ലഭിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ആരോഗ്യ പരിശോധന ഉറപ്പാക്കി തുടർ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യുന്ന ത്രൈമാസ ആരോഗ്യ പദ്ധതിയാണ് ബാല്യസ്പന്ദനം. കേരളത്തിലെ സർക്കാർ സ്വാശ്രയ മെഡിക്കൽ ഡെന്റൽ കോളേജുകളിലെ 2026 MBBS BDS കോഴ്സുകളിൽ സംസ്ഥാന ക്വാട്ട സീറ്റുകളിലേക്കുള്ള ഒന്നാംഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾ cee.kerala.gov.in ലഭ്യമാണ്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെയാണ് താരം ഈ തീരുമാനമറിയിച്ചത്. 20 വർഷം നീണ്ട യാത്രയിൽ ലോകകപ്പ് വിജയം, 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ. അർജന്റീനയ്ക്കായി 207 മത്സരങ്ങൾ കളിച്ച റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. കളിക്കളത്തിൽ രാജ്യത്തിനായി 2 ദശാബ്ദത്തോളം നിറഞ്ഞുനിന്ന അദ്ദേഹം ജൂലൈയിൽ സ്പെയിനിനെതിരായ ലോകകപ്പ് തോൽവിയും പിതാവിന്റെ വേർപാടുമാണ് കളിക്കളം വിടാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാക്കി. നേപ്പാളിലെ തൃശൂലി 3A ജലവൈദ്യുത പദ്ധതി പ്രദേശത്ത് തുരങ്കങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന 600-ലധികം തൊഴിലാളികളെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുന്നു. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 939 ആയി. 3925 പേരെ കാണാതായി. ജലവൈദ്യുത പദ്ധതി പ്രദേശങ്ങളിൽ നിന്ന് ഇതുവരെ 279 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായർക്ക് വിടയേകി ജന്മനാട്. എറണാകുളം രവിപുരം ശ്മശാനത്തിൽ ഭൗതികദേഹം സംസ്കരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തെ സഹായിക്കുന്ന എല്ലാ സംവിധാനങ്ങളും തകർക്കാൻ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി സംവദിച്ചു. കായിക താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ സംസ്ഥാനത്ത് കായിക സർവകലാശാല ആരംഭിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. മുല്ലപ്പെരിയാർ അണക്കെട്ട് സുപ്രീംകോടതി നിർദ്ദേശിച്ച 5-അംഗ വിദഗ്ധ സമിതി സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. അമീബിക്ക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശി മരിച്ചു. ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. അംഗനവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വരും.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേരും ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: ഒരു രാജ്യവും സമൂഹവും വ്യക്തിയും ഈ ഭീഷണിയിൽ നിന്ന് മോചിതരല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടക്കുന്ന 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സുരക്ഷ, സമാധാനം, സുസ്ഥിരത എന്നിവയാണ് രാജ്യങ്ങളുടെ വികസനത്തിന് ആധാരം. വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച ശ്രീ മോദി തർക്കങ്ങൾ നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്ന നിലപാട് ഉച്ചകോടിയിൽ ആവർത്തിച്ചു. ഷാങ്ഹായി സഹകരണ സംഘടനയുടെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഉച്ചകോടിയിൽ സുരക്ഷ, കണക്ടിവിറ്റി, പുതിയ അവസരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ മുൻഗണനകൾ പ്രധാനമന്ത്രി വ്യക്തമാക്കും. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ 6.9% വളർച്ചയായിരുന്നു രേഖപ്പെടുത്തിയത്. 140 കോടി ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പ്രതിഫലനമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. കോവിഡ് മഹാമാരിക്ക് ശേഷമുണ്ടായ ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. സ്വദേശി ഉൽപ്പന്നങ്ങൾ ശീലമാക്കാനും വിദേശയാത്രകൾ പരിമിതപ്പെടുത്താനും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കാനും അദ്ദേഹം പൌരന്മാരോട് അഭ്യർത്ഥിച്ചു.
1: देशवासियों को बहुत बहुत बधाई. 7.8% ग्रोथ, देश खुशियों से भर गया. देशवासियों को मैं बधाई देता हूं उनके संकल्प शक्ति के लिए, उनके पुरुषार्थ के लिए. एक सामूहिक शक्ति का एक प्रतिबिंब है. दुनिया युद्ध में डूबी हुई, चारों तरफ युद्ध की खबरें आ रही, विश्व संकटों से घिरा हुआ, सप्लाई चेन पूरी तरह डिस्टर्ब है. 2020 में कोविड काल से लेकर अब तक कहीं पर भी स्थिरता नजर नहीं आ रही, उसके बावजूद भी भारत तेज गति से प्रगति कर रहा.
0: വികസിത രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ ബാങ്കിംഗ് മേഖലയുടെ പങ്കിനെക്കുറിച്ചുള്ള സമഗ്രമായ പുനരവലോകനവും കസ്റ്റംസ് പരിഷ്കരണങ്ങളും ഉൾപ്പെടെ പുതിയ സാമ്പത്തിക നയങ്ങൾക്ക് ഇന്ത്യ തുടക്കം കുറിക്കുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇന്ത്യൻ തുറമുഖങ്ങൾ വഴിയുള്ള ഇറക്കുമതി, ചരക്കുനീക്കം എന്നിവ ലളിതമാക്കാൻ ശ്രമം തുടരുകയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കാതെ തന്നെ ആഗോള സമ്പദ്വ്യവസ്ഥയിലെ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ പ്രത്യാശ പങ്കുവച്ചു. അമേരിക്കയിലെ ആഷ്വില്ലിൽ നടക്കുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയിൽ നടക്കുന്ന ഈ യോഗം ആഗോള സാമ്പത്തിക വളർച്ച, സാമ്പത്തിക സ്ഥിരത, വർദ്ധിച്ചുവരുന്ന കടബാധ്യത, വ്യാപാരം, നിക്ഷേപം, അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയിലെ പരിഷ്കാരങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉൽപ്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഗോവർദ്ധൻ പദ്ധതി ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. 23,731 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ആഭ്യന്തര ഉൽപ്പാദനം 10 മടങ്ങ് വർദ്ധിപ്പിക്കുക, കൂടുതൽ സ്വകാര്യ നിക്ഷേപം ഈ മേഖലയിൽ കൊണ്ടുവരിക എന്നിവ ഗോവർദ്ധൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ലോകബാങ്ക് രൂപീകരിച്ച അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിയുടെ വിധി തള്ളി ഇന്ത്യ. ട്രിബ്യൂണലിന്റെ തീരുമാനങ്ങൾക്ക് നിയമപരമായ സാധുതയില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ആർബിട്രേഷൻ പാനലിന്റെ നടപടികളിൽ പങ്കെടുത്തിട്ടില്ലെന്നും വിധിന്യായം പാലിക്കാൻ രാജ്യം ബാധ്യസ്ഥമല്ലെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സിന്ധു നദീജല കരാർ നിലവിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കായിക മേഖലയിൽ വലിയൊരു പാരമ്പര്യവും പൈതൃകവുമുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിന് സ്വന്തമായി ഒരു സ്പോർട്സ് യൂണിവേഴ്സിറ്റി അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ കായിക ദിനാചരണവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാല സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
3: Kerala has a big legacy of sports. Kerala should maintain it. Kerala should have one sports university. We have skill. Let us put it together in a proper format in the form of sports university. What we require, today's slogan is 1 hour on the field. That will give us a dedication, a consistency and discipline.
0: മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഒളിമ്പ്യൻ PR ശ്രീജേഷ് എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. കേരളത്തിന്റെ അഭിമാനമായ കായിക താരങ്ങളെ പരിപാടിയിൽ ആദരിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. കോടതി ഉത്തരവനുസരിച്ച് രൂപീകരിച്ച അഞ്ചംഗ വിദഗ്ധ സമിതിയാണ് പരിശോധനകൾ നടത്തുന്നത്. ദേശീയ പോഷകാഹാര വാരത്തിന് രാജ്യത്ത് തുടക്കമായി. സമീകൃത ആഹാരത്തിന്റെയും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരം ആചരിക്കുന്നത്. ഒഡീഷയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സുന്ദർഗഡ്, കേന്ദുച്ചർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. വടക്കൻ ജില്ലകളിലെ തുടർച്ചയായി ഉണ്ടായ പ്രളയക്കെടുതികൾക്ക് പിന്നാലെയാണ് വീണ്ടും കനത്ത മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. നേപ്പാൾ പ്രളയത്തെ തുടർന്ന് തൃശൂലി ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന 600-ലധികം തൊഴിലാളികളെ പുറത്തെടുക്കാൻ ശ്രമം തുടരുന്നു. പ്രളയ ദുരന്തത്തിൽ ഇതുവരെ 939 പേർ മരിക്കുകയും 592 വിദേശ പൌരന്മാർ ഉൾപ്പെടെ 3925 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. 11,000-ലധികം പേരെയാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. രക്ഷാപ്രവർത്തനത്തിനും മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുമായി ഇന്ത്യ വിദഗ്ധ സംഘങ്ങളെ നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ട്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. 2 പതിറ്റാണ്ടിലേറെ നീണ്ട ഐതിഹാസിക പ്രകടനങ്ങൾക്കൊടുവിലാണ് അർജന്റീനയുടെ ദേശീയ ടീമിൽ നിന്നും മെസ്സി പടിയിറങ്ങുന്നത്. 2022 അർജന്റീനയ്ക്ക് ലോകകപ്പ് കിരീടം സമ്മാനിച്ച മെസ്സി 2 കോപ്പ അമേരിക്ക കിരീടങ്ങളിലേക്കും ടീമിനെ നയിച്ചിരുന്നു. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ഇഗാ സ്വിയാടെക്, നവോമി ഒസാക എന്നീ മുൻനിര താരങ്ങൾ 2ാം റൌണ്ടിൽ പ്രവേശിച്ചു. പുരുഷ സിംഗിൾസിൽ കാർലോസ് അൽക്കരസ്, ഡാനിയൽ മെഡ്വദേവ് എന്നിവരും 2ാം റൌണ്ടിൽ കടന്നിട്ടുണ്ട്.

0: ഇരുപത്തിയഞ്ചാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ട് കളിക്കളത്തിൽ ഇറങ്ങിയ മുൻ ഒന്നാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ചിനെ ആദ്യ റൌണ്ടിൽ അർജന്റീനയുടെ മരിയാനോ നവോണി അട്ടിമറിച്ചു. മണിപ്പൂരിലെ സെൻസസ് നടപടികൾ മാറ്റിവെക്കാൻ സർക്കാർ തീരുമാനിച്ചു. സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിന് ശേഷമാണ് തീരുമാനം. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ സെൻസസ് നടപടികൾ നിർത്തിവെക്കണമെന്ന് മണിപ്പൂർ ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയിരുന്നു. ജമ്മുകാശ്മീരിലെ മഞ്ഞുമൂടിയ പ്രദേശങ്ങളിലെ ജനസംഖ്യാ കണക്കെടുപ്പിന് ഇന്ന് തുടക്കമായി. ബാരാമുള്ള, കത്വ, പൂഞ്ച് ഉൾപ്പെടെ 16 ജില്ലകളിലെ വീടുകളിൽ എന്യൂമറേറ്റർമാർ നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിക്കും. ജനസംഖ്യാ കണക്കെടുപ്പ് ഈ മാസം 30 വരെ തുടരും. മഞ്ഞുമൂടിയ പ്രദേശങ്ങളുടെ പട്ടികയിൽ വരുന്ന 1115 ഗ്രാമങ്ങളിലും 3 നഗരസഭകളിലുമാണ് കണക്കെടുപ്പ്. മദ്യനയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി എം ലിജു തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാറുകൾ കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി അറിയിച്ചു. ബലൂചിസ്ഥാനിൽ പാക് സൈന്യം നടത്തുന്ന വ്യാപകമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ നെതർലൻഡ്സിൽ ബലൂച്ച് നാഷണൽ മൂവ്മെന്റ് പ്രതിഷേധം സംഘടിപ്പിച്ചു. നിരവധി പേർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. ഛത്തീസ്ഗഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമന അഴിമതി കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംസ്ഥാനത്തുടനീളം 7 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നു. മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന കെ ചന്ദ്രകറിന്റെ വസതി ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് റെയ്ഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരത മനുഷ്യരാശിക്ക് ഒന്നടങ്കം വെല്ലുവിളിയാണെന്നും ഒരു രാജ്യവും ഈ ഭീഷണിയിൽ നിന്ന് മോചിതമല്ലെന്നും ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ 7.8% GDP വളർച്ച കൈവരിച്ച് ഇന്ത്യ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉൽപ്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഗോവർദ്ധൻ പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കായിക മേഖലയിൽ വലിയ പാരമ്പര്യമുള്ള കേരളത്തിന് സ്വന്തമായി കായിക സർവകലാശാല അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിയുടെ വിധി തള്ളി ഇന്ത്യ. രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച് അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി, സമയം 1:00. ഇപ്പോൾ മഞ്ഞളിപ്പൂ നിലാവ്. You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: ഒരു സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
3: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
2: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
3: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
2: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
3: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
2: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
3: നസീം സിഗ്നേച്ചർ,
2: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
4: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474272

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങളുടെ ഇഷ്ട

ഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

നിറവുള്ള നമ്പരങ്ങൾക്കും തിളങ്ങുന്ന കണ്ണുകൾ നൽകാൻ വാവാ വീശുന്നു ചെണ്ടുമല്ലികൾക്കും നിറവുള്ള നമ്പരങ്ങൾ.

സംസ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച

ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഇടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8:00 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.

0: ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിങ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്. ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക് നസീം സിഗ്നേച്ചർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
1: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഗണേഷ് നായനം. അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി സെപ്റ്റംബർ 4-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6-ാം തീയതി നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1-ാം സമ്മാനം 25,000 രൂപ, 2-ാം സമ്മാനം 5,000 രൂപ, 3-ാം സമ്മാനം 3,000 രൂപ, 4-ാം സമ്മാനം 2,000 രൂപ, 5-ാം സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212180.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2-ാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692. Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട് കൊല്ലം.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഓണസദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും. സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും, നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മിൽ കിച്ചൺ എക്സ്ചേഞ്ച് ബോണസ്, ഈസി EMI, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
6: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: రేడియో సాంతనం 90.4 FM. డౌన్లోడ్ అప్లికేషన్ ఫ్రమ్ గూగుల్ ప్లే స్టోర్ ఆర్ యాప్ స్టోర్ అండ్ ఎంజాయ్ యువర్ ఫేవరెట్ ప్రోగ్రామ్స్ అండ్ మ్యూజిక్.
1: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. തൃക്കടവൂർ ശ്രീ വിദ്യാധിരാജ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 173rd വിദ്യാധിരാജ ജയന്തി ആഘോഷം.

0: ബുധനാഴ്ച നടത്തും. തൃക്കടവൂരിലെ വിദ്യാധിരാജ പ്രാർത്ഥനാലയത്തിൽ രാവിലെ 7:30 മുതൽ പരിപാടികൾ ആരംഭിക്കും. വൈകിട്ട് 4:00 ജയന്തി സമ്മേളനം സംബോധ് ഫൗണ്ടേഷൻ മുഖ്യ ആചാര്യ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്യും. പ്രവാസി കൊല്ലം ഈസ്റ്റ് കൂട്ടായ്മയുടെ വാർഷികത്തോടനുബന്ധിച്ച് കിളിക്കൊല്ലൂർ മങ്ങാട് വില്ലേജുകളിലെ സ്ഥിര താമസക്കാരായ പ്രവാസികളുടെ മക്കളിൽ ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രതിഭാ പുരസ്കാരവും സ്കോളർഷിപ്പും നൽകുന്നു. അർഹരായവർ മാർക്ക് ലിസ്റ്റ്, റേഷൻ കാർഡിന്റെ പകർപ്പ്, രക്ഷകർത്താവിന്റെ പാസ്പോർട്ട്, ക്ഷേമനിധി കാർഡ്, നോർക്ക കാർഡ് പകർപ്പ് എന്നിവ സഹിതം സെപ്റ്റംബർ 10 മുൻപ് മങ്ങാട് പ്രവാസി സേവാ കേന്ദ്രം ചന്ദനത്തോപ്പ് PO കൊല്ലം 691-014 എന്ന വിലാസത്തിൽ അയക്കണം. വിശദവിവരങ്ങൾക്ക് 9847804906 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 9847804906. വാളത്തുങ്കൽ ഗവൺമെന്റ് ബോയ്സ് HSSൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ താൽക്കാലിക ഹിന്ദി അധ്യാപക ഒഴിവ്. അഭിമുഖം 11:00. അവണൂരിലുള്ള സഹകരണ പരിശീലന കോളേജിൽ HDC and BA കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തും. യോഗ്യത ബിരുദം. പ്രായപരിധി 40 വയസ്സ്. സംവരണ വിഭാഗങ്ങൾക്ക് ഇളവുണ്ട്. താൽപര്യമുള്ളവർക്ക് നേരിട്ട് ഹാജരാകാം. വിശദവിവരങ്ങൾക്ക് 9946385533 എന്ന നമ്പറിലോ 6282349707 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. എഴുകോൺ സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഫിസിക്സ് വിഭാഗം ലെക്ചർ തസ്തികയിൽ ഒഴിവ്. അഭിമുഖം സെപ്റ്റംബർ 3 രാവിലെ 10 മണിക്ക്. ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട രേഖകളുമായി ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് 0474248468 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ക്ലാപ്പന പ്രിയദർശിനി കലാസാംസ്കാരിക വേദിയും ഗ്രന്ഥശാലയും ഏർപ്പെടുത്തിയ നാടകാചാര്യൻ KT മുഹമ്മദ് സ്മാരക പുരസ്കാരം നാടക സംവിധായകനും സിനിമാ സീരിയൽ നടനുമായ പയ്യന്നൂർ മുരളിക്കും, അകാലത്തിൽ അന്തരിച്ച നാടകരചയിതാവ് CR മനോജ് സ്മാരക പുരസ്കാരം നവാഗത നാടകരചയിതാവ് ലക്ഷ്മൺ മാധവനും സമ്മാനിക്കും. പ്രിയദർശിനി കലാസാംസ്കാരിക വേദിയും ഗ്രന്ഥശാലയുടെ 31-ാമത് വാർഷികത്തോടനുബന്ധിച്ച് ക്ലാപ്പനയിൽ സംഘടിപ്പിക്കുന്ന നാടകരാവിന്റെ സമാപന ദിവസമായ സെപ്റ്റംബർ 11 വൈകിട്ട് 5 നടക്കുന്ന സമ്മേളനത്തിൽ ആര്യാടൻ ഷൗക്കത്ത് MLA പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിറ്റി കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിറ്റി കെയർ ട്രസ്റ്റ് സംരംഭം.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
2: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
2: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
2: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
3: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
5: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279836.
6: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
7: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ

0: എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാ.

0: നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം.
1: വിഭീഷണൻ ശ്രീരാമനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ സുഗ്രീവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ് ശ്രീരാമന്റെ മുമ്പാകെ തന്റെ അഭിപ്രായം പറയാനായി. അദ്ദേഹം പറയുന്ന എന്താണ്? വിശ്വേശ രാക്ഷസൻ മായാവി എത്രയും വിശ്വാസയോഗ്യനല്ല എന്നത് നിർണയം. ഇവൻ എത്ര നല്ലവനാണ് എന്ന് സ്വയം പറഞ്ഞാലും വിഭീഷണൻ പറഞ്ഞാലും അവൻ രാവണന്റെ അനുജനാണ്, രാക്ഷസ വർഗത്തിൽ പിറന്നവനാണ്, ഒരു മായാവിയാണ്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഇവൻ വിഭീഷണൻ വിശ്വാസയോഗ്യനല്ല, അവനെ നമുക്ക് വിശ്വസിക്കാനായി പറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. രാവണന്റെ സഹോദരനാണ്, പരാക്രമിയാണ്, ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, നാല് മന്ത്രിമാരും കൂടെ വന്നിട്ടുണ്ട്. അവരും മായാവികളാണ്, വേഷവും ഭാവവും ഒക്കെ തരത്തിനനുസരിച്ച് മാറുന്നവരാണ് മായാവികൾ. മാരീചൻ ആയിട്ട് പണ്ട് വന്നതറിയാമല്ലോ, മാനിന്റെ രൂപത്തിൽ വന്നതറിയാമല്ലോ, അതേപോലെ മായാവികളായി വന്നിരിക്കുകയാണ്. ഒരവസരം ഇവന് കിട്ടിയാൽ മതി, ഉറക്കത്തിൽ പോലും നമ്മെ കൊല്ലാൻ മടിക്കില്ല, നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ എന്നാണ് പറയുന്നത്. ഉറക്കത്തിലായ ചില, അതായത് ചതിയുടെ മാർഗം സ്വീകരിച്ചിട്ടായാലും ഇവൻ നമ്മളെ കൊല്ലും. അതിനായിട്ടാണ് വേഷം മാറുന്ന മായാവികളായിട്ടാണ് മായാവികൾ വേഷം മാറി വന്നിരിക്കുകയാണ്. ഇതാണ് എന്റെ അഭിപ്രായം. അങ്ങ് നല്ലപോലെ ആലോചിക്കുക, എന്നിട്ട് വാനരന്മാരെ അയക്കുക. ഒരു കാര്യം തീർച്ചയാണ്, ഇവൻ വധിക്കപ്പെടേണ്ടവനാണ്, വധിക്കപ്പെടാൻ അർഹനാണ് വിഭീഷണൻ. അതിനുശേഷം പിന്നെ സുഗ്രീവൻ ഒരു ലോക തത്വമാണ് പറയുന്നത്. അതൊരു നല്ല ലോക തത്വമാണ്, എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ വിഭീഷണന്റെ കാര്യത്തിൽ അത് ശരിയല്ല എന്ന് മാത്രം. അതാണിത്, ശത്രുപക്ഷത്തിങ്കിലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമാകും എന്ന് ഓർക്കണമേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കെല്ലാം പല അനുഭവങ്ങളിലൂടെയും തോന്നിയിട്ടുള്ള പഠിച്ചിട്ടുള്ള ഒരു പാഠമാകാം അത്. ശത്രുപക്ഷത്തുള്ള മിത്രങ്ങളെ വിശ്വസിക്കുന്നതിലും ഭേദം ശത്രുവിനെ തന്നെ വിശ്വസിക്കുന്നതാണ്. അത്രമാത്രം അപകടകാരികളാണ്, നമ്മുടെ മിത്രങ്ങളാണ് എന്ന ഭാവേന ശത്രുവിനോടൊപ്പം നിൽക്കുന്നവർ, അവരെ വിശ്വസിക്കുന്നതിലും ഭേദം ശത്രുവിനെ വിശ്വസിക്കുന്നത് തന്നെ. എന്നിട്ട് സുഗ്രീവൻ പറയും, ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇനി എന്താണ് വേണ്ടത് എന്ന് അങ്ങേക്ക് തീരുമാനിക്കാം. അതേപോലെ സഭയിൽ പല വാനര ശ്രേഷ്ഠന്മാരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു.

0: അപ്പോഴാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് അതേവരെ നിന്ന ഹനുമാൻ തന്റെ അഭിപ്രായം പറയാനായി എഴുന്നേറ്റത്. അപ്പൊ ശ്രീരാമനെ ആദ്യം അദ്ദേഹം വന്ദിക്കുന്നു, അതിനുശേഷം ഹനുമാൻ പറയുന്നു. ഹനുമാൻ പറഞ്ഞു കൂടുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അതുവരെ നാം കേട്ടതിൽ നിന്നും തികച്ചും വിഭിന്നമായ വ്യത്യസ്തമായ ഒരഭിപ്രായമാണ് ഹനുമാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ വിഭീഷണൻ ഉത്തമൻ എത്രയും എന്നാണ്. വിഭീഷണൻ ഉത്തമനാണ്, യോഗ്യനാണ്, നല്ലവനാണ്. സുഗ്രീവൻ എന്താണ് പറഞ്ഞത്? വിശ്വാസ യോഗ്യനല്ല, രാക്ഷസനാണ്, മായാവിയാണ് എന്ന് പറഞ്ഞപ്പോ ഹനുമാൻ അവിടെ ഒരു വിയോജന കുറിപ്പ്, അദ്ദേഹത്തിന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുന്നു, അല്ല, വിഭീഷണൻ ഉത്തമനാണ്, മാത്രമല്ല വന്ന് ശരണം ഗമിച്ചവൻ തന്നെ അങ്ങയോട്, ശ്രീരാമനോട് വന്ന് ശരണം പ്രാപിച്ചവനാണ്, അഭയം തേടിയവനാണ്, ആശ്രയം തേടി വന്നവനാണ്, നന്നു രക്ഷിക്കുന്നത് എന്ന് എന്നുടെ മതം എന്റെ അഭിപ്രായം എന്റെ മതം അവനെ രക്ഷിക്കുന്നതാണ് നമുക്ക് നല്ലത്, അവനെ കൈവിടരുത്, അവനെ സംരക്ഷിക്കണം, ഇതാണ് എന്റെ അഭിപ്രായം എന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ, വളരെ ശക്തമായ ഭാഷയിൽ ഹനുമാൻ ശ്രീരാമനോട് പറയും. അദ്ദേഹത്തിന്റെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കും, രാക്ഷസ വർഗത്തിൽ ജനിച്ചവരെല്ലാം നമ്മുടെ ശത്രുക്കളാണെന്ന് കരുതാൻ പറ്റും, നല്ലവരുണ്ടാം അവരിലും എന്നാണ് പറയുന്നത്. രാക്ഷസ വർഗത്തിലാണ് ജനിച്ചിരിക്കുന്നത്, ആ വർഗത്തിൽ ജനിച്ചത് കൊണ്ട് എല്ലാവരും മോശം എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല. അവരുടെ കൂട്ടത്തിലും കുറച്ച് ചില നല്ലവർ ഉണ്ടാകാം. അതിനുശേഷം ഹനുമാൻ പറയുന്നതും അങ്ങേറ്റ പുരോഗമനപരമായ ഒരു ആശയമാണ്. എന്താണത്? ജാതി നാമാദികൾക്കല്ല ഗുണഗണ ഭേദം എന്നത്രേ ബുധന്മാരുടെ മതം. ബുധന്മാർ, ജ്ഞാനികൾ, അറിവുള്ളവർ പറയുന്നത് ജാതിയിലും നാമമതത്തിലും നാമത്തിലും അവരുടെ പേരിലും ഒന്നും കാര്യമില്ല, അതനുസരിച്ചല്ല ഒരാളിന്റെ ഗുണമേന്മ, ഗുണനിലവാരം, സ്വഭാവ മഹിമ ഒക്കെ തീരുമാനിക്കേണ്ടത്. ജാതിയിലും വർഗത്തിലും പേരിലും ഒന്നും ഒരു കാര്യമില്ല, അതിനെ അടിസ്ഥാനമാക്കി ആരുടെയും ഗുണഗണങ്ങളെ വിലയിരുത്തരുത്. ഏതെങ്കിലും ജാതിയിൽ ജനിച്ചുപോയി അപ്പോ അവരെല്ലാം മോശം, അങ്ങനെ വിശ്വസിക്കരുത്, അവരെ വിശ്വസിക്കാൻ പാടില്ല, അങ്ങനെയും വിശ്വസിക്കരുത്, അവരെല്ലാം നമ്മുടെ ശത്രുക്കളാണ്, അങ്ങനെയും കരുതരുത്. എന്നിട്ട് രാജാവിന് ധർമ്മമുണ്ട്, അത് ഹനുമാൻ ഓർമ്മിപ്പിക്കുന്നു. ശാശ്വതമായുള്ള ധർമ്മം നിർപതികൾക്ക്, നിർപതി എന്ന് പറഞ്ഞാൽ നൃപൻ, രാജാവ്, രാജാക്കന്മാർക്ക് ശാശ്വതമായിട്ടുള്ള ധർമ്മം പറഞ്ഞിട്ടുണ്ടായി, എന്നെന്നും നിലനിൽക്കുന്ന, ഒരിക്കലും നശിക്കാത്ത ഒരു ധർമ്മം നിർവഹിക്കാനുണ്ട് രാജാക്കന്മാർക്ക്. എന്താണത്? രാജാക്കന്മാർക്ക് ആശ്രിത രക്ഷണം എന്ന് ശാസ്ത്രോക്തിയും, വെറുതെ പറയുന്നല്ല, ശാസ്ത്രോക്തിയുണ്ട്, ശാസ്ത്രങ്ങൾ തന്നെ പറയുന്നുണ്ട്, രാജാക്കന്മാരുടെ ധർമ്മമാണ്, ശാശ്വതമായുള്ള ധർമ്മമാണ് ആശ്രിത രക്ഷണം. ആശ്രിതനായി വന്നിരിക്കുന്നവരെ, അഭയം തേടി വന്നിരിക്കുന്നവരെ കൈവിടാൻ പാടില്ല, അവരെ സംരക്ഷിക്കണം. ഇത് രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അവരുടെ ധർമ്മമാണത്, അത് ശാസ്ത്രങ്ങൾ വിധിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ പറയുമ്പോൾ ഹനുമാനും സുഗ്രീവനും തികച്ചും വ്യത്യസ്തമായ, തികച്ചും വൈരുദ്ധ്യമുള്ള, തികച്ചും വിഭിന്നങ്ങളായിട്ടുള്ള അഭിപ്രായഗതികളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീരാമൻ. ഇതിനൊരു തീർപ്പ് കൽപ്പിക്കണമല്ലോ, ഇതിനൊരു തീരുമാനം ഉണ്ടാകണമല്ലോ. ശ്രീരാമൻ എന്ത് പറയുന്നു ഇതിനെ കുറിച്ച്, എന്താണ് ശ്രീരാമന്റെ നിലപാട്, അത് നമുക്ക് നോക്കാം അടുത്ത ക്യാപ്സ്യൂളിൽ.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
0: ശ്രീരാമന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരാണ് സുഗ്രീവനും ഹനുമാനും. തന്റെ അടുത്ത് അഭയം തേടി എത്തിയിരിക്കുന്ന വിഭീഷണനെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന വിഷയത്തിൽ തികച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വാദമുഖങ്ങളുമാണ് അദ്ദേഹത്തിന് മുമ്പിൽ ഹനുമാനും സുഗ്രീവനും അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ എന്തായിരിക്കും ശ്രീരാമന്റെ നിലപാട് എന്നറിയാൻ നമുക്കെല്ലാം ആകാംക്ഷയും ജിജ്ഞാസയും ഉണ്ട്. അദ്ദേഹം ഹനുമാന്റെ അഭിപ്രായത്തോടൊപ്പമാണ് എന്ന് ആദ്യം തന്നെ പറയുകയാണ്. തുടർന്ന് അഭിപ്രായ വ്യത്യാസമുള്ള സുഗ്രീവനെയും ജാംബവാനെയും പേരെടുത്ത് വിളിച്ച് തന്റെ നിലപാട് എന്തുകൊണ്ടാണ് എന്ന് ശ്രീരാമൻ കാര്യകാരണസഹിതം വിശദീകരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഔദ്യോഗിക ജീവിതത്തിൽ

0: ജീവിതത്തിലൊക്കെ നമ്മുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള അനുയായികൾ അല്ലെങ്കിൽ സഹപ്രവർത്തകർ രണ്ട് വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിൽ ഒന്നിനെ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ മറിച്ച് അഭിപ്രായമുള്ളവരെ കൂടി വിശ്വാസത്തിലെടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൂടി പിണക്കാതെ അവരെ കൂടി കൂടെ നിർത്തണം. മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ആവശ്യമായ അത്തരത്തിലുള്ള ഒരു പാഠമാണ് ഇവിടെ ശ്രീരാമന്റെ വിശദീകരണത്തിലൂടെ രാമായണം പറയുന്നത്. രാമായണത്തിൽ എന്തെല്ലാം ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ശ്രീരാമന്റെ വിശദീകരണം എന്താണ് എന്ന് നോക്കാം. രാജാവാണോ തന്നെ ആശ്രയിച്ചു വരുന്നവരെ സംരക്ഷിക്കണം, ഇതാണ് വേദശാസ്ത്രങ്ങൾ പറയുന്നത്. അതൊരു പട്ടി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അതൊരു ചണ്ടാലനായിക്കൊള്ളട്ടെ, ആരുമാകട്ടെ, ആരെയും നിസ്സാരരായി കാണരുത്, ആരെയും ചെറുതാക്കി കാണരുത്. ആരാണോ അഭയം തേടി വന്നിരിക്കുന്നത് അവനെ സംരക്ഷിക്കണം. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇത് പ്രസക്തമാണ്. രാജാവ് എന്നുള്ളതിന് പകരം ഭരണാധികാരി എന്നോ മന്ത്രിമാരെന്നോ ഒക്കെ നമുക്ക് തിരുത്തി വായിക്കാം. രക്ഷിക്കാതിരുന്നാലോ, ശ്രീരാമൻ പറയുന്നു, അത് ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമാണ്. രക്ഷിച്ചാലോ, അത് അശ്വമേധത്തിൽ പൂർത്തിയാക്കിയതിന് തുല്യമായ പുണ്യമായ പ്രവൃത്തിയാണ്. ഇപ്രകാരമാണ് വേദശാസ്ത്രങ്ങളിൽ പറയുന്നതെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു, എടുത്തു പറയുന്നു. അതിനുശേഷം ശ്രീരാമൻ ഒരു കഥ പറയുന്നു. ആ കഥയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ്. ഒരു ഘോരവനം, നിബിഡമായ വനം, നിരവധി വൃക്ഷങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു വനം. ആ വനത്തിലെ ഒരു മരത്തിന്റെ, ഒരു വൃക്ഷത്തിന്റെ ശാഖകളിലൊന്നിൽ രണ്ട് ഇണപ്രാവുകൾ ഇരിക്കുകയാണ്. പരസ്പരം രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരാൺപ്രാവും ഒരു പെൺപ്രാവും. ആ സമയത്താണ് ഒരു കാട്ടാളൻ അവിടെ എത്തുന്നത്. ആ കാട്ടാളൻ വളരെ നിഷ്ഠൂരമായി തന്നെ, യാതൊരു ദയയുമില്ലാതെ ആയി തന്നെ ആ ഇണപ്പക്ഷികളിൽ ഒന്നിനെ, ആ പെൺപക്ഷിയെ അമ്പ ഇത് കൊന്നു വീഴ്ത്തുന്നു തന്റെ ആഹാരത്തിന് വേണ്ടി. പക്ഷെ കാട്ടാളന് അതിനെ ആഹാരത്തിന് വേണ്ടി പാകം ചെയ്യാൻ സൗകര്യപ്പെടുന്നില്ല. കാരണം എന്താണ്? ആ സമയത്ത് വലിയ കാറ്റ് വരുന്നു, മഴ വരുന്നു, കാലാവസ്ഥ ആകെ മാറി മറയുന്നു, അതോടൊപ്പം സൂര്യൻ തന്നെ അസ്തമിച്ച് അവിടെ ഇരുട്ട് പരക്കുന്നു. അപ്പൊ ഈ പക്ഷി എങ്ങനെ ഭക്ഷിക്കണമെന്ന് കാട്ടാളന് അറിയില്ല. അയാളാകട്ടെ വിശന്ന് തളർന്ന് ദുഃഖിതനായി ആ മരച്ചുവട്ടിൽ ഇരിക്കുകയാണ്. അപ്പൊ ആൺപക്ഷി ആ വിരഹ ദുഃഖം സഹിക്കാനാവാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി ഓർക്കണം. ആ സമയത്തും ഈ കാട്ടാളൻ ആഹാരമില്ലാതെ വിഷമിച്ച് ദുഃഖിച്ച് അവശനായി ഇരിക്കുന്നത് ഈ ആൺപക്ഷി കാണുകയാണ്. ആ ആൺപക്ഷി എന്ത് ചെയ്തു? അതിന് യാതൊരു വിധമായ പ്രതികാര ബുദ്ധിയും അവിടെ പ്രദർശിപ്പിക്കുന്നില്ല. എന്നിട്ട് ആ ആൺപക്ഷി പറന്ന് പറന്ന് ചെന്ന് തീ എടുത്തുകൊണ്ട് വന്ന് ഈ കാട്ടാളന്റെ മുമ്പിൽ ഇട്ടു കൊടുത്തു. ഇപ്പൊ കാട്ടാളൻ തന്റെ കയ്യിലിരുന്ന ആ പെൺപക്ഷിയെ തീയിലിട്ട് ചുട്ടു കൊന്ന് ഭക്ഷണമാക്കി. അത് ഭക്ഷണമാക്കി കഴിച്ചതിന് ശേഷവും ഈ കാട്ടാളന് വിശപ്പ് തീരുന്നില്ല, വിശപ്പടങ്ങുന്നില്ല. പിന്നെയും അയാൾ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഈ ആൺപക്ഷി സ്വയം ആ തീയിലേക്ക് ചാടി സ്വയം ദഹിച്ച് ആ വെണ്ണീറാകുന്നു. ആ സമയത്ത് അതിനെ ചുട്ടെടുത്ത് എന്താണ് കാട്ടാളൻ അതിനെയും കൂടി ഭക്ഷിക്കുന്നു. ശ്രീരാമൻ ചോദിക്കുകയാണ്, പക്ഷികൾ പോലും, മനുഷ്യരല്ല പക്ഷികൾ പോലും ഇങ്ങനെ ആശ്രിത രക്ഷണം നടത്തുന്നു എന്നീ കഥയിൽ നിന്ന് മനസ്സിലാവുന്നല്ലോ. അപ്പോൾ പിന്നെ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്നെ ശരണം എന്നോർത്ത് ഇങ്ങ് വന്നവന് എന്നും അഭയം കൊടുക്കും അതേ ഉള്ളൂ. വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാണ്, വ്യക്തമായി ശക്തമായി പറയാണ്. ആരാണ് വരുന്നത് എനിക്ക് പ്രശ്നമില്ല. എന്നെ ശരണം പ്രാപിക്കുന്നവന്, എന്നെ അഭയം പ്രാപിക്കുന്നവന്, എന്നെ ആശ്രയിക്കുന്നവന് ഞാൻ അഭയം കൊടുത്തിരിക്കും, ഞാൻ അവനെ രക്ഷിച്ചിരിക്കും, യാതൊരു മാറ്റവുമില്ല. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർത്തുകൊള്ളുക, എന്നെ ചതിപ്പതിന് ആരുമില്ല എങ്ങുമേ. സുഗ്രീവൻ അതായിരുന്നു സംശയം, വിഭീഷണൻ ചതിക്കുമോ എന്ന്. ഇപ്പൊ ശ്രീരാമൻ പറയാണ്, എന്നെ ചതിക്കാനായി വളർന്നവർ, അതിന് കഴിവുള്ളവർ ആരുമില്ല. ശ്രീരാമൻ ഉദ്ദേശിക്കുന്നത് ശ്രീരാമനെ ചതിക്കണമെങ്കിൽ ശ്രീരാമൻ കൂടി വിചാരിക്കണം. കാരണം എന്താണ്? അദ്ദേഹം തുടർന്ന് പറയുന്നു, ലോകപാലന്മാരെയും മറ്റ് കാണായ ലോകങ്ങളെയും, ഈ കാണുന്ന ലോകത്തെ മുഴുവൻ, ലോകപാലകന്മാരെ മുഴുവൻ നിമേഷമാത്രം നേരം കൊണ്ട് സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചിടുവാൻ നിമിഷ നേരം മതി എനിക്ക് ഈ ലോകങ്ങളെ സൃഷ്ടിക്കാൻ രക്ഷിക്കാൻ സംഹരിക്കാൻ. ഞാൻ സൃഷ്ടി സ്ഥിതി സംഹാര മൂർത്തിയാണ്, ഒട്ടുമേ ദണ്ണം എനിക്കില്ല, നിർണ്ണയം എനിക്ക് ഒരു പ്രയാസവുമില്ല, തീർച്ചയായിട്ടും എനിക്കത് സാധിക്കും. അങ്ങനെയുള്ള എന്നെ ആരാണ് ചതിക്കാൻ വരുന്നതെന്ന് മാത്രമല്ല ശ്രീരാമൻ ചോദിക്കുന്നു, പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുത, ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഞാൻ ആരെയാണ് ഭയപ്പെടേണ്ടത്? അങ്ങനെ ഒരു സാഹചര്യം തന്നെ ഇല്ല. അതുകൊണ്ട് സുഗ്രീവ എന്ന് പേരെടുത്ത് വിളിച്ചുകൊണ്ട് സുഗ്രീവനോട് പറയും, നീ ചെന്ന് അവനെ വരുത്തുക, നീ പോയി വിഭീഷണനെ വിളിച്ചുകൊണ്ട് വരിക. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, വിഭീഷണനെ സ്വീകരിക്കുന്നതിനെ എതിർപ്പ് പ്രകടിപ്പിച്ച സുഗ്രീവനോട് തന്നെയാണ് ശ്രീരാമൻ പറയുന്നത്, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കുക എന്ന് പറയുന്ന പോലെ. ആ സുഗ്രീവനെ തന്നെ ആ ദൗത്യം ഏൽപ്പിക്കുകയാണ്, അവനെ വിളിച്ചുകൊണ്ട് വരിക എന്നിട്ട് പറയുന്നു, എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പാഠം പറയുന്നു, നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാനായിട്ട് ശ്രീരാമൻ ഉറക്കെ പറയുകയാണ്, എന്നെ ശരണം ഗമിക്കുന്നവർക്ക്, എന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് ഞാൻ എന്നും അഭയം കൊടുക്കും, അതിദ്രുതം എത്രയും പെട്ടെന്ന് എത്രയും വേഗം ഞാൻ അവർക്ക് അഭയം കൊടുത്തിരിക്കും, എന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് ഞാൻ അഭയം കൊടുക്കും എന്ന് മാത്രമല്ല ശ്രീരാമൻ ഒരു ഉറപ്പ് കൂടി അവിടെ പറയുന്നു, അവർക്ക് ഒരു കാലത്തും യാതൊരു ദുഃഖവും ഉണ്ടാകില്ല, എന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് ഒരു കാലത്തും ഒരു ദുഃഖവും ഉണ്ടാകുകയില്ല എന്ന് പറയുന്നിടത്താണ് ഈ ക്യാപ്സൂൾ അവസാനിക്കുന്ന ശേഷം എന്താണ് സംഭവിക്കുക എന്ന് അടുത്ത ക്യാപ്സൂളിൽ.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
0: ശ്രീരാമന്റെ ആജ്ഞപ്രകാരം സുഗ്രീവൻ വിഭീഷണനെ സദസ്സിലേക്ക് വരുത്തുകയാണ്. അദ്ദേഹം വന്നു ആദ്യം തന്നെ ആ ശ്രീരാമ പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുകയാണ്. തുടർന്ന് അദ്ദേഹം വിനീതനായി തൊഴുതു നിൽക്കുകയാണ്. അതിനെ തുടർന്നാണ് രാമായണത്തിലെ വളരെ പ്രശസ്തമായ ഭാഗം വിഭീഷണ സ്തുതി ആരംഭിക്കുന്നത്. രാമനെ വിഭീഷണൻ എന്തെല്ലാം വിശേഷണങ്ങൾ ഉപയോഗിച്ചാണ് സ്തുതിക്കുന്നത് എന്ന് നോക്കാം. രാജീവ ലോചനൻ, രാക്ഷസ വംശ വിനാശനൻ, രാക്ഷസ ഞാൻ ഉൾപ്പെടുന്ന രാക്ഷസ വംശത്തിന് വിനാശം വരുത്തുന്നതിനായി അവതരിച്ചിരിക്കുന്നവൻ. ചണ്ഡാംശു ഗോത്രോത്ഭവൻ, ആ വാക്കിന്റെ അർത്ഥം ചണ്ഡാംശു ഗോത്രം എന്ന് പറഞ്ഞ സൂര്യവംശം, അപ്പൊ സൂര്യവംശത്തിൽ ഉത്ഭവൻ, ജനിച്ചവൻ, സൂര്യവംശത്തിൽ ജനിച്ചവൻ. ചണ്ഡകോ ദണ്ഡധരൻ, ചണ്ഡകോ ദണ്ഡം എന്ന് പറയുന്ന ദണ്ഡം ധരിച്ചിരിക്കുന്നവൻ എന്നർത്ഥം, അതായത് ഉഗ്രമായിട്ടുള്ള ശക്തിയേറിയ മഹത്തായിട്ടുള്ള വില്ല് ധരിച്ചവൻ. പണ്ഡിത ഹൃൽ പുണ്ഡരിക ചണ്ഡാംശു, കേൾക്കുന്നുണ്ട് ഒരുപാട് ഇണ്ടയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കഠിനമായ ഒരു പദമായിട്ട് നമുക്ക് തോന്നാം. അതിന്റെ അർത്ഥം ഇതാണ്, ജ്ഞാനികളുടെ ഹൃദയ കമലത്തിന് സൂര്യനായിട്ടുള്ളവൻ, ജ്ഞാനികളുടെ ഹൃദയത്തെ കമലത്തോട് താമരയോട് ഉപമിച്ചിട്ടുണ്ടെങ്കിൽ ആ ജ്ഞാനികളുടെ ഹൃദയത്തിന് സൂര്യൻ എങ്ങനെയാണോ അതുപോലെയുള്ളവൻ. താമരയും സൂര്യനുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം, സൂര്യൻ ഉദിക്കുമ്പോഴാണ് താമര വിടരുന്നത് അല്ലേ, അപ്പൊ അത്രമാത്രം വലിയ ഹൃദയ ബന്ധമാണ്. അപ്പൊ ജ്ഞാനികളുടെ ഹൃദയവും അങ്ങുമായിട്ട് സൂര്യനും താമരയും പോലെയുള്ള ബന്ധമാണ് എന്ന് പറയുന്നു. ഖണ്ഡ പരശുപ്രിയൻ, ഖണ്ഡ പരശു ഉദ്ദേശിക്കുന്നത് ശ്രീ പരമേശ്വരൻ, പ്രിയൻ പ്രിയപ്പെട്ടവൻ, ശ്രീ പരമേശ്വരന് പ്രിയപ്പെട്ടവൻ. സുഗ്രീവ മിത്രൻ, സുഗ്രീവന്റെ ആത്മസുഹൃത്ത്. വേദാന്ത വേദ്യൻ, വേദങ്ങളിലും വേദാന്തത്തിലും ഒക്കെ അഗാധമായ അറിവുള്ളവൻ. ലോകാഭിരാമൻ, വിശ്വോത്ഭവൻ, വിശ്വത്തിന്റെ ഉത്ഭവം, ഈ ലോകത്തിന്റെ ഉത്ഭവത്തിന് തന്നെ കാരണഭൂതനായവൻ. വിശ്വോത്ഭവ സ്ഥിതി, ഉത്ഭവത്തിന് മാത്രമല്ല ഉത്ഭവം സ്ഥിതി സംഹാര ഹേതവേ, സൃഷ്ടിക്കും ഈ ലോകത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കും സ്ഥിതിക്കും അതിന്റെ നിലനിൽപ്പിനും സംഹാരത്തിനും കാരണഭൂതനായവൻ. ഇതെല്ലാം അങ്ങാണ് എന്നാണ് പറയുന്നത്. വിശ്വരൂപനാണങ്ങ്, ഭക്തപ്രിയനാണങ്ങ്, മുക്തിപ്രദനാണങ്ങ്, മോക്ഷദായകനാണങ്ങ്, മുകുന്ദനാണങ്ങ്, വിശ്വേശ്വരനാണങ്ങ്, ലോകത്തിന്റെ നാഥനാണ് അങ്ങേക്ക് നമസ്കാരം എന്ന് വിഭീഷണൻ പറയുന്നു. അതുകൊണ്ട് തീർന്നില്ല, വീണ്ടും അദ്ദേഹം സ്തുതിക്കുകയാണ്. രാമായ രാമഭദ്രായ നമോ നമ, നിത്യായ സത്യായ ശുദ്ധായ ദേതമ എന്നൊക്കെ അതെന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഈ ഭാഗം വായിക്കുമ്പോഴാണ് അറിയുമ്പോഴാണ് നമുക്ക് തോന്നുക, ഭഗവാനെ എങ്ങനെയെല്ലാം എത്രയെല്ലാം സ്തുതിച്ചിട്ടും ഭക്ത ശിരോമണിയായ വിഭീഷണന് മതി വരുന്നില്ല, അദ്ദേഹത്തിന് തൃപ്തിയാകുന്നില്ല എന്നാണ് നമുക്ക് തോന്നുക. അദ്ദേഹം തുടരുകയാണ്, സർവ ചരാചരങ്ങളിലും സർവ ജീവജാലങ്ങളിലും അങ്ങ് വ്യാപിച്ചിരിക്കുകയാണ്, അങ്ങയുടെ ചൈതന്യമാണ് എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞിരിക്കുന്നത്. നിൻ മഹാമായ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മം അജ്ഞാനിനാം, അജ്ഞാനികളായിട്ടുള്ള ആൾക്കാർക്ക്, അറിവില്ലാത്തവർക്ക് അങ്ങയുടെ മഹാമായ കാരണമായി പരബ്രഹ്മത്തെ അറിയാൻ സാധിക്കുന്നില്ല, അവർക്ക് കാണാൻ സാധിക്കും. തന്മൂലമുള്ള പുണ്യഭാവങ്ങൾ, ഇങ്ങനെ പരബ്രഹ്മത്തെ അറിയാതെ ആത്മസാക്ഷാത്കാരം നേടാതെ കഴിയുന്നവരായതുകൊണ്ട് അവർക്ക് അവർ ചെയ്യുന്ന പുണ്യങ്ങളും പാപങ്ങളും കൊണ്ട് വീണ്ടും വീണ്ടും ജനനവും മരണവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതാണ് പറയുന്നത്, തന്മൂലമുള്ള പുണ്യഭാവങ്ങളാൽ ജന്മ മരണങ്ങൾ ഉണ്ടായി വരുന്നതും അത് കാരണമാണ് പുണ്യപാപങ്ങളും അവയെ ആശ്രയിച്ച് ജനനങ്ങളും മരണങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ ഇതാണ് അമൂല്യമായിട്ടുള്ള ജ്ഞാനം. എന്നിട്ട് വിഭീഷണം പറയുന്നു, എന്ന് ഈ ജ്ഞാനം ലഭിക്കുമോ, ഈ അറിവ് എന്നാണോ ആൾക്കാർക്ക് ലഭിക്കുക, അന്ന് വരെയും ഈ കാണുന്ന ലോകമാണ് സത്യം എന്ന് അവർ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കും. സത്യമറിയാതെ

0: അവർ ജീവിക്കും. അവർക്ക് എന്തിനകത്താണ് താല്പര്യം? ഭാര്യ, മക്കൾ, കുടുംബം എന്നിങ്ങനെ ലൗകിക സുഖങ്ങളിൽ, ഭൗതികമായിട്ടുള്ള സുഖഭോഗങ്ങളിലൊക്കെ മുഴുകിയാണ് അജ്ഞാനികളായിട്ടുള്ള അറിവില്ലാത്ത ആൾക്കാർ കഴിയുന്നത്. എന്നാണോ അവർക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുക, എന്നെങ്കിലും മോക്ഷപ്രാപ്തി ലഭിക്കണമല്ലോ, അതുവരേക്കും അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നും വിഭീഷണൻ പറയുന്നു. അപ്പൊ ആത്മാവിനെ കുറിച്ച് അറിയാത്ത അജ്ഞാനികൾ ഇന്ദ്രിയ സുഖങ്ങളാണ് എല്ലാത്തിനേക്കാളും വലുത് എന്ന് ധരിച്ചു വശായിരിക്കുന്നു. എന്നാൽ ഇതേ ഇന്ദ്രിയ സുഖങ്ങൾ തന്നെ അവർ ഇന്ന് ഏറ്റവും അധികം എന്താണോ ആസ്വദിക്കുന്നത്, സുഖം ആയിട്ട് ആസ്വദിക്കുന്നുവോ, അതേ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് അതേ ഇന്ദ്രിയങ്ങൾ തന്നെ അവർക്ക് പിന്നീട് ദുഃഖപ്രദവുമാകുന്നു, പിന്നീട് അവർക്ക് ദുഃഖവും നൽകും. അപ്പൊ പല പേരുകളിലും പല രൂപങ്ങളിലും ഭാവങ്ങളിലും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അതെല്ലാം അങ്ങ് തന്നെയാണ്, അതിലെല്ലാം അങ്ങാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് വിഭീഷണം പറയുന്നു. ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ, വായു, ചന്ദ്രൻ, ശ്രീ പരമേശ്വരൻ, ബ്രഹ്മദേവൻ, അനന്തൻ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇങ്ങനെ പല പേരിലും അറിയപ്പെടുന്നത് അങ്ങ് തന്നെയാണ്. അവരെ എല്ലാം ഉള്ളിലുള്ള ചൈതന്യം ഭഗവാനെ അങ്ങ് തന്നെയാണ്. അങ്ങ് ലോകേശനാണ്, ലോകത്തിന്റെ ഈശ്വരനാണ്, ഈശ്വരനാണ്, അധിപതിയാണ്, ആദിയും അന്തവും ഇല്ലാത്തവനാണ് അങ്ങ്. അങ്ങ് കാലസ്വരൂപനാണ്, കാലാതീതനാണ്, കാലസ്വരൂപൻ എന്നാണ് വിശേഷിക്കുന്നത്. മാത്രമല്ല, അങ്ങ് സ്ഥൂലങ്ങളിൽ വെച്ച് അതിസ്ഥൂലമാണ്, വലുതിനേക്കാൾ എത്രയോ വലുതാണ് ഭവൻ. നൂനം അണുവിങ്കൽ നിന്ന് അണിയാൻ ഭവൻ, അണിയാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അണുവിനേക്കാൾ ചെറുത്. അപ്പം ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതാണ് അണു എന്ന് പറയുന്നത്. ആ അണുവിനേക്കാളും ചെറുതാണ് അങ്ങ്, അതാണ് അണിയാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ സ്ഥൂലങ്ങളിൽ വെച്ച് സ്ഥൂലമാണ്, അതേസമയം തന്നെ സൂക്ഷ്മങ്ങളിൽ വെച്ച് അതിസൂക്ഷ്മവുമാണ്. അണുവിനേക്കാളും ചെറുതാണ്, എന്നാൽ എന്താണോ വലുതായിട്ടുള്ളത് അതിനേക്കാളൊക്കെ വലുതാണ്, അങ്ങേക്കാൾ വലുതായി ആരും തന്നെ ഇല്ല. അപ്പൊ വലുതിനേക്കാൾ വലുതായിരിക്കുന്ന സമയം അതേസമയം തന്നെ ചെറുതിനേക്കാൾ ചെറുതായിരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ അങ്ങാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഭീഷണൻ തന്റെ സ്തുതി പ്രശംസ തുടരുകയാണ്.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
0: കഴിഞ്ഞ 253 ലക്കത്തിൽ നാം കേട്ടുകൊണ്ടിരുന്നത് വിഭീഷണ സ്തുതിയാണ്, വിഭീഷണൻ ശ്രീരാമനെ സ്തുതിക്കുന്നതാണ്. ഈ ലക്കത്തിൽ നാം ചർച്ച ചെയ്യുന്നാകട്ടെ വിഭീഷണ അഭിഷേകമാണ്. അതായത് ശ്രീരാമൻ വിഭീഷണന്റെ സ്തുതി കേട്ട് സംപ്രീതനായി അദ്ദേഹം സംസാരിച്ചു തുടങ്ങുകയാണ്. അദ്ദേഹം ചോദിക്കുന്നു, ഞാനും സീതയും എവിടെയാണ് ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹം അത് വ്യക്തമാക്കുകയാണ്, ഭഗവാന്റെ സ്ഥാനം എവിടെയാണ്. അദ്ദേഹം പറയുന്നു, മനസ്സിൽ വിരക്തിയുള്ളവരും വിഷയങ്ങളിൽ വിരക്തിയുള്ളവരും ലൗകിക വിഷയങ്ങളിൽ ആസക്തിയില്ലാത്തവർ, അതീവ ശുദ്ധമായ മനസ്സുള്ളവർ, മനഃശുദ്ധി വേണം അങ്ങനെയുള്ളവർ, ഭക്തന്മാർ, ജ്ഞാനികൾ, അവരൊക്കെ എവിടെയുണ്ടോ അവരുടെ മനസ്സിലാണ് എന്റെയും സീതയുടെയും വാസം. എന്ത് കാറ്റഗോറിക്കലായിട്ടാണ്, എന്ത് വ്യക്തമായിട്ടാണ് ഭഗവാൻ താൻ എവിടെയാണ് വസിക്കുന്നത് എന്ന് പറയുന്നത്. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ആകാശത്ത് കാർമേഘ പടലങ്ങൾക്കിടയിൽ സുവർണ സിംഹാസനത്തിൽ സർവാഭരണ വിഭൂഷിതരായി വാണരുളുന്ന ആളാണ് ദൈവം എന്നൊക്കെ നമ്മൾ കലണ്ടറിലൊക്കെ കാണുന്ന പോലെ, അങ്ങനെയൊക്കെയാണ് പലരും ധരിച്ച് വശായിരിക്കുന്നത്. ആ സന്ദർഭത്തിലാണ് ശ്രീരാമൻ സത്യം അറിയിക്കുന്നത്, ഞാൻ എവിടെയാണുള്ളത്, എന്റെ ഭക്തന്റെ ഹൃദയത്തിലാണ്, ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരുടെ ഹൃദയത്തിലാണ്. അതീവ ശുദ്ധമായ മനസ്സുള്ളവരുണ്ടോ അവരുടെ മനസ്സിൽ തന്നെയാണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത്. ലൗകിക വിഷയങ്ങളിലൊന്നും ഒരു കാര്യമില്ല, അതിനകത്ത് അത് അനുഭവിച്ചുകൊണ്ട് തന്നെ അതിനോടൊരു ആസക്തി ഇല്ലായ്മ, വിരക്തി ആര് പ്രകടിപ്പിക്കുന്നുവോ അവരോടൊപ്പമാണ്, അവരുടെ ഹൃദയത്തിലാണ് ഞാൻ വസിക്കുന്നതെന്ന് ശ്രീരാമൻ, ഞാൻ മാത്രമല്ല സീതയും വസിക്കുന്നത് എന്ന് ശ്രീരാമൻ പറയുന്നു. ആകയാൽ എന്നെയും ധ്യാനിച്ച് സന്തതം വാഴുക നീ, എന്നാൽ നിനക്ക് മോക്ഷം വരും. മോക്ഷം ആഗ്രഹിച്ച് നടക്കുന്നവരാണ് എല്ലാവരും. ഇപ്പൊ എന്താണ് മോക്ഷത്തിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഏറ്റവും ലളിതമായി ഒരു ചെറിയ വാചകത്തിൽ അദ്ദേഹം രാമായണത്തിലൂടെ നമുക്ക് പറയുന്നു, എന്നെയും ധ്യാനിച്ച് സന്തതം വാഴുക, എന്നെ ധ്യാനിച്ച് വാഴുക, എന്നെ ധ്യാനിച്ച് ഭഗവാനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുക, മോക്ഷം ലഭിക്കും, എന്നാൽ നിനക്ക് മോക്ഷം ലഭിക്കും. എത്രയ്ക്ക് വ്യക്തമായിട്ടാണ് ശ്രീരാമൻ ഇവിടെ പറയുന്നത്. ഭക്തിപൂർവ്വം എന്റെ സ്തോത്രം നിത്യവും ചൊല്ലുകയോ കേൾക്കുകയോ ആണെങ്കിലും മുക്തി ലഭിക്കും. അതല്ലെങ്കിൽ എന്റെ സ്തോത്രം, എന്റെ അവതാനങ്ങൾ വാഴ്ത്തുക, അത് അങ്ങനത്തെ മന്ത്രങ്ങൾ, ശ്ലോകങ്ങൾ ഒക്കെ, സ്തോത്രങ്ങൾ, അത് ജപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് മറ്റാരെങ്കിലും ജപിക്കുന്നത് കേൾക്കുകയാണെങ്കിലും മോക്ഷം ലഭിക്കും, മുക്തി ലഭിക്കും, ജീവൻ മുക്തി ലഭിക്കും, ഒരു സംശയവും

0: ഇല്ല എന്നും അദ്ദേഹം പറയുന്നു. അപ്പൊ ഭഗവത്ഗീതയില് ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇതേപോലെ തന്നെ മറ്റു ചില വാക്കുകളിലൂടെയാണെങ്കിലും ഇതേ ആശയം തന്നെയാണ് ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നത് എന്ന് നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞ ശേഷം ലക്ഷ്മണനോട് പറയുകയാണ്, എന്നെ കനിവോട് കണ്ടതിന്റെ ഫലം ഇന്ന് തന്നെ വരുത്തണം. നീ വിഭീഷണൻ എന്നെ ദയയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് എന്റെ അടുത്ത് അഭയം ചോദിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്നെ വന്ന് കണ്ട ആ ഭക്തര് ഇന്ന് തന്നെ അതിന്റെ ഫലം കൊടുക്കണം, അല്ലാതെ വെച്ച് താമസിപ്പിക്കരുത്. അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണോ അത് അദ്ദേഹത്തെ ഇന്ന് തന്നെ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുത്തണം. അതിന് ശ്രീരാമൻ പറയുന്ന മാർഗം, അതിന് നീ ലങ്കാധിപൻ ഇവൻ എന്ന അഭിഷേകവും ശങ്കാവിഹീനം അൻപോട് ചെയ്തിടുക. ഇവനെ വിഭീഷണനെ, രാവണനാണ് ലങ്കയുടെ രാജാവ് എന്നുള്ളത് ശരി, അത് അവിടെ ഇരിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വിഭീഷണനെ ലങ്കയുടെ അധിപതിയായി ഇന്ന് ഇവിടെ വെച്ച് ഈ നിമിഷം ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ ചുമതല ആർക്കാണ് കൊടുക്കുന്നത്? ലക്ഷ്മണന് കൊടുക്കുക, അൻപോട് ചെയ്തിടുക, അദ്ദേഹത്തിന് ഉത്തരവ് കൊടുക്കുകയാണ്. ലക്ഷ്മണനാണ് അത് ചെയ്യേണ്ടത്. എന്നിട്ട് പറയുന്നു, വാനര ശ്രേഷ്ഠരുടെ കൂടെ പോവുക, സമുദ്ര ജലം കൊണ്ടുവരിക അഭിഷേകം നടത്താനായി. സമുദ്രത്തിൽ ജലം കൊണ്ടുവരിക. എന്നിട്ട് പറയുന്നു, അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ഉള്ളിടത്തോളം കാലം. അർക്ക എന്ന് വരെയാണോ അർക്കൻ തന്നെ സൂര്യൻ, സൂര്യനും ചന്ദ്രനും എന്ന് വരെയാണോ ഉള്ളത് അന്ന് വരെ, ആകാശവും ഭൂമിയും എന്ന് വരെയാണോ ഉള്ളത് അന്ന് വരെ, അല്ലെങ്കിൽ മൽക്കഥ എന്റെ കഥ രാമായണം അല്ലേ, അത് എന്ന് വരെയാണോ നിലനിൽക്കുന്നത് ആ കാലം വരെ, ഭക്തനും ഭാഗവതോത്വനുമായ വിഭീഷണൻ, ശ്രീരാമൻ നൽകുന്ന വിശേഷണമാണ്, ഭക്തനും ഭാഗവതോത്വനുമായ വിഭീഷണൻ ലങ്കയുടെ അധിപതിയായിരിക്കും, ലങ്കയുടെ അധിപതിയായിരിക്കും. ഇന്ന് നമ്മൾ അദ്ദേഹത്തെ അങ്ങനെ അഭിഷേകം ചെയ്ത് വാഴിക്കുന്ന സുദിനമാണ് ഇന്ന് എന്ന് ശ്രീരാമൻ പറഞ്ഞു. അപ്പിന് ആ ഉത്തരവ് ശിരസ വഹിക്കാനായി എല്ലാവരും മുന്നിട്ടിറങ്ങുകയാണ് ലക്ഷ്മണന്റെ നേതൃത്വത്തിൽ, സുഗ്രീവന്റെ നേതൃത്വത്തിൽ. വീരന്മാരായിട്ടുള്ള ധീരശൂര പരാക്രമികളായിട്ടുള്ള വാനരന്മാരുടെ സാന്നിധ്യത്തിൽ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ലക്ഷ്മണൻ വിഭീഷണനെ ലങ്കയുടെ അധിപതിയായി, ലങ്കാധിപനായി അഭിഷേകം നടത്തുന്ന മുഹൂർത്തമാണിത്. സാധുവാദേന മുഴങ്ങി ജഗത്രയം. സാധുവാദം എന്നുള്ളതിന്റെ അർത്ഥം നല്ലത് വരട്ടെ, എന്താണോ അത് നല്ലത്, നല്ലത് സംഭവിക്കട്ടെ, ബെസ്റ്റ് വിഷസ്, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ് സാധുവാദം. ഈ സാധുവാദം മുഴങ്ങി എവിടെ, ജഗത്രയം, മൂന്ന് ലോകത്തിലും ഇങ്ങനെ ആശംസകൾ ഇങ്ങനെ മുഴങ്ങി കേട്ടു. ആശംസകൾ നല്ലത് വരട്ടെ എന്ന ആശംസകൾ പ്രതിധ്വനിച്ചു. സാധു ജനങ്ങളും പ്രീതി പൂണ്ടിയിടിനാർ. സാധുക്കൾക്കും സന്യാസി വര്യന്മാർക്കും മുനി ശ്രേഷ്ഠന്മാർക്കും ഒക്കെ തന്നെ സന്തോഷമായി. ഈ അഭിഷേകം നടക്കുന്ന സമയത്ത് ദേവന്മാർ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. അപ്സര സ്ത്രീകളാകട്ടെ ആടുകയും പാടുകയും സംഗീതവും നൃത്തവും ഒക്കെ ആയിട്ട് ആ രംഗത്തെ ഇങ്ങനെ കൊഴിപ്പിക്കുകയാണ്. ഗന്ധർവന്മാർ കിന്നരന്മാർ എല്ലാവരും സന്തോഷത്താൽ ആറാടിക്കൊണ്ട് ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുകയാണ്. അങ്ങനെ അഭിഷേകം ചെയ്ത ശേഷം സുഗ്രീവൻ വിഭീഷണനെ ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, പാരേഴ് രണ്ടിനും നാഥനായി വാഴുമീ ശ്രീരാമ കിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ. ശ്രീരാമചന്ദ്രൻ പാരേഴിന്റെയും പാരേഴ് രണ്ടിന്റെയും, അതായത് ഈരേഴ് പതിനാല്, ഈരേഴ് പതിനാല് ലോകങ്ങളുടെയും അധിപതിയാണ് ശ്രീരാമചന്ദ്രൻ. അദ്ദേഹത്തിന് വളരെയധികം കിങ്കരന്മാർ, അനുയായികളുണ്ട്. ഇന്ന് മുതൽ അങ്ങാണ് അതിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള കിങ്കരൻ, അനുയായി എന്ന് സുഗ്രീവൻ പറയുന്നു. സുഗ്രീവനായിരുന്നു അതേവരെ എന്ന് നമുക്കറിയാം. അപ്പൊ സുഗ്രീവൻ സ്വന്തം സ്ഥാനം പോലും ത്യജിച്ചുകൊണ്ടാണ് വിഭീഷണനെ ആ കുടുംബത്തിലേക്ക്, ആ കൂട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഞാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നിങ്ങളാണ്, വിഭീഷണനാണ് എന്നല്ല പറയുന്നത്, വിഭീഷണനാണ് ഏറ്റവും പ്രമുഖൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ ശ്രീരാമചന്ദ്രന്റെ സേവ ചെയ്യുന്നതിന്റെ അതിനു മുമ്പ് അദ്ദേഹം ഒരു ആവശ്യം മുന്നോട്ട്, ഇതിങ്ങനെ പറഞ്ഞിട്ട് ഒരു ആവശ്യം മുന്നോട്ട് വെക്കും. എന്താണ് ആവശ്യം? രാവണ നിഗ്രഹത്തിന്റെ സഹായവും ആവോളം ചെയ്യണം ഭവാനിനി. ഇപ്പൊ ശ്രീരാമ കിങ്കരന്മാരിൽ ഏറ്റവും പ്രമുഖൻ അങ്ങാണ് എന്നുള്ള സ്ഥിതിക്ക് ഇനി രാവണന്റെ നിഗ്രഹം, അങ്ങയുടെ ജ്യേഷ്ഠനാണ് രാവണൻ എങ്കിൽ പോലും അദ്ദേഹത്തെ വധിക്കാനായി, അദ്ദേഹത്തെ ഇല്ലാതാക്കാനായി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ആ പ്രവൃത്തിക്ക് അങ്ങ് നേതൃത്വം നൽകണം, അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറയും. എന്നിട്ട് അദ്ദേഹത്തോട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കും, ശ്രീരാമചന്ദ്രന്റെ സേവ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അതിന്റെ അനുഗ്രഹം ആവോളം ലഭിക്കും അങ്ങേക്ക് എന്നും പറയുന്നു. വിഭീഷണന് ഇത് കേട്ടിട്ട് ചിരിയാണ് വരുന്നത്. അദ്ദേഹം പറയുന്നു, ശ്രീരാമദേവൻ സാക്ഷാൽ ജഗന്മയനാണ്, സാക്ഷാൽ അഖിലേശ്വരനാണ്, സർവ്വത്തിനും സാക്ഷിയായി വർത്തിക്കുന്നവനാണ്. എന്ത് സഹായേന കാര്യം അവിടേക്ക്, അവിടുത്തേക്ക്. ഇങ്ങനെയൊക്കെയുള്ള ശ്രീരാമചന്ദ്രന് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ എന്ത് സഹായമാണ് അദ്ദേഹത്തിന് വേണ്ടത്? അദ്ദേഹത്തിന് ആരുടെയും സഹായം ആവശ്യമില്ല. ബന്ധുശത്രുക്കൾ എന്നുള്ളതും ഇല്ല. അദ്ദേഹത്തിന് ബന്ധുക്കളുമില്ല, അദ്ദേഹത്തിന് ശത്രുക്കളുമില്ല. ആരെയും അദ്ദേഹം ബന്ധുക്കളായും കാണുന്നില്ല, ശത്രുക്കളായും കാണുന്നില്ല. അദ്ദേഹം ഏകാത്മകനാണ്. അല്ലെന്ന്, അദ്ദേഹം ഏകാത്മകനല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നത് മായ കൊണ്ടുണ്ടാകുന്ന മൂഢത്വം കൊണ്ട്, മടയത്വം കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. നാം എല്ലാവരും, ഞാനും സുഗ്രീവനും എല്ലാവരും അദ്ദേഹത്തിന് വിധേയരാണ്. ഈ സത്യം അറിയുക, ഈ അറിഞ്ഞുകൊണ്ട് അദ്വയഭാവത്തിൽ അദ്ദേഹത്തിന്റെ സേവ ചെയ്യുക, ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നുള്ള വിഭീഷണന്റെ വാക്കുകൾ കേട്ട് സുഗ്രീവൻ അതീവ സന്തുഷ്ടനായി. ഈ ഭാഗത്ത് നമ്മൾ ഈ ലക്കം അവസാനിക്കുകയാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്. Your dream, your moment, your station, Radio Santhunam 90.4 FM. Stay tuned.
2: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763-206.
4: നീ അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
5: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
1: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി. September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങൾ അടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239971 അല്ലെങ്കിൽ 8121212680.
4: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ മാറി പോവോ?
8: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാം അല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
5: അത് പിന്നെ പറയാനുണ്ടോ? അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
8: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
9: കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ
10: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ.

0: വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: Feel the music with Radio Santhvanam 90.4 FM.
3: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 1, ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതും മഹാരാഷ്ട്രയിൽ ശിവാജി സർവകലാശാല സ്ഥാപിതമായതും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ രൂപീകരിച്ചതുമൊക്കെ ഒരു സെപ്റ്റംബർ 1. സെപ്റ്റംബർ 1 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 1, ഇന്ന് ദേശീയ പോഷക ആഹാര ദിനം. എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 7 വരെ ദേശീയ പോഷക ആഹാര ആഴ്ചയായി ആഘോഷിക്കുന്നു. 1939 രണ്ടാം ലോക മഹായുദ്ധ സമയം ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചത് ഇന്നേ ദിവസമായിരുന്നു. ഉസ്ബെക്കിസ്ഥാൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1991 സെപ്റ്റംബർ 1. 1947 സെപ്റ്റംബർ 1 മുതലായിരുന്നു ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതായത് LIC, സ്ഥാപിതമായത്. സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയ്ക്ക് ശേഷം ത്രിപുര ഒരു കേന്ദ്ര ഭരണ പ്രദേശമായത് 1956 സെപ്റ്റംബർ 1. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ ശിവാജി സർവകലാശാല സ്ഥാപിതമായത് 1962 ഇന്നേ ദിവസമായിരുന്നു. ഇന്ത്യൻ ഓയിൽ റിഫൈനറിയും ഇന്ത്യൻ ഓയിൽ കമ്പനിയും ലയിപ്പിച്ച് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ രൂപീകരിച്ചത് 1964 സെപ്റ്റംബർ 1. 1752 സെപ്റ്റംബർ 1 ഫിലാഡൽഫിയയിൽ ലിബർട്ടി ബെൽ എത്തിയത്. അടിമത്തം അവസാനിപ്പിക്കുന്നതിന്റെ പ്രതീകമായി ലിബർട്ടി ബെൽ മാറി. 1st സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിരിച്ചുവിട്ടതിനു ശേഷം കമ്പനി ഡയറക്ടർമാരുടെ അവസാന യോഗം ലണ്ടനിൽ നടന്നത് 1858 സെപ്റ്റംബർ 1. ഇന്തോ പാക് യുദ്ധത്തിൽ ക്യാമ്പ് സെക്ടർ പാകിസ്ഥാൻ ആക്രമിച്ചത് 1958 സെപ്റ്റംബർ 1. മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകനും പത്രാധിപനുമായിരുന്ന KP കേശവമേനോന്റെ ജന്മദിനമാണ് ഇന്ന്. 1886 സെപ്റ്റംബർ 1 അദ്ദേഹം ജനിച്ചത്. കർണാടക സംഗീതത്തിന്റെ സുവർണ കാലഘട്ടത്തിലെ തലയെടുപ്പുള്ള സംഗീത ആചാര്യനായിരുന്നു വൈദ്യനാഥ ഭാഗവതർ. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. 1896 സെപ്റ്റംബർ 1 അദ്ദേഹം ജനിച്ചത്. പാലക്കാട് ജില്ലയിലെ കോട്ടായ് എന്ന ഗ്രാമത്തിലെ ചെമ്പൈ എന്ന അഗ്രഹാരത്തിലാണ് അദ്ദേഹം ജനിച്ചത്.
4: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
5: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
6: Radio Santhanam 90.4 FM il ippol kelkam Vyasaprasadam. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഹ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

0: നമ
1: ഹരി ഓം. തുദേവ ഭഗവാനെ അവിടുത്തെ തന്നെയാണ്. അതെടുത്തിട്ട് എന്ത് ചെയ്യുന്നു? തുഭ്യമേവ ഭഗവാന് തന്നെ സമർപ്പിക്കുന്നു. അങ്ങേക്കായിക്കൊണ്ട് അങ്ങയുടേത് സമർപ്പിക്കുന്നു. ഈ ഒരു ഭാവമാണ് പ്രധാനം. ഇപ്പൊ ഭഗവത് പ്രേമ പ്രകടന വിഷയത്തിൽ എന്ത് നിവേദിക്കുമെന്നുള്ള ആശങ്ക വേണ്ട, വ്യാകുലത വേണ്ട. സുലഭമായ പത്രമോ പുഷ്പമോ ഫലമോ തോയമോ എന്തുമാവാം എന്ന് അനുവാദം നൽകിയിരിക്കുന്നു. ഇതിന് നമുക്ക് വ്യാഖ്യാനങ്ങൾ ആവാം. എന്തിനാ വ്യാഖ്യാനിക്കുന്നത്? ബഹുപ്രകാരം മനനം ചെയ്യാൻ. മനസ്സിലായോ? അല്ലാതെ ഇത് ഈ കൂട്ടർക്കുള്ള വ്യാഖ്യാനം, ആ കൂട്ടർക്കുള്ള വ്യാഖ്യാനം, മറ്റേ കൂട്ടർക്കുള്ള വ്യാഖ്യാനം, അങ്ങനെയല്ല. ഈ ശ്ലോകത്തെ നമുക്ക് പല പ്രകാരത്തിൽ മനനം ചെയ്ത് ഉറപ്പിക്കാം.

ഒന്നാമത് ലളിതമായിട്ട് അവര് പറയും, ഗജേന്ദ്രൻ പുഷ്പം സമർപ്പിച്ചു, പാഞ്ചാലി പാത്രം വൃത്തിയായിട്ട് കഴുകി വെക്കാൻ അറിയാത്ത കൂട്ടത്തിലായിരുന്നു. തമാശയ്ക്ക് പറഞ്ഞതാണ്. എന്തായാലും അക്ഷയ പാത്രത്തിൽ അന്ന് എന്ന് ദുർവാസവും പാർട്ടിയും ദുര്യോധനനാൽ പ്രേരിപ്പിക്കപ്പെട്ട് വന്ന് ചേർന്ന ദിവസം യുധിഷ്ഠിര അടുക്കളയിലെ സംഭവം ഒന്നും അന്വേഷിക്കില്ല. കേട്ടില്ലേ, പാഞ്ചാലി കഴിച്ചുവോ എന്ന് ആലോചിച്ചിട്ടില്ല. പാത്രം ഉണ്ട് എന്നുള്ള ഒരു കുറച്ചൊരു ആവേശത്തിലും ആയിരിക്കും. വേഗം കുളിച്ചിട്ട് വന്നോളൂ, എന്നിട്ട് ഭക്ഷണമാവാം. കേട്ടില്ലേ, ദുര്യോധനാണെങ്കിലോ കൃത്യമായി ചാരന്മാര് മുഖാന്തിരം പാഞ്ചാലി കഴിക്കുന്ന സമയമൊക്കെ അറിഞ്ഞ് കഴിച്ചു എന്ന് ഉറപ്പായ സമയത്താണ് ദുർവാസാദികളെ അയച്ചത്. പാഞ്ചാലി ആകെ പരിഭ്രമിച്ചു. ഒടുവില് ഭഗവാനെ പ്രാർത്ഥിച്ചു, ഭഗവാൻ ആകട്ടെ, പാഞ്ചാലിയെ വിശക്കണോ എന്ന് പറഞ്ഞു. അയ്യോ പ്രഭോ, എന്തേലും ഉണ്ടാവും, നീ നോക്ക്, ഞാൻ കഴിച്ചു കഴുകി കമിഴ്ത്തി കൊണ്ടുവരും, നോക്കൂ. നോക്കുമ്പോ ഒരു ചീരയില്ലാന്നാണോ അവിടെ പറഞ്ഞതെന്ന് അറിയില്ല. എന്തായാലും സ്വാമി മഹാഭാരതം വായിച്ച് തുടങ്ങിയിട്ടുള്ളൂ, അവിടെ എത്തുന്നേ ഉള്ളൂ. ഏതായാലും ഇത്തിരി തീർത്ഥവും കൂട്ടി ഭഗവാൻ അങ്ങോട്ട് സ്വീകരിച്ചു. സ്വീകരിച്ചതും ദുർവാസാഹതവാദികൾക്ക് സകല ഭൂതജാലങ്ങൾക്ക് വയറിറഞ്ഞു എന്നാണ്. അങ്ങനെ പാഞ്ചാലി കേവലം ഇല കൊടുത്ത് ഭഗവാനെ പ്രസാദിപ്പിച്ചു. പത്രം, പുഷ്പം, ഫലത്തിന്റെ വിഷയം പറയുമ്പോ ശബരിയാണ് ദൃഷ്ടാന്തമായിട്ട് പറയുക. പക്ഷെ അത് വാൽമീകി രാമായണത്തില് കടിച്ചു നോക്കി കൊടുത്തു, അങ്ങനെയൊന്നുമില്ല. കേട്ടില്ലേ, ശ്രീരാമചന്ദ്രാദികളൊക്കെ വരും എന്ന് മുനീശ്വരന്മാര് ശബരിയോട് പറഞ്ഞിരുന്നു ഗുരുവര്യന്മാര്. അതുകൊണ്ട് അവര് തയ്യാറായി കാത്തിരുന്നു, വന്നപ്പോ നിവേദിച്ചു. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലൊക്കെ ഇപ്രകാരം വർണ്ണിച്ചിട്ടുണ്ടല്ലോ, ശബരി കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ. പിന്നെ വരുന്നത് സാക്ഷാത് ശ്രീരാമചന്ദ്ര പ്രഭു വിഷ്ണു ഭഗവാന്റെ അവതാരം എന്നുള്ള നിലയ്ക്കാണ് കിളിപ്പാട്ടില്. കിളിപ്പാട്ടിന് കാരണമായിട്ടുള്ളത് അധ്യാത്മരാമായണം ഭഗവാൻ വേദവ്യാസർ എഴുതിയതാണ്. അവിടെ ആ പരാമർശമുണ്ട്, വാൽമീകി രാമായണത്തിൽ ആ പരാമർശമില്ല. അതിവിടെ വിഷയമല്ല. പഴം കൊടുത്തു ശബരി പ്രസാദിപ്പിച്ചു. രന്തിദേവനാണ് തോയം കൊടുത്ത് പ്രസാദിപ്പിച്ചത്. ഇങ്ങനെ കഥകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ എന്താ സ്ഥാപിക്കുന്നത്? ഭഗവാനെ നിങ്ങൾ ആരാധിക്കുന്നത് എത്ര ലളിതമായിക്കോട്ടെ, അത് ഭഗവാന് വിഷയമേ അല്ല, ഭക്തിയോടെ ചെയ്യുന്നുവോ? ഇത് മാത്രമാണ് ചോദ്യം. ആശയം വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. ഇതാണ് ഒന്നാം ഡിഗ്രിയിലെ അർത്ഥം. ഇനി രണ്ടാം ഡിഗ്രി വരുമ്പോൾ തോയം എന്നത് അഭിഷേകത്തെ സൂചിപ്പിക്കുന്നു, പത്രം എന്നത് അർച്ചനയെ സൂചിപ്പിക്കുന്നു, പൂജയിൽ ചെയ്യുന്ന കർമ്മങ്ങളെ. പുഷ്പമാകട്ടെ അലങ്കാര വിഷയത്തെ സൂചിപ്പിക്കുന്നു, ഫലമാകട്ടെ നൈവേദ്യത്തെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ ഭഗവാനെ നാല് വിധം പൂജിച്ച് പ്രസാദിപ്പിക്കാം. പത്രപുഷ്പ ഫലത്തോയ സമർപ്പണം, അഭിഷേകം, അർച്ചന, അലങ്കാരം, നൈവേദ്യ സമർപ്പണം. ഇവയുടെയൊക്കെ തത്വം പറയുന്ന അടുത്ത ഘട്ടവും കൂടി ആലോചിക്കാം. എന്താ തത്വം? പത്രം എന്ന് പറഞ്ഞാല് ശരീരത്തിന്റെ സമർപ്പണം.

0: സമർപ്പണമാണ്.
1: പുഷ്പമാണെങ്കിലോ മനസ്സിന്റെ സമർപ്പണമാണ് ഭക്തി, ഫലമാണെങ്കിലോ ചിത്ത സമർപ്പണമാണ്. നാമജപാദികളെ കൊണ്ട് ചിത്തത്തെ സമർപ്പിക്കലാകുന്നു. തോയമാകട്ടെ ബുദ്ധിയുടെ സമർപ്പണമാണ് ജ്ഞാനത്തിന്റെ സമർപ്പണം. ഇങ്ങനെയും ആലോചിക്കാം. എന്തായാലും തുതീയം വസ്തു ഗോവിന്ദ.

ആയിട്ടുള്ള വിദ്യ ഉപദേശിക്കുന്ന അധ്യായത്തിൽ ഇലയും വെള്ളവും പൂവും അതുപോലെ ഫലവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചുകൂടി ആഴമുള്ള രഹസ്യാർത്ഥം സ്വീകരിക്കണ്ടേ? നിത്യ ചൈതന്യയതി എന്ന ഒരു മഹാത്മാവ് വർക്കല ഗുരുകുലത്തിന്റെ അധിപനായിരുന്നു. ശ്രീനാരായണ ഭക്തൻ, നടരാജ ഗുരുവിന്റെ ശിഷ്യൻ. സ്വാമിജിയുടെ സവിധത്തിലേക്ക് ഒരാള് ഒരു പെൺകുട്ടിയാണ് തോന്നുന്നു, ഒരു പുഷ്പം കൊണ്ടുപോയി സമർപ്പിക്കാൻ. സ്വാമിജിക്ക് വലിയ സന്തോഷമായി. നിത്യചൈതന്യയതി സ്വാമിജി ആ കുട്ടിയോട് പറഞ്ഞു, എന്നോടുള്ള നിന്റെ സ്നേഹപ്രകടനം എനിക്ക് വളരെ ഇഷ്ടമായി. അടുത്ത പ്രാവശ്യം മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂവ് കാണുമ്പോൾ മോള് സ്വാമിയെ ഓർമ്മിച്ചോളൂ, എന്നിട്ടത് പറക്കണ്ട, അവിടെ വെച്ച് തന്നെ ഞാനിത് നിത്യചൈതന്യതിക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. കേട്ടില്ലേ, എനിക്ക് വളരെ സന്തോഷമാവും. ഇങ്ങനെ നോക്കി കാണുന്നത് വലിയ ആരാധനയാവുന്നു. ആ ഒരു ചിത്രീകരണം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. സൃഷ്ടിപ്രക്രിയയെ സാക്ഷിഭാവത്തിൽ നോക്കിക്കാണുന്നത് പരമഭക്തിയാകുന്നു, പരമപൂജയാകുന്നു, പരമജ്ഞാനമാകുന്നു, ഗംഭീര ആരാധനയാവും. ഈ ആരാധനാക്രമത്തിൽ തോയം, അതാണ് സൃഷ്ടിപ്രക്രിയയിൽ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ജീവപ്രകടനത്തിന് അവസരമൊരുക്കിയ മുഖ്യ ഘടകം ജലമാണ്. ആദ്യ ജീവൻ സംഭവിച്ചത് വെള്ളത്തിലാണ്, മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? അവിടെ ആദ്യം സംഭവിച്ച ജീവപ്രകടനം എന്ന് പറയുന്നത് പത്രമാണ്, റൈറ്റ്? വെറും ഇലകൾ മാത്രമായിരുന്നു. പിന്നെയാണ് പുഷ്പിക്കുക എന്ന പ്രത്യുത്പാദന സംബന്ധിയായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് എവല്യൂഷൻ സംഭവിച്ചത്. പുഷ്പം, തോയം, പത്രം, പുഷ്പം, പിന്നെയാണ് പലതരത്തിലുള്ള ജീവി വിഭവങ്ങളൊക്കെ ആയിട്ട് ഫലിച്ചത്. ഫലം ഓക്കെ. ഈ ചാക്രികമായ ചലനത്തെ, വെള്ളത്തിന്റെ ചാക്രികത എന്താണ്? നീരാവിയായി ഉയർന്ന് മേഘമായി പരിണമിച്ച് മഴ പെയ്ത് വീണ്ടും. ഇത് സജീവമായി പർവ്വതത്തെയും സാഗരത്തെയും തമ്മിൽ നദികൾ ബന്ധിപ്പിക്കുന്നത് കൊണ്ടാണ് അവിടെ അവിടെ ജീവൻ സുഗമമായിട്ട് നിലനിൽക്കുന്നത്. ഈ ആകത്തുകയിലുള്ള ചിത്രത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്രപുഷ്പ ഫലത്തോയ സമർപ്പണമാണ്. ഈ ചിത്രം മനസ്സിലായി എന്നായിരിക്കട്ടെ. ഇപ്പൊ കാലത്തെണീട്ട് പത്രപുഷ്പ ഫലതോയ സമർപ്പണത്തിന് വേണ്ടി എവിടെ ഓടി നടക്കേണ്ട കാര്യമില്ല. സ്വസ്ഥമായിട്ടിരുന്ന് ഈ ചിന്ത നിലനിർത്തിയാൽ മതി. അത് കഴിഞ്ഞ് ഇന്ദ്രിയ മനോബുദ്ധികളെയൊക്കെ ഭഗവാനിൽ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി ഐഡൽ വർഷിപ്പ്, വിഗ്രഹ ആരാധനയെ ഉപദേശിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ പൂക്കളൊക്കെ തേടി പിടിച്ചു കൊണ്ടുവരൂ, അതൊക്കെ അർപ്പിക്കും. കേട്ടില്ലേ, ശരീരത്തെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും ഒക്കെ അർപ്പിക്കുന്നതാണ് പത്രപുഷ്പ ഫലദോയസം. ആ നിലയിലും ചെയ്യാം. ക്ലിയർ? ആ വിഷയത്തിലേക്ക് നമ്മെ ഉയർത്താനായിക്കൊണ്ട് യസ്മാദഹം സാധൂനാം ഭക്തി സുലഭഃ തസ്മാദ് യദ്യത് കർമ്മ കരോഷി തത്തത് അഖിലം മതർപ്പണം കുരു ഇതി ആഹ. അടുത്ത ശ്ലോകത്തിൽ ഇവിടെ സൂചിപ്പിച്ചതിന്റെ ഒരു ലാർജർ പെർസ്പെക്റ്റീവ് അത് പ്രകാശിപ്പിക്കുന്നു. യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത്.

0: यत् तपस्यसि कौन्तेया तत् कुरुष्व मदर्पणम् यत् करोषि यदस्नासि यज्जुहोषि ददासि यत् यत् तपस्यसि कौन्तेया तत् कुरुष्व मदर्पणम् यत् करोषि എന്തെന്ത് കർമ്മങ്ങളെ അർജുന ഭവാൻ ചെയ്യുന്നുവോ യതസ്നാസി വാട്ടെവർ യു ഈറ്റ് എന്തെന്ത് ഭക്ഷണം കഴിക്കുന്നുവോ യജ്ജുഹോഷി എന്തൊക്കെ ഓഫറിങ്സ് യാഗകർമ്മങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് എന്തൊക്കെ ഹവിസ് നീ ഹോമിക്കുന്നുവോ ദദാസിയത് വാട്ടെവർ ഡൊണേഷൻസ് യു ഡു എന്തൊക്കെ ദാനം നീ ചെയ്യുന്നുവോ യത് തപസ്യസി ചാന്ദ്രായണാദി തപസ്സുകളൊക്കെ എന്തെന്ത് നീ ചെയ്യുന്നുവോ തപസ് എന്ന് പറയുമ്പോ ഏകാഗ്ര ചിത്തനായിട്ടിരിക്കാൻ ഉദ്യമിക്കുന്നതും തപസ് തന്നെയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പ്രാണായാമം തപസ്സാണ് മൗനം തപസ്സാണ് അങ്ങനെ വിവിധ തപസ്സുകൾ നീ ചെയ്യുന്നില്ലേ അതൊക്കെയും തത് കുരുഷ്വ മദർപ്പണം കുരുഷ്വ അതൊക്കെ തന്നെ എനിക്ക് അർപ്പണമായിട്ട് ചെയ്താലും ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യത്തെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യത്തെ ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെല്ലിൽ ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രപരമായ ബിഷ്കക് പ്രഖ്യാപനത്തിൽ ഷാങ്ഹായ് രാജ്യങ്ങൾ ഒപ്പുവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകൾ റദ്ദാക്കി സുപ്രീംകോടതി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28-ന് ഉപതിരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ 29-ന്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. യുദ്ധം പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടന്ന 26-ാമത് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ അംഗരാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നും ഭീകരതയ്ക്ക് അനുകൂലമായ ആവാസ വ്യവസ്ഥ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് ചരിത്രപരമായ ബിഷ്കെക് പ്രഖ്യാപനത്തിലും അംഗരാജ്യങ്ങൾ ഒപ്പുവച്ചു. 2 ദിവസത്തെ കിർഗിസ്ഥാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജൂലൈ 20 മുതൽ 25 വരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകൾ സുപ്രീംകോടതി റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ ഗുരുതര ക്രിമിനൽ പശ്ചാത്തലമുള്ള 2873 പേർക്കെതിരെ ഡൽഹി പോലീസ് എടുത്ത ഒരു കേസ് തുടരാൻ കോടതി അനുമതി നൽകി. കോടതി ഉത്തരവിനെ തുടർന്ന് ഈ മാസം 5-ന് നടത്താനിരുന്ന പ്രതിഷേധ മാർച്ച് പിൻവലിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. സിജെപി തീരുമാനത്തെ കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഈ മാസം 28-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29-ന് നടക്കും. മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക മറ്റന്നാൾ മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന 11-ന് നടക്കും. പത്രിക പിൻവലിക്കാൻ ഈ മാസം 14 വരെയാണ് അവസരം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ വിപണിക്ക് അനുസരിച്ച് പുനഃസംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എൻഐടി കാലിക്കറ്റ് 66-ാം സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാമൂഹിക സാമ്പത്തിക വികസനത്തിനുള്ള പ്രധാന ഉപകരണമായി ഉന്നത വിദ്യാഭ്യാസത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി എം ലിജു. ബാറുകൾ കുറയ്ക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരോട് വിട്ടുവീഴ്ചയില്ലാ നയമാണ് സർക്കാരിനുള്ളത്. അഴിമതി നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു.
2: വ്യവസായം എന്ന നിലയിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കള്ളുഷാപ്പ് വ്യവസായത്തിനും ബാർ ഹോട്ടലുകൾക്കും ഒന്നും തന്നെ പ്രവർത്തനങ്ങൾക്ക് വിഘാതമുണ്ടാക്കുക എന്ന ലക്ഷ്യം ഗവൺമെന്റ് ഇല്ല. മദ്യവർജനമാണ് ആത്യന്തികമായി സർക്കാർ ലക്ഷ്യം വെക്കുന്നതെങ്കിലും നിലവിലുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. എന്നാൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നമുക്ക് അനുവദിക്കാനും പറ്റില്ല. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ കൂട്ടു നിൽക്കാമെന്ന് കഴിയുന്ന ഉദ്യോഗസ്ഥന്മാർ അവരെത്ര ഉന്നതരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പഴുതടച്ചുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് കൃത്യമായ സമീപനം.
1: മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. പരിശോധനാ റിപ്പോർട്ട് 15 ദിവസത്തിനകം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി അറിയിച്ചു. അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷയും ഭൂകമ്പ പ്രതിരോധ ശേഷിയും വിലയിരുത്തുന്നതിനായി സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് കേന്ദ്രസംഘം 3 ദിവസത്തെ പരിശോധന നടത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: അംഗൻവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: വനിതാ ശിശുവികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അംഗണവാടി കുട്ടികളിൽ ത്രൈമാസ ആരോഗ്യ പരിശോധന ഉറപ്പാക്കുന്നതാണ് പദ്ധതി. കേരളത്തിലെ 33,120 അംഗണവാടികളിലെയും കുട്ടികൾക്ക് കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധന ലഭ്യമാക്കും. കുട്ടികളുടെ ശാരീരിക വളർച്ച, പോഷകാഹാര നിലവാരം, കാഴ്ച, കേൾവി എന്നിവ പരിശോധിക്കുകയും വളർച്ചാ വ്യതിയാനങ്ങൾ നേരത്തെ കണ്ടെത്തി വിദഗ്ധ ചികിത്സയും തുടർ പരിചരണവും ഉറപ്പാക്കുകയും ചെയ്യും.
1: നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ ലോക നാളികേര ദിനത്തിന്റെ ദേശീയതല ആഘോഷം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. ദേശീയ നാളികേര പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി വിതരണം ചെയ്യും. 1,000-ലധികം നാളികേര കർഷകർ പരിപാടിയിൽ പങ്കെടുക്കും. വന അതിർത്തികളിലെ ജനവാസ മേഖലകളിൽ അനുഭവപ്പെടുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നാളെ യോഗം ചേരും. മന്ത്രിമാരും വന അതിർത്തി മണ്ഡലങ്ങളിലെ MLA MPമാരും പങ്കെടുക്കുന്ന യോഗം നിയമസഭാ ബാങ്ക്വറ്റ് ഹാളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച വ്യോമസേനാ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ നാളെ തിരുവനന്തപുരം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ഉദ്ഘാടനം ചെയ്യും. വ്യോമസേന യുദ്ധ വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും മാതൃകകളും മിസൈൽ ഗൺ തുടങ്ങിയവയും മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണം 987. മഴയും നദികളിലെ ജലനിരപ്പ് ഉയരുന്നതും പുതിയ പ്രളയ മുന്നറിയിപ്പും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിട്ടുണ്ട്. 4,000 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ദുരന്തമുഖത്ത് നിന്ന് ഇതുവരെ 12,000 ആളുകളെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 ജയം. സെയിലേഴ്സ് ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം തൃശൂർ ടൈറ്റൻസ് 19.2 ഓവറിൽ മറികടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നഷ്ടം. സെൻസെക്സ് 13 താഴ്ന്ന് 76,944, നിഫ്റ്റി 25 നഷ്ടത്തിൽ 24,056 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,360 രൂപ കുറഞ്ഞ് 113,720 രൂപയും ഗ്രാമിന് 14,215 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രപരമായ ബിഷ്കക് പ്രഖ്യാപനത്തിൽ ഷാങ്ഹായ് രാജ്യങ്ങൾ ഒപ്പുവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കി സുപ്രീംകോടതി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ്, വോട്ടെണ്ണൽ 29. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി. അംഗണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: My bank is always with me. By the time I wake up, it's already taking care of my deposits. When the customers keep me busy, it takes care of the cash counter. Even in the middle of the night, it wakes me up to say, "Madam, we have received the payment from Lakshmi Fruit Store." With a Jan Dhan bank account, I have insurance, pension, DBT, all banking services right at my fingertips.
6: In 12 years, 59 crore Jan Dhan accounts have been opened, of which 56% are held by women. 12 years of PM Jan Dhan Yojana. More savings, more opportunities.
1: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. അവിടുത്തെ പോലെ ഇവിടെയും എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ് ആദ്യം. ഗാനരചന P ഭാസ്കരൻ, സംഗീതം MK അർജുനൻ.

ഇന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട് കൊല്ലം.
2: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: സന്തോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4-ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നയം 3 മാസത്തിനകം രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. കോടതി ഉത്തരവിനെ തുടർന്ന് 5 സെപ്റ്റംബർ നടത്താനിരുന്ന പ്രതിഷേധ മാർച്ച് പിൻവലിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. പ്രതിഷേധം പിൻവലിക്കാനുള്ള CJP തീരുമാനത്തെ ഭാവിയിൽ അവർക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാക്കില്ലെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ ഉറപ്പു നൽകി. യുവജനങ്ങളുടെ പുരോഗതിക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് അനുസൃതമായി പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ന്യൂഡൽഹിയിൽ NCERTയുടെ 66-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധി സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും AI ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കണമെന്നും

0: കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: We have seen how rapidly AI has become the part of our everyday lives. With passing years, its use is reaching deeper into the society and younger age groups more depending on that. So our textbook and the curricula must therefore evolve with these changes and help our young learners to understand, use and engage with the AI confidently and also responsibly.
0: രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക സാമ്പത്തിക മേഖലയിലും ആഴക്കടലിലും മത്സ്യബന്ധനം നടത്താൻ കേന്ദ്ര സർക്കാർ അവസരമൊരുക്കിയതായി കേന്ദ്ര മത്സ്യബന്ധന ക്ഷീരവികസന മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. സഹകരണ സംഘങ്ങൾക്ക് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അനുമതി പത്രത്തിനുള്ള ഫീസ് 25,000 രൂപയിൽ നിന്ന് 5,000 രൂപയായി കുറച്ചതായും മന്ത്രി പറഞ്ഞു. പുതുച്ചേരിയിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയ്ക്ക് കീഴിൽ 36.49 കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. സർക്കാരിന്റെ വികസന പദ്ധതികളുടെ ആനുകൂല്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ജാതിയോ സമൂഹമോ ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രി വീരേന്ദ്രകുമാർ ന്യൂഡൽഹിയിൽ നടന്ന സമാവേശ് ഉത്സവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാടോടി അർദ്ധനാടോടി ഗോത്രവിഭാഗങ്ങളുടെ ശാക്തീകരണത്തിനും അവരുടെ സ്വാതന്ത്ര്യ സമര സംഭാവനകളെ ആദരിക്കുന്നതിനുമായാണ് സമാവേശ് ഉത്സവ് പോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഈ വിഭാഗങ്ങളുടെ പരമ്പരാഗത കരകൌശല ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പാക്കാനും മേള വേദിയൊരുക്കുന്നു. പാരിസ്ഥിതിക വെല്ലുവിളികളെ നേരിടാൻ സംയോജിതവും സഹകരണാധിഷ്ഠിതവുമായ പരിഹാരങ്ങൾ ആവശ്യമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. കൂടുതൽ പ്രതിരോധ ശേഷിക്കായി ഒരുമിക്കാം എന്ന പ്രമേയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച 4th ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജർമ്മനിയുടെ പരിസ്ഥിതി മന്ത്രി കാസ്റ്റൻ ഷ്നൈഡർ പരിപാടിയിൽ പങ്കെടുത്തു. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും വിവേകപൂർണമായ ഉപയോഗവും സംബന്ധിച്ച സംയുക്ത പ്രഖ്യാപനത്തിൽ ഇന്ത്യയും ജർമ്മനിയും ഒപ്പുവച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: യുക്രൈനിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 12 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ ഒരു ഇന്ത്യൻ പൌരനും ഉൾപ്പെടുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾക്കും സിവിലിയൻ അടിസ്ഥാന സൌകര്യങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. റഷ്യ മനഃപൂർവ്വം സിവിലിയന്മാരെ ലക്ഷ്യമിടുകയാണെന്ന് കുറ്റപ്പെടുത്തിയ സെലൻസ്കി രാജ്യത്തിന് കൂടുതൽ വ്യോമ പ്രതിരോധ സഹായം നൽകണമെന്ന് ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷയും ഭൂകമ്പ പ്രതിരോധ ശേഷിയും വിലയിരുത്തുന്നതിനായി സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് 5-അംഗ കേന്ദ്ര സംഘം പരിശോധന നടത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ആദ്യഘട്ട പരിശോധന പൂർത്തിയായതായും 15 ദിവസത്തിനകം റിപ്പോർട്ട് ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്നും സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി പറഞ്ഞു. കൂടുതൽ പരിശോധന ആവശ്യമുണ്ടോ എന്നത് നാളെ നടക്കുന്ന യോഗത്തിൽ തീരുമാനിക്കും. സംഘം കേരള തമിഴ്നാട് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. പുതിയ അണക്കെട്ട് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന കേരളം സമ്പൂർണ്ണ സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്ന ആവശ്യവും സമിതിക്ക് മുന്നിൽ ഉന്നയിക്കും.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഒഡീഷയിലെ ഗഞ്ചം ഗജപതി ജില്ലകളിൽ നിന്നുള്ള കലാകാരന്മാരുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. സമൂഹത്തിന്റെ പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിന് സുപ്രധാന പങ്കാണുള്ളതെന്നും വിദ്യാഭ്യാസം നേടാൻ യുവതലമുറയെ പ്രോത്സാഹിപ്പിക്കണമെന്നും രാഷ്ട്രപതി കലാകാരന്മാരോട് അഭ്യർത്ഥിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ഛത്തീസ്ഗഡിലെ റായ്പൂർ സന്ദർശിക്കും. പര്യടനത്തിന്റെ ഭാഗമായി റായ്പൂർ എയിംസിൽ സംഘടിപ്പിക്കുന്ന 3rd ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണം 987. 8 ജില്ലകളിൽ നിന്ന് സുരക്ഷാസേന കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. മഴയും പുഴകളിലെ ജലനിരപ്പ് ഉയർന്നതും പുതിയ പ്രളയ മുന്നറിയിപ്പും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ്. 583 വിദേശികളും സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കം 4,000 പേരെ കാണാതായിട്ടുണ്ട്. അതേസമയം ദുരന്തമുഖത്ത് നിന്ന് ഇതുവരെ 12,000 ആളുകളെ രക്ഷപ്പെടുത്തിയതായി ദേശീയ ദുരന്ത ലഘൂകരണ അതോറിറ്റി അറിയിച്ചു. രാജ്യത്ത് പഞ്ചസാര വ്യാപാരികൾക്കുള്ള സംഭരണ പരിധി കേന്ദ്ര സർക്കാർ 4,000 ക്വിന്റലിൽ നിന്ന് 2,000 ക്വിന്റലായി കുറച്ചു. ഈ മാസം 15 മുതൽ നവംബർ 30 വരെയാണ് നിയന്ത്രണം. പൂഴ്ത്തിവെപ്പ് തടയുന്നതിനും പഞ്ചസാര ലഭ്യതയും വിലസ്ഥിരതയും ഉറപ്പാക്കുന്നതിനുമാണ് സ്റ്റോക്ക് പരിധി ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റോക്ക് ലഭിച്ച തീയതി മുതൽ 30 ദിവസത്തിൽ കൂടുതൽ വ്യാപാരിക്ക് പഞ്ചസാര കൈവശം വയ്ക്കാൻ പാടില്ലെന്നും വ്യവസ്ഥയുണ്ട്. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി ബഫർ സ്റ്റോക്കിൽ നിന്നുള്ള ഉള്ളി ഘട്ടംഘട്ടമായി വിപണിയിലെത്തിച്ചു തുടങ്ങിയതായും കേന്ദ്ര സർക്കാർ. ലഭ്യത ഉറപ്പാക്കുന്നതിനായി 19 നഗരങ്ങളിലെ ചില്ലറ വിപണികളിൽ ഇടപെടൽ നടത്തിയതായി ഉപഭോക്തൃകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി 840 മെട്രിക് ടൺ ഉള്ളിയുമായി 2nd ട്രെയിൻ ഇന്നലെ ചെന്നൈയിലെത്തി. ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ

0: ആയ ലക്ഷ സെൻ, കിഡംബി ശ്രീകാന്ത്, തൻവി ശർമ്മ, ദേവിക സിഹാഗ് എന്നിവർ നാളെ കളത്തിലിറങ്ങും. പുരുഷ ഡബിൾസിൽ ടോപ് സീഡ് താരങ്ങളായ സാത്വിക് സൈരാജ്, രങ്കി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യവും നാളെ മത്സരിക്കും. അതേസമയം ഇന്ത്യയുടെ ഉന്നതി ഹൂഡ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. രാജ്യത്തെ ചരക്ക് സേവന നികുതി സമാഹരണത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ വൻ വർധനവെന്ന് കേന്ദ്ര ധനമന്ത്രാലയം. ആകെ 1,99,853 കോടി രൂപയാണ് കഴിഞ്ഞ മാസം മാത്രം ജി എസ് ടി ആയി ലഭിച്ചത്. 2025 ഓഗസ്റ്റിലെ നികുതി സമാഹരണത്തെക്കാൾ 14.8% വളർച്ചയാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. അതേസമയം ഇറക്കുമതിയിലൂടെയുള്ള നികുതി സമാഹരണം 29% ഉയർന്ന് 62,604 കോടി രൂപയിലെത്തി. പ്രളയം ദുരന്തം വിതച്ച നേപ്പാളിൽ മാനുഷിക സഹായം എത്തിക്കാനും രക്ഷാപ്രവർത്തനം നടത്താനും സശസ്ത്ര സീമാ ബെൽ അംഗങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിസന്ധി ഘട്ടങ്ങളിലെ എസ് എസ് പിയുടെ പ്രവർത്തനം സേവനം, സുരക്ഷ, സാഹോദര്യം എന്ന ആർത്തവാക്യത്തിലൂന്നിയുള്ളതാണെന്ന് എസ് എസ് പിയുടെ ബഹുമതിദാന ചടങ്ങിനോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. യുദ്ധങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ തീർപ്പാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR സുപ്രീംകോടതി റദ്ദാക്കി. സാങ്കേതിക വിദ്യകളുടെ മാറ്റങ്ങൾക്കനുസൃതമായി പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. വികസന പദ്ധതികളുടെ ആനുകൂല്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ജാതിയോ സമൂഹമോ ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രി വീരേന്ദ്രകുമാർ. യുക്രൈനിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരൻ ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: യുവവാണി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവവാണിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യുവത്വം വളരുമ്പോഴും വളർത്തുമ്പോഴും യുവത്വം നേരിടുന്ന സമ്മർദ്ദങ്ങൾ, വെല്ലുവിളികൾ, അവയൊക്കെ അതിജീവിച്ച് എങ്ങനെ അവർക്ക് വളർന്നു വരാനും അവരെ വളർത്തിയെടുക്കാനും സാധിക്കും, ഇതാണ് ഇന്ന് യുവവാണിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ കേരള സർവകലാശാലയുടെ സൈക്കോളജി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ ടിസി മറിയം തോമസുമായി നടത്തുന്ന അഭിമുഖം ഇപ്പോൾ കേൾക്കാം.
1: ഇന്നത്തെ സമൂഹം വളരെയധികം മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പലരും പറയാറുണ്ട്, പ്രത്യേകിച്ചും യുവതലമുറ. എന്തുകൊണ്ടാണ് ഇന്നത്തെ യുവാക്കൾക്ക് മുൻ തലമുറയേക്കാൾ കൂടുതൽ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് എന്ന് തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ നമുക്കിന്ന് യുവാണിയിലൂടെ ചർച്ച ചെയ്യാം. ഇന്ന് യുവാണിയുടെ അതിഥിയായി എന്നോടൊപ്പം ഉള്ളത് കേരള സർവകലാശാലയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജിയിലെ അധ്യാപികയും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ ടിസി മറിയം തോമസ് ആണ്. സ്വാഗതം.
2: നമസ്കാരം.
1: യുവാക്കളെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് അവരൊരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ നേരിടുന്നു എന്ന് ഇപ്പൊ പറഞ്ഞു. കോമ്പറ്റീഷന്റെ നടുവിലാണ് ഇന്നത്തെ യുവാക്കൾ. പക്ഷെ പണ്ടത്തെ ഒരു ആളുകളെക്കാളേറെ വളരെ കുട്ടിക്കാലം തൊട്ട് അതിന്റെ സ്ട്രെസ് അനുഭവിച്ചിട്ടാണ് അവർ വളർന്നു വരുന്നത്. ഒരു അധ്യാപിക എന്ന നിലയിൽ നിരന്തരം കുട്ടികളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളാണ്. അധ്യാപിക എന്ന നിലയിലും ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിലും ഇന്നത്തെ ചെറുപ്പക്കാരെ എങ്ങനെ നോക്കിക്കാണുന്നു?
2: പഠിപ്പിക്കുന്ന വിഷയത്തെക്കാൾ ഉപരിയായിട്ട് അനുഭവത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് മാതൃകകളിലാണ് ഇന്നത്തെ യുവാക്കൾ ജീവിക്കുന്നത്. പല തരത്തിലുള്ള മാതൃകകളുണ്ട്. ഈ മാതൃകകൾ പലപ്പോഴും അവരെ സ്വന്തം ഐഡന്റിറ്റി തിരിച്ചറിയാതെ ഈ മാതൃകകളിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു
3: റേഡിയോ 90.4 FM.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: വിനോദത്തിലും വിജ്ഞാനത്തിലുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിങ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: അഭിനയ രാജ ഗോകുലബാല കോടി പ്രകാശ വിരക നരക ശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേങ്ങിച്ചാവേ ഇത്തവണ അക്കൊള്ളായ ചൂടിയ വാടല് ചൂടിയ വാക്കളവാടിയ സിന്ധകുറുമ്പത്ത പൂതകിയാക പണിത്തിടുവായ പാപൈ വിറകം പരികിടുവായ ആയർദം മായ നീവ ആയർദം മായ നീവ ആയർദം മായ നീ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദി ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

0: ഹായ് കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കഥയുടെ പേര് സൂര്യൻ്റെ മക്കൾ. ഒരു പുരാതന കഥ അനുസരിച്ച് സൂര്യന് രണ്ട് മക്കളുണ്ടെന്നാണ് സങ്കല്പം. ഒരാണും ഒരു പെണ്ണും. ആണിൻ്റെ പേര് പവനൻ, അതായത് കാറ്റ്. പെണ്ണിൻ്റെ പേര് ആന്തി, അതായത് കൊടുങ്കാറ്റ്. സൂര്യൻ രണ്ടു മക്കളെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നു. എന്നാൽ പവനനോടാണ് അച്ഛന് കൂടുതൽ സ്നേഹമെന്ന് ആന്തി വിചാരിച്ചു. ഒരു ദിവസം ആന്തി ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ട് സൂര്യൻ്റെ അടുത്ത് വന്നു. അച്ഛാ, ഞാൻ പവനനേക്കാൾ ഒട്ടും മോശമല്ല, എന്നിട്ടും അങ്ങ് പവനനെ കൂടുതൽ സ്നേഹിക്കുന്നു, എന്താണ് കാരണം? സൂര്യൻ മകളെ തലോടി സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നിന്റെ തെറ്റായ ധാരണയാണ് മോളെ. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്. പിന്നെ പവനൻ നിന്നേക്കാൾ മൂത്തവനാണ്, അവനെ നീ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. പ്രായം കൊണ്ട് മൂത്തതാണെങ്കിലും ഗുണത്തിലും സ്വഭാവത്തിലും എന്നെ പോലെ സാമർത്ഥ്യവും ചുണയും അവനില്ലല്ലോ, ആന്തി പറഞ്ഞു. ആന്തിക്ക് പവനനെ കുറിച്ചുള്ള തെറ്റായ ധാരണ നീക്കാൻ സൂര്യൻ ശ്രമിച്ചു, എങ്കിലും കഴിഞ്ഞില്ല. അവസാനം രണ്ടുപേരെയും ഒരു പരീക്ഷയിൽ ഏർപ്പെടുത്തി ആരാണ് കേമനെന്ന് തെളിയിക്കാൻ തന്നെ തീരുമാനിച്ചു. ഒരു ദിവസം പവനനെയും ആന്തിയെയും അടുത്ത് വിളിച്ചിട്ട് സൂര്യൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എല്ലായിടത്തും ഇഷ്ടം പോലെ വിഹരിക്കുകയാണല്ലോ. ഗുണത്തിലും സ്വഭാവത്തിലും ശക്തിയിലും രണ്ടുപേരും മോശക്കാര് അല്ല എന്നാണ് എൻ്റെ വിചാരം. നിങ്ങൾ രണ്ടുപേരും ഇന്ന് സ്വർഗത്തിൽ പോകണം. അവിടെ പാരിജാതം എന്ന പേരിൽ ഒരു വൃക്ഷമുണ്ട്. അതിനെ 7 പ്രാവശ്യം ചുറ്റിയിട്ട് മടങ്ങി വരണം. രണ്ടുപേരും അച്ഛൻ്റെ പാദം തൊട്ട് വന്നിച്ചിട്ട് പാരിജാതത്തെ ചുറ്റുന്നതിന് വേണ്ടി സ്വർഗത്തിലേക്ക് പോയി. ചഞ്ചല സ്വഭാവക്കാരിയായ ആന്തിക്ക് വേഗത കൂടുതലായിരുന്നു. കാരണം 7 പ്രാവശ്യം പാരിജാതത്തെ ചുറ്റിയിട്ട് വേഗം മടങ്ങി വന്ന് അച്ഛനെ വന്ദിക്കണം. പവനൻ മടങ്ങി വന്നിട്ടില്ല. അവൾ സന്തോഷിച്ചു. ഇനി അച്ഛൻ പവനനേക്കാൾ തന്നെ കൂടുതൽ സ്നേഹിക്കുമെന്ന് ആന്തി വിചാരിച്ചു. പവനൻ മന്ദം മന്ദം സ്വർഗത്തിൽ പോയി. 7 പ്രാവശ്യം പാരിജാതത്തെ ചുറ്റി മടങ്ങി വന്നപ്പോൾ അവിടമാകെ പാരിജാത പുഷ്പത്തിൻ്റെ സുഗന്ധം കൊണ്ട് നിറഞ്ഞു. താൻ മടങ്ങി വന്നപ്പോൾ സുഗന്ധമൊന്നുമില്ലായിരുന്നു എന്ന കാര്യം ആന്തിക്ക് ബോധ്യമായി. സൂര്യൻ ആന്തിയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, ധൃതി കാണിച്ചത് കൊണ്ട് മാത്രം നീ മിടുക്കിയാണെന്ന് ആരും ധരിക്കുകയില്ല. അതുകൊണ്ട് ബഹളം കാണിക്കാതെ സ്വാഭാവികമായ രീതിയിൽ പെരുമാറുന്നതാണ് നല്ലത്. ഇപ്പോൾ പവനൻ നിന്നേക്കാൾ മിടുക്കനാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? എങ്കിലും മോളെ, നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ്. മൂത്തവൻ എന്ന നിലയിൽ നീ സഹോദരനെ ആദരിക്കണം. അന്ന് മുതൽ ആന്തി ഈർഷ്യ മാറ്റിയിട്ട് പവനനെ ബഹുമാനിക്കാൻ തുടങ്ങി. ഈ കഥ ഇന്ന് ഇവിടെ തീരുന്നു. മറ്റൊരു കഥയുമായിട്ട് നാളെ എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.

got his eagle too.

സംസ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം, വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനമന്ദാരം.

ബാക്കിലോട്ട് ബാക്കിലോട്ട് വലിക്കുക, അങ്ങനെങ്ങനെയൊക്കെ കളിക്കുള്ളൂ. അങ്ങനെ കളിച്ചിട്ട് കുറെ കഴിയുമ്പോഴൊന്നും ആ തളത്തിലോട്ട് എത്തുള്ളൂ. ഒന്നും അറിയാത്ത ആൾക്കാരൊന്നും ട്രൈ ചെയ്ത് നോക്കുന്നു. സത്യമായിട്ടും ഭയങ്കര സന്തോഷമാണ്.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്തിപ്പ

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്,
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്

നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensboro Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
3: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.

ഗാനത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഞങ്ങളിലൂടെ മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ കേൾക്കാം. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക്

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ.

अद्यतनमपि द्वितीया विभक्तिः विशेष अभ्यासः तुमन्तप्रयोगं पश्यामः. ഇന്നത്തെ ദിവസവും ദ്വിതീയാ വിഭക്തിയിലെ വിശേഷപ്രയോഗം തുമന്തപ്രയോഗം തുമൻ നമുക്ക് നോക്കാം. സഹ സംസ്കൃതി വക്തും ശക്നോതി, അയാൾക്ക് സംസ്കൃതത്തിൽ പറയുവാൻ സാധിക്കും. സഹ സംസ്കൃതി സംസ്കൃതം വക്തും ശക്നോതി, അയാൾക്ക് സംസ്കൃതത്തിൽ പറയുവാൻ സാധിക്കും. അയാൾക്ക് സംസ്കൃതത്തിൽ പറയുവാൻ സാധിക്കും. സഹ സംസ്കൃതം വക്തും ശക്നോതി. ദേവനാഗരിയും ലേഖിതും ന ശക്നോതി, ദേവനാഗരിയിൽ എഴുതുവാൻ സാധിക്കില്ല. ദേവനാഗരിയും ലേഖിതും ന ശക്നോതി, ദേവനാഗരിയിൽ എഴുതുവാൻ സാധിക്കില്ല. ദേവനാഗരിയിൽ എഴുതുവാൻ സാധിക്കില്ല. ദേവനാഗരിയും ലേഖിതും ന ശക്നോതി. ആനന്ദ ഉപനേത്രം വിനാ ദ്രഷ്ടും ന ശക്നോതി, ആനന്ദന് കണ്ണടയില്ലാതെ കാണുവാൻ കഴിയുകയില്ല. ആനന്ദ ഉപനേത്രം വിനാ ദ്രഷ്ടും ന ശക്നോതി, ആനന്ദന് കണ്ണടയില്ലാതെ കാണുവാൻ കഴിയില്ല. ആനന്ദന് കണ്ണടയില്ലാതെ കാണുവാൻ കഴിയുകയില്ല. ആനന്ദ ഉപനേത്രം വിനാ ദ്രഷ്ടും ന ശക്നോതി. സീത ദൂരവാണീം വിനാ ഉപവേഷ്ടും ന ശക്നോതി, സീത ഫോണില്ലാതെ ഇരിക്കുവാൻ സാധിക്കില്ല. സീത ദൂരവാണീം വിനാ ഉപവേഷ്ടും ന ശക്നോതി, സീത ഫോണില്ലാതെ ഇരിക്കുവാൻ സാധിക്കില്ല. സീത ഫോണില്ലാതെ ഇരിക്കുവാൻ സാധിക്കില്ല. സീത ദൂരവാണീം വിനാ ഉപവേഷ്ടും ന ശക്നോതി, അഹം ഘടീം വിനാ സമയം ജ്ഞാതും ന ശക്നോമി, എനിക്ക് ഘടികാരം ഇല്ലാതെ സമയം അറിയുവാൻ കഴിയില്ല. അഹം ഘടീം വിനാ സമയം ജ്ഞാതും ന ശക്നോമി, എനിക്ക് ഘടികാരമില്ലാതെ സമയം അറിയുവാൻ കഴിയില്ല. എനിക്ക് ഘടികാരം ഇല്ലാതെ സമയം അറിയുവാൻ കഴിയില്ല. അഹം ഘടീം വിനാ സമയം ജ്ഞാതും ന ശക്നോമി. പുരുഷാഹ ഉത്പീഡികാം നേതും ശക്നുവന്തി, പുരുഷന്മാർക്ക് മേശകളെ കൊണ്ടുവരുവാൻ സാധിക്കും. പുരുഷാഹ ഉത്പീഡികാം നേതും ശക്നുവന്തി, പുരുഷന്മാർക്ക് മേശകളെ അല്ലെങ്കിൽ മേശകൾ കൊണ്ടുവരുവാൻ സാധിക്കും. പുരുഷന്മാർക്ക് മേശകൾ കൊണ്ടുവരുവാൻ സാധിക്കും. പുരുഷാഹ ഉത്പീഡികാം നേതും ശക്നുവന്തി, വയം ഭാരം ഉന്നേതും ശക്നുമഹ, ഞങ്ങൾക്ക് ഭാരത്തെ എടുക്കുവാൻ സാധിക്കും. വയം ഭാരം ഉന്നേതും ശക്നുമഹ, ഞങ്ങൾക്ക് ഭാരത്തെ എടുക്കുവാൻ സാധിക്കും. ഞങ്ങൾക്ക് ഭാരത്തെ എടുക്കുവാൻ സാധിക്കും. വയം ഭാരം ഉന്നേതും ശക്നുമഹ. രാജേഷഃ കഥാം ലേഖിതും ശക്നോതി, രാജേഷിന് കഥയെ എഴുതുവാൻ സാധിക്കും. രാജേഷഃ കഥാം ലേഖിതും ശക്നോതി, രാജേഷിന് കഥയെ എഴുതുവാൻ സാധിക്കും. രാജേഷിന് കഥയെ എഴുതുവാൻ സാധിക്കും. രാജേഷഃ കഥാം ലേഖിതും ശക്നോതി. താഹ പൂജാം കർത്തും ശക്നുവന്തി, അവർക്ക് പൂജയെ ചെയ്യുവാൻ കഴിയും. താഹ പൂജാം കർത്തും ശക്നുവന്തി, അവർക്ക് പൂജയെ ചെയ്യുവാൻ കഴിയും. അവർക്ക് പൂജയെ ചെയ്യുവാൻ കഴിയും. താഹ പൂജാം കർത്തും ശക്നുവന്തി, അഹം പർവ്വതം ആരോഢും ന ശക്നോമി, എനിക്ക് പർവ്വതത്തെ പൊക്കുവാൻ സാധിക്കുകയില്ല. അഹം പർവ്വതം ആരോഢും ന ശക്നോമി, എനിക്ക് പർവ്വതത്തെ

0: പൊക്കുവാൻ സാധിക്കുകയില്ല. എനിക്ക് പർവ്വതത്തെ പൊക്കുവാൻ സാധിക്കുകയില്ല. അഹം പർവ്വതം ആരൂഢം ന ശക്നോമി. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജേതു സംസ്കൃതം ജേതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജേതു സംസ്കൃതം ജേതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: നിമിഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം ഇത് റേഡിയോ സന്തുലം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensboro Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ന്യൂയോർക്ക് സിറ്റിയുടെ സാമ്പത്തിക മുൻഗണനകളിൽ വ്യക്തത വരുത്തുന്നതിനായി മേയർ സുഹ്രാൻ മംദാനി രൂപീകരിച്ച ബിസിനസ് അഡ്വൈസറി കൗൺസിലിലേക്ക് ഇ കൊമേഴ്സ് കമ്പനിയായ എച്ച് സിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കൃതി പട്ടേൽ ഗോയലിനെ ഉൾപ്പെടുത്തി. സാമ്പത്തിക, സാങ്കേതിക, റിയൽ എസ്റ്റേറ്റ്, റീറ്റെയിൽ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 15 പ്രമുഖ വ്യവസായ നേതാക്കളാണ് ഈ കൗൺസിലിൽ ഉള്ളത്. നഗരത്തിന്റെ സാമ്പത്തിക പുരോഗതിക്കും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി രൂപീകരിച്ച ഈ സമിതി മേയർ മംദാനി, ഡെപ്യൂട്ടി മേയർ ജൂലീസു എന്നിവരുമായി 3 മാസത്തിലൊരിക്കൽ കൂടിക്കാഴ്ച നടത്തും. ആഗോള വിപണിയിൽ ആധിപത്യം ഉറപ്പിക്കാൻ ലക്ഷ്യമിട്ട് വെനസ്വേലയുമായി എണ്ണക്കരാർ പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെനസ്വേലൻ എണ്ണ പിടിച്ചെടുക്കുന്നതിന് തടസ്സമായിരുന്ന മുൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ ജയിലിലാക്കി മാസങ്ങൾ പിന്നിടുമ്പോഴാണ് പുതിയ പ്രഖ്യാപനം. വെനസ്വേലയിൽ ട്രംപ് പറയുന്ന രീതിയിൽ നിക്ഷേപത്തിന് US കമ്പനികൾ തയ്യാറായിരുന്നില്ല. ഇതോടെ സ്വകാര്യ കമ്പനി വഴി നേരിട്ട് നിക്ഷേപം നടത്താനാണ് നീക്കം. ചരിത്രത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇടപാടാണ് ഇതെന്ന് ട്രംപ് വിശേഷിപ്പിച്ചു. US ഇറാൻ യുദ്ധം മൂലമുള്ള പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കും ആഗോള ഊർജ്ജ വിപണിയിലെ അനിശ്ചിതത്വത്തിനുമിടെ സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ മികച്ച വളർച്ചാ നിരക്ക് പ്രകടമാക്കി ഇന്ത്യ. നടപ്പ് സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദന നിരക്ക് 7.8% കേന്ദ്ര സ്ഥിതി വിവര കണക്ക് പദ്ധതി നടപ്പാക്കൽ മന്ത്രാലയം പുറത്തുവിട്ട കണക്ക് വ്യക്തമാക്കി. റിസർവ് ബാങ്ക് ഇക്കാലയളവിൽ പ്രവചിച്ച 7% കവച്ചുവെക്കുന്നതായി ഇന്ത്യയുടെ നേട്ടം. ലോകത്തെ അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ നിലനിർത്താൻ സഹായിക്കുന്നതാണ് ഈ നേട്ടം. ചരമറിയിപ്പുകൾ. ഉഴവൂർ എല്ലിങ്കൽ EM മാത്യു അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. സൗത്ത് പാമ്പാടി ചെരുവിൽ CA ജോസ് അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. കങ്ങഴ KSRTC റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ, പാടത്തുമാപ്പിള കുടുംബാംഗമായ വലിയ മണ്ണൽ VV മത്തായി അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസവിശേഷങ്ങൾ, അവലംബം, ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM, എന്നും നിങ്ങളോടൊപ്പം. കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
1: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
2: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
3: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രചന.

റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

മരത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 17 2026 സെപ്റ്റംബർ 2 ബുധനാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. ജീവിതത്തിൽ നാം ചിലരെയെല്ലാം ഹൃദയത്തോട് വളരെ ചേർത്ത് നിർത്തും. എന്നിട്ടും അതൊന്നും കണ്ടില്ല എന്ന് ഭാവിക്കുന്നവരിൽ നിന്ന് ഒരു പുഞ്ചിരിയോടെ തന്നെ തിരികെ നടക്കണം. നാം സ്വയം തിരിച്ചറിയാൻ ഇനി ഒട്ടും വൈകിക്കൂടാ. നാം അവരോടൊപ്പം ഉള്ളതും ഇല്ലാത്തതും എല്ലാം അവർക്ക് ഒരുപോലെ തന്നെ തുല്യമാണെന്ന് മനസ്സിലാക്കുക. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.